നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട് മിഥുനമാസം 22 തീയതി, 2026 ജൂലൈ 6 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 57 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സുസ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: 107.5 MHz. Musically yours.
1: News Rainbow.
2: നമസ്കാരം. പ്രഭാത വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലാ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. എം കെ രാഘവൻ MP മുഖ്യാതിഥിയാകും. എന്റെ ക്ഷയരോഗ മുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിതരണം ചെയ്യും. കോട്ടയത്ത് തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തകർത്താണ് ഓസ്ട്രേലിയയുടെ കിരീട നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

Our greatest glory is not in never failing, but in rising up every time we fail. ഒരിക്കലും തോൽക്കുന്നില്ല എന്ന സംഗതിയിലല്ല നമ്മുടെ മഹത്വം, മറിച്ച് ഓരോ തോൽവിയിൽ നിന്നും ഉദിച്ചുയരുന്നതിലാണ്. ഗുഡ് മോർണിംഗ് ബഡീസ്. പ്രഭാത സൂര്യനൊപ്പം ഉദിച്ചുയർന്ന റെയിൻബോ എഫ് എമ്മിലെ ബെഡ് കോഫിയിലാണ് ഈ എമേഴ്സൺ ക്വാട്ട് ഇപ്പോൾ കേട്ടത് കേട്ടോ. അത് പറഞ്ഞത് ഞാനാണ്, സുരേഷ് കാഞ്ഞിരക്കാറ്റ്. സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവർക്കും 7 മണിവരെയുള്ള ബെഡ് കോഫി ഷോയിലേക്ക്. വലിയ ഉയരങ്ങളിലെത്തിയ ഒരു ബിസിനസ്മാന്റെ ഇന്റർവ്യൂവിനിടയ്ക്ക് അവതാരകൻ ചോദിച്ച 3 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോളൂ. അങ്ങ് ഇത്രയും സക്സസ്ഫുൾ ആയതിൻ്റെ കാരണം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്തായിരിക്കും? 2 വാക്കുകളിൽ ഉത്തരം തരാമെന്ന് ബിസിനസ്മാൻ. റൈറ്റ് ഡിസിഷൻസ്, ശരിയായ തീരുമാനങ്ങൾ, അതാണ് അദ്ദേഹത്തിൻ്റെ ആൻസർ. അപ്പോൾ ആ തീരുമാനങ്ങളിൽ എങ്ങനെ എത്തി എന്നായി അവതാരകൻ. അതിന് ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, എക്സ്പീരിയൻസ്, അനുഭവസമ്പത്ത്. മറ്റേ കക്ഷിക്ക്, അവതാരകന് അപ്പോഴും ഈ ടോപ്പിക് നിർത്താൻ ഭാവമില്ല. അടുത്ത ചോദ്യം, ഈ എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടി എന്ന്. അതിനും 2 വാക്കിൽ ഉത്തരം പറയാം, റോങ് ഡിസിഷൻസ്, തെറ്റായ തീരുമാനങ്ങൾ. യെസ്, തെറ്റുകളിൽ നിന്നും പഠിക്കണം എന്ന ചൊല്ലിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. തെറ്റുകളിൽ നിന്ന് പഠിക്കണമെങ്കിൽ ആദ്യം മിസ്റ്റേക്സ് ഉണ്ടാവണ്ടേ? അങ്ങനെ സംഭവിക്കണമെങ്കിലോ തീരുമാനങ്ങൾ എടുക്കണം, പ്രവർത്തിക്കണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വളരുന്നത്. ഓക്കെ, എൻ്റർടൈനറായ കോണൻ ഒബ്രയൻ ഒരിക്കൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെ. എന്തിനെപ്പറ്റി? ജീവിതത്തിൽ തനിക്ക് ലഭിച്ച വിവേകത്തെപ്പറ്റി.

നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ആൻഡ് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ. ഇടയ്ക്ക് വീണോളൂ, എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു കളഞ്ഞോളൂ. ആ തെറ്റുകളെല്ലാം നിങ്ങൾക്ക് നന്മയിലേക്കുള്ള പടവുകളാകണം. ഈ ഒരു പ്രോസസ് ഒരിക്കലും അവസാനിക്കാത്തതാണ്. മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ലേൺ ഫ്രം ദം. ഒബ്രൈൻ സൂചിപ്പിച്ചത് എന്ത് തെറ്റും ചെയ്യാനുള്ള ലൈസൻസ് എടുക്കാനല്ല, തെറ്റുവരും എന്ന് പേടിച്ചിരിക്കാതെ ജസ്റ്റ് ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ്. ഒരു തെറ്റ് സംഭവിച്ചാൽ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം അത് സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. വേണ്ട കറക്ഷൻസ് ചെയ്യണം. നമ്മുടെ ഏത് മോശം പ്രവൃത്തികളും ഏത് മോശം തീരുമാനങ്ങളും പഠിക്കാനുള്ള അവസരങ്ങളാണ്. അതിന് തീരുമാനങ്ങൾ എടുക്കണം, പ്രവർത്തിക്കണം, സേഫായി കംഫർട്ടബിളായി ഒതുങ്ങി മാറിയിരിക്കാതെ. അങ്ങനെ മാത്രമേ നമുക്ക് മികച്ച തീരുമാനങ്ങളിലും ഓപ്ഷൻസിലും ഒക്കെ എത്തിപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് ധൈര്യമായിട്ടങ്ങ് പോയിക്കൊള്ളൂ മുന്നോട്ട്.

0: അതിന് തീരുമാനങ്ങൾ എടുക്കണം, പ്രവർത്തിക്കണം. സേഫായി കംഫർട്ടബിളായി ഒതുങ്ങി മാറിയിരിക്കാതെ. അങ്ങനെ മാത്രമേ നമുക്ക് മികച്ച തീരുമാനങ്ങളിലും ഓപ്ഷൻസിലും ഒക്കെ എത്തിപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് ധൈര്യമായിട്ടങ്ങ് പോയിക്കൊള്ളൂ മുന്നോട്ട്, വിത്ത് എ പോസിറ്റീവ് മൈൻഡ്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. പിന്നല്ല, ഒപ്പം ഉണ്ടാവും ബെഡ് കോഫി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

Never reveal all of yourself to other people. Hold back something in reserve so that people are never quite sure if they really know you. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പറ്റിയുള്ള എല്ലാ സംഗതികളും പൂർണ്ണമായും മറ്റുള്ളവരോട് വെളിപ്പെടുത്താതിരിക്കുക. ആളുകൾക്ക് അവർക്ക് നിങ്ങളെ മുഴുവനായി നന്നായി അറിയാമോ എന്ന കാര്യത്തിൽ സന്ദേഹമുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവനവൻ്റെ പക്കൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുക. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന തോന്നൽ വരുത്താവുന്ന ഈ ഒരു പ്രസ്താവനയുണ്ടല്ലോ, മൈക്കിൾ കോദ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെയാണ്. ഒരു എഡിറ്റർ കൂടിയായിരുന്നു അദ്ദേഹം. കോദ എഴുതിയ ഏതാനും പുസ്തകങ്ങളുടെ പേരുകൾ പറയട്ടെ: മെയിൽ ഷോവിനിസം ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ് അറ്റ് ഹോം ആൻഡ് ഇൻ ദി ഓഫീസ്, പവർ, ഹൗ ടു ഗെറ്റ് ഇറ്റ്, ഹൗ ടു യൂസ് ഇറ്റ്, ചാംഡ് ലൈവ്സ്, ക്വീനി, ദ ഫോർച്യൂൺ,

കർട്ടൻ, അനദർ ലൈഫ്, എ മെമ്മോർ ഓഫ് അദർ പീപ്പിൾ. ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ് ആണ് ഇപ്പോൾ കേട്ടത്. ഇനി തേർഡ് സെഗ്മെന്റിലേക്ക് നമ്മൾ എത്തും. രണ്ട് പാട്ടുകൾക്ക് അപ്പുറത്ത് നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്. ഇത് 107.5 FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.

0: turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: മറ്റുള്ളവരെ ശരിക്കും മനസ്സിലാക്കുക എന്നത് എളുപ്പമായ കാര്യമല്ല. വിമർശിക്കാനും നിന്ദിക്കാനും പരാതിപ്പെടാനും ഏത് വിഡ്ഢിക്കും കഴിയും. എന്നാൽ സ്വഭാവമഹിമയും ആത്മനിയന്ത്രണവും ഉള്ളവർക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കൂ. ഇത് പ്രശസ്ത ഗ്രന്ഥകാരൻ ഡെയ്ൽ കാർണഗിയുടെ വാക്കുകളാണ്. യെസ്, വേണം എന്ന് വെച്ചാൽ ഒരാളെ മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ്, പക്ഷെ തെറ്റിദ്ധരിക്കാനാണ് അതിലും എളുപ്പം.

0: എന്നാൽ അങ്ങനെ തെറ്റിദ്ധരിച്ചു എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് നല്ല മനോവിഷമമുണ്ടാക്കുന്ന സംഗതിയുമാണ് അല്ലേ. ഓക്കെ, ഈ ഒരു കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. വെറുതെ ഒരു കഥയാണ് കേട്ടോ. 30 വയസ്സോളം പ്രായമുള്ള ഒരു യുവാവ് വൃദ്ധനായ അച്ഛനോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ആ യുവാവാണെങ്കിൽ അസാധാരണമായ ഉത്സാഹത്തിലാണ്. നിസ്സാരമായ കാഴ്ചകളിൽ പോലും അമിതമായ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ദേഹച്ഛം മരങ്ങളെല്ലാം പുറകോട്ട് ഓടുന്നു. മേഘങ്ങളെ കണ്ടോ, നമ്മുടെ ഒപ്പം ഓടുക. യുവാവിൻ്റെ ഈ ചേഷ്ടകളുണ്ടല്ലോ അടുത്തിരുന്ന ചെറുപ്പക്കാർക്ക് അരോചകമായി തോന്നി. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. ദൈവം, മഴ അച്ഛൻ എൻ്റെ മേലേക്ക് വീഴുന്നു വെള്ളം എന്ന് പറഞ്ഞ് ആ യുവാവ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് തുള്ളിച്ചാടാൻ തുടങ്ങി. ഇതോടെ സഹയാത്രികരായിരുന്ന ചെറുപ്പക്കാരുടെ ക്ഷമ നശിച്ചു. മകനെ ഒരു ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചൂടെ നിങ്ങൾക്ക്? ഇത് വല്ലാത്ത കഷ്ടമാണ് അതിനെങ്ങനെ ഒരു കാഴ്ചവസ്തു പോലെ കൊണ്ടു നടക്കുന്നത്. അവർ ആ യുവാവിൻ്റെ അച്ഛനോട് അല്പം ദേഷ്യം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? നിങ്ങൾ കണ്ണാശുപത്രിയിൽ നിന്നും വരുന്ന വഴിയാണ്. നേരത്തെ കാഴ്ച മാത്രമുണ്ടായിരുന്ന മകന് ജീവിതത്തിൽ ആദ്യമായി വ്യക്തമായി എല്ലാം കാണാൻ സാധിച്ചത് ഇന്നലെ മുതലാണ് എന്ന്. ഈ മറുപടി കേട്ടിട്ട് തീർച്ചയായും ആ ചെറുപ്പക്കാർക്ക് യുവാവിനെ തെറ്റിദ്ധരിച്ചതിനും അച്ഛനോട് അങ്ങനെ സംസാരിച്ചതിലും നല്ല വിഷമം ഉണ്ടായി കാണും ഇല്ലേ. യെസ്, മറ്റൊരാളുടെ പ്രവൃത്തികൾക്ക് അയാൾക്ക് ശരി എന്ന് തോന്നുന്ന കാരണങ്ങൾ ഉണ്ടാകാം എന്ന് കരുതാനുള്ള ഒരു ക്ഷമ കാണിച്ചാൽ പല തെറ്റിദ്ധാരണകളും ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ഒരടിസ്ഥാനവും ഇല്ലാത്ത മുൻവിധി വരുത്തിയ തെറ്റിദ്ധാരണയെപ്പറ്റി ഒരു കഥ കൂടി കേൾക്കാം കേട്ടോ. ഇത് നടന്ന ഒരു സംഭവമായിട്ടാണ് വായിച്ചിട്ടുള്ളത്. ഇവിടെയല്ല, ഒരു യൂറോപ്യൻ കൺട്രിയിലാണ്. അവിടെ പബ്ലിക് സർവീസ് നടത്തുന്ന ബസ്സിൽ കണ്ടക്ടറുടെ ജോലിയും ഡ്രൈവർ തന്നെയാണ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഒരു ബസ് ഡ്രൈവർ, അയാളാണ് മെയിൻ കഥാപാത്രം. ഇദ്ദേഹം ആളല്പം അഭിമാനിയാണ്. ഒരിക്കൽ മൂപ്പര് ഡ്രൈവ് ചെയ്യുന്ന ബസ്സിൽ 6.5 അടിയോളം പൊക്കവും നല്ല മസിലൊക്കെ പെരുപ്പിച്ച ശരീരമുള്ള ഒരാൾ കയറി വന്ന വഴിയെ, ഞാൻ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പരിവരുത്ത സ്വരത്തിൽ പറഞ്ഞിട്ട് പിറകിൽ പോയിരുന്നു. ഈ ഡ്രൈവറാണെങ്കിൽ വളരെ മെലിഞ്ഞ ഒരു ദുർബലമായ ശരീരത്തോടുകൂടിയുള്ള ആളാണ്. TVയിലൊക്കെ കാണുന്ന ഗുസ്തിക്കാരനെ പോലെ ഇരിക്കുന്ന മനുഷ്യനോട് തിരിച്ചു പറയാൻ അദ്ദേഹത്തിന് പേടിയായി. പക്ഷേ ആ വ്യക്തി ഉണ്ടല്ലോ, ആ ജാനുബാഹു, പുള്ളിക്കാരൻ ഇതൊരു പതിവാക്കി. എന്നും ബസ്സിൽ കയറും, ടിക്കറ്റ് എടുക്കില്ല എന്ന് പറഞ്ഞ് പുറകിലേക്ക് പോകും. നിസ്സഹായനായ ഡ്രൈവർക്ക് ഇയാളെക്കുറിച്ച് ആലോചിച്ച് ഉറക്കം വരെ നഷ്ടപ്പെട്ടു. തൻ്റെ അഭിമാനത്തിനാണല്ലോ ക്ഷതമേറ്റിരിക്കുന്നത്. ഈ പരിപാടി ശരിയാവില്ല എന്നുറപ്പിച്ച് ജിമ്മിൽ ചേർന്ന് മസിൽസ് ഉരുട്ടാനും കരാട്ടെ ക്ലാസ്സിൽ ചേർന്ന് കരാട്ടെ പഠിക്കാനും തുടങ്ങി. എന്തിനാ, ഗുസ്തിക്കാരനെ പോലത്തെ ആ പുള്ളിക്കാരനോട് ധൈര്യത്തോടെ ചോദിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന്. ഓക്കെ, മനസ്സിൽ നല്ലൊരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞ് ഒരു ദിവസം ആ യാത്രക്കാരൻ പതിവ് പോലെ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കുന്നില്ല എന്നും പറയുന്നില്ല, നേരെ പുറകോട്ട് പോയി. അപ്പോൾ ഡ്രൈവർ ധൈര്യം സംഭരിച്ച് എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ വിചാരം? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ മാത്രം ടിക്കറ്റ് എടുക്കുന്നില്ല? വേണ്ടി വന്നാൽ അരക്കൈ നോക്കാനും തയ്യാറായാണ് പുള്ളിക്കാരൻ നിന്നത് ഡ്രൈവർ. ഇത് കേട്ടുണ്ടല്ലോ, ദുഷ്ടൻ എന്ന് കരുതിയ ആ അജാനുബാഹു ചിരിച്ചുപോയി. എന്റെ ചങ്ങാതി, എന്റെ കയ്യിലേ ബസ് കമ്പനിയിൽ നിന്ന് പാസ്സുണ്ട്, അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാത്തത്. ഫ്രണ്ട്സ്, ഒന്ന് യുക്തിയോടെ ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുൻവിധിയില്ലാതെ കാര്യം ചോദിച്ചിരുന്നെങ്കിൽ ഈ പ്രയാസം വല്ലതും ഉണ്ടാകുമായിരുന്നു. അതെ, അജ്ഞതയാണ് പല സാങ്കല്പിക അനുമാനങ്ങളുടെയും മാതാവ് എന്ന് ഫ്രഞ്ച് എഴുത്തുകാരിയായ മേരി ഡിഗൂറിനെ പറഞ്ഞത് വെറുതെ അല്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രം പ്രതികരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആകാശവാണി FM റെയിൻബോ 107.5.
1: दीवाना,
2: एक दीवाना शहर में,
1: एक दीवाना नहीं, एक दीवानी भी.
2: दो दीवाने शहर में.

പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി ബെറ്റ് കോഫി. ഈ സമ്മാനം നൽകാൻ ഏതൊരാൾക്കും സാധിക്കും. ഇതിന് പണച്ചെലവില്ല, എന്നാൽ ഏറെ മഹത്തരവുമാണ്. ഡിയേഴ്സ്, ഇത് മറ്റൊന്നുമല്ല, അവയവദാനമാണ്, ഓർഗൻ ഡൊണേഷൻ. ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് മറ്റൊന്നിൻ്റെ തുടക്കമാകാം അല്ലേ. എത്ര മഹത്തരമായ കാര്യം. റൈറ്റ്, ബെറ്റ് കോഫി ഈ സെഗ്മെൻറ്റിൽ പറയാൻ പോകുന്നത് 1976 പ്രചരിച്ച അവയവദാനത്തെക്കുറിച്ചുള്ള വളരെ സവിശേഷമായ ഒരു ലേഖനത്തെ പറ്റിയാണ്. സിൻസിനാറ്റി പോസ്റ്റ് എന്ന അമേരിക്കൻ ന്യൂസ് പേപ്പർ 1976 June 28 ഒരു ചെറിയ ലേഖനം പ്രസിദ്ധീകരിച്ചു. ടു റിമെമ്പർ മീ, ഐ വിൽ ലിവ് ഫോറെവർ. ഇതായിരുന്നു അതിൻ്റെ തലക്കെട്ട്. ഗസ്റ്റ് കോളമിസ്റ്റായിരുന്ന റോബർട്ട് എൻ ടെസ്റ്റ് ആയിരുന്നു ഈ ലേഖനം എഴുതിയത്. ഇത് പത്രത്തിൽ വന്ന് വലിയ താമസമില്ലാതെ തന്നെ പ്രസിദ്ധമായ റീഡേഴ്സ് ഡൈജസ്റ്റ് മാസികയിൽ ഈ ലേഖനം പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടു. പിന്നീട് ഡിയർ ആൻ, ഡിയർ ആബി എന്നീ രണ്ട് പ്രശസ്ത സിൻഡിക്കേറ്റഡ് കോളമിലും ഈ ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ഇതുവഴി രാജ്യത്തെ ഭൂരിഭാഗം ദിനപത്രങ്ങളിലും ഇത് പ്രിന്റ് ചെയ്തു വന്നു. ഇത്രമാത്രം പബ്ലിസിറ്റി കിട്ടുവാൻ എന്തായിരുന്നു ഈ ലേഖനത്തിൽ എന്നോർത്ത് ആങ്ഷ്യസ് ആവണ്ട, ദാ അത് മുഴുവനായും കേട്ടോളൂ. ഒരു ദിവസം ഹോസ്പിറ്റൽ ബെഡിൽ ഒരു വെള്ളത്തുണിയുടെ അടിയിൽ നിശ്ചലനായി ഞാൻ കിടക്കും. എന്റെ ജീവിതം അവസാനിച്ചു എന്ന് അപ്പോൾ ഡോക്ടർമാർ സ്ഥിരീകരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് എന്നെ പുനരുജ്ജീവിപ്പിക്കാൻ നോക്കണ്ട. ആ കിടക്കയെ എൻ്റെ ഡെത്ത് ബെഡ് എന്നും വിളിക്കരുത്, പകരം അതിനെ ബെഡ് ഓഫ് ലൈഫ് എന്ന് വിളിക്കണം. എൻ്റെ ശരീരം അവിടെ നിന്നും എടുക്കേണ്ടത് മറ്റുള്ളവരെ പൂർണ്ണമായൊരു ജീവിതം നയിക്കാൻ സഹായിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. എൻ്റെ ഉപകാരപ്രദമായ ശരീരഭാഗങ്ങൾ അവരുടെ ജീവിതം രക്ഷപ്പെടുവാനോ മെച്ചപ്പെടുവാനോ വേണ്ടി ഉപയോഗിക്കണം. എൻ്റെ കണ്ണുകൾ ഒരു സൂര്യോദയമോ ഒരു കുഞ്ഞിൻ്റെ മുഖമോ ഒരു സ്ത്രീയുടെ കണ്ണിലെ സ്നേഹമോ ഒരിക്കലും കണ്ടിട്ടില്ലാത്തയാളിന് നൽകുക. എൻ്റെ

0: ഹൃദയം സ്വന്തം ഹൃദയം വേദന മാത്രം നൽകിയിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുക. എൻ്റെ രക്തം കാർ അപകടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പയ്യന് നൽകണം. അതുവഴി അവൻ്റെ പേരക്കുട്ടികൾ കളിച്ച് നടക്കുന്നതുവരെ ജീവിച്ചിരിക്കാൻ അവന് കഴിയണം. എൻ്റെ വൃക്കകൾ ഓരോ ആഴ്ചയിലും ഡയാലിസിസ് മെഷീനിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കിഡ്നി പേഷ്യൻറ്റിന് നൽകുക. എൻ്റെ അസ്ഥികളും ഞരമ്പുകളും പേശികളും രക്തധമനികളുമെല്ലാം നടക്കാൻ സ്വാധീനമില്ലാത്ത ഒരു കുട്ടിക്ക് നൽകി അവനെ സ്വന്തം കാലിൽ നടത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുക. എൻ്റെ ബ്രെയിൻ പൂർണ്ണമായും ഗവേഷണ പഠനങ്ങൾക്ക് ഉപയോഗിക്കുക. ഒരുപക്ഷേ ഈ ഗവേഷണം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ സംസാരിക്കാനോ കേൾവിശക്തിയില്ലാത്ത ഒരു കുഞ്ഞിനെ മധുരമായ ശബ്ദങ്ങൾ കേൾക്കാനോ സഹായിച്ചെന്നു വരാം. ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം അഗ്നിക്ക് നൽകി ചാരമാക്കി കാറ്റിൽ വിതറുക. അവ പൂക്കൾ വിരിയാൻ സഹായകരമാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് മണ്ണിനടിയിൽ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റുകളും കുറവുകളും മുൻവിധികളുമാകട്ടെ. എന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുകയോ അവരോട് എന്തെങ്കിലും നല്ല വാക്ക് പറയുകയോ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞാൻ എന്നെന്നും ജീവിക്കും. സുഹൃത്തുക്കളെ, റോബർട്ട് എൻ ടെസ്റ്റിൻ്റെ ഈ ലേഖനത്തിൻ്റെ സവിശേഷത ഇനി എടുത്തു പറയേണ്ടതില്ലല്ലോ. യെസ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ മരണശേഷം അദ്ദേഹം സിൻസിനാറ്റിയിലുള്ള കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് ദാനം ചെയ്യുകയുണ്ടായി. ഇദ്ദേഹം എഴുതിയ ഈ ലേഖനമുണ്ടല്ലോ, അത് ഇത്രയും പോപ്പുലർ ആയതിന് ശേഷം അവയവദാനത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് വലിയ താല്പര്യമുണ്ടായത്രേ. നമ്മുടെ നാട്ടിലും അവയവദാനത്തിൻ്റെ മഹത്വം എല്ലാവരും തിരിച്ചറിഞ്ഞ ഒരവസ്ഥ തന്നെയാണ് അല്ലേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കേ തങ്ങളില്ലാതായാലും അന്യർക്ക് ഉപകാരമാകണം എന്ന ചിന്തയുണ്ടാകൂ. നമ്മളങ്ങനെയല്ലേ? റോബർട്ട് എൻ ടെസ്റ്റിൻ്റെ വാക്കുകൾ നമ്മെ ഇനിയും ചിന്തിപ്പിക്കട്ടെ, പ്രവർത്തിപ്പിക്കട്ടെ. ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ബെഡ് കോഫി ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. ബെഡ് കോഫിയുടെ മറ്റൊരധ്യായവുമായി നാളെ മോർണിംഗ് സുരേഷ് കാഞ്ഞിരക്കാട്ട് എത്തുന്നതായിരിക്കും. ബൈ ഫോർ നൗ ബഡീസ്, ടേക്ക് കെയർ, ആൻഡ് ഓൾ ഓഫ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ.
1: ടേൺ അപ്പ് ദി ഗുഡ് വൈബ്സ്. ദിസ് ഈസ് റെയിൻബോ ഫ്രം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 58:24 ആകുമ്പോൾ ഇന്ന് നമ്മളുടെ റെയിൻബോ എഫ്എം കൊച്ചി 107.5 ഏതെല്ലാം പ്രോഗ്രാമുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത് എന്നൊന്ന് നോക്കണ്ടേ? യെസ്, അപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ബെഡ് കോഫി കേട്ട് കഴിഞ്ഞു. ഇനി 7 മണിക്ക് നിങ്ങളേവരും കാത്തിരിക്കുന്ന പഴയകാല ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം സ്വാഗതം കൊച്ചി എത്തും. 7:25 മലയാളത്തിൽ വാർത്തകളാണ് തിരുവനന്തപുരം റിലേ. 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ. 8:30 സവാരി ടൈം. 10 മണിക്ക് വാട്സ്ആപ്പ്. 11 മണിക്ക് ഡു യു നോ. ഉച്ചയ്ക്ക് 12 മണിക്ക് യുവർ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്തകൾ, സോറി, മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ. ഓക്കെ. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 2:30 സ്പോൺസേഡ് പ്രോഗ്രാം VMANG. 3 മണിക്ക് വിവിദ് ഭാരതി മുംബൈ റിലേ. വൈകിട്ട് 5 മണിക്ക് അന്തികോ ഡ്രൈവ് ടൈം മ്യൂസിക്. 5:30 ലോകകപ്പ് ഓളപ്പെരുപ്പം. 7:25 മലയാളം ന്യൂസ് തിരുവനന്തപുരം റിലേ. 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്. തുടർന്ന് രാത്രി 8 മണിക്ക് ഇസൈ തെൻട്രൽ. 9 മണിക്ക് ഉലക സഞ്ചാരം. 10 മണിക്ക് അരികെ. 11 മണിക്ക് ന്യൂസ് ഇൻ ഹിന്ദി. ആൻഡ് 11:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്. ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ പ്രക്ഷേപണം അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സമയം കറക്റ്റ് 7 മണി കഴിഞ്ഞ് 10 സെക്കൻഡ് ആയിരിക്കുകയാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്, സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ 6:24 ആകുമ്പോൾ ആ നക്ഷത്ര മണ്ഡപ നട തുറന്നിട്ട് ഞാനിങ്ങടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. കിരൺ ബേബിയാണ് ഇന്ന് സ്വാഗതം കൊച്ചിയുമായി നിങ്ങളുടെ കൂടെ കൂട്ടുകൂടുന്നത്. എസ് ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള ശിവൻ വട്ടേകുന്നം കത്തിലൂടെ അയച്ചു തന്ന പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പാട്ട് തന്നെ നമ്മുടെ ഭാവഗായകൻ പാടിയ ആ ഒരു പാട്ട് നമുക്ക് എന്താ പറയുന്ന വളരെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും അല്ലേ, തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ പാട്ടുകളുടെ മുഴുവൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ ഈ പാട്ടുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നക്ഷത്രം കാണും. ചിലപ്പോൾ നക്ഷത്രം തുടങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ ഇടയിലോ എവിടെയെങ്കിലും ഒരു നക്ഷത്രം. അതെ, നക്ഷത്ര പാട്ടുകളാണ് ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ട ശിവൻ വട്ടേകുന്നം അയച്ച് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട ഒരു പാട്ട് പഞ്ചവടി എന്ന ചിത്രത്തിലെ പാട്ടാണ്. എല്ലാവർക്കും അറിയാലോ 1973 ഈ ചിത്രം റിലീസ് ചെയ്തത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. പി ജയചന്ദ്രൻ പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇനി നമുക്കൊരു യേശുദാസ് ഗാനം കേൾക്കാം അല്ലേ. കേണലും കളക്ടർ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1976 ഈ ഒരു ചിത്രം റിലീസ് ചെയ്തത്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി, നേരത്തെ പറഞ്ഞ ദാസേട്ടൻ പാടിയ ആ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി, കൂടെ ഞാൻ കിരൺ ബേബി.

സമയം 7 മണി കഴിഞ്ഞ് 11:45 നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കില്. അപ്പോൾ ഇങ്ങനെ നക്ഷത്ര പാട്ടുകൾ മാത്രം കേൾപ്പിച്ചാൽ മതിയോ കിരണ്? ഇടയ്ക്ക് ഒരു ക്ലൂ ഒക്കെ തന്ന ഒരു ക്വസ്റ്റിനൊക്കെ ഇല്ലേ? അതില്ലേ ഇന്ന്? ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്ലൂ ഒക്കെ അങ്ങോട്ട് ഞാനങ്ങ് തരാം. ഓക്കെ, മധു, ഉണ്ണി എന്ന കഥാപാത്രത്തെയും ഷീല സരോജിനിയായും അഭിനയിച്ച സിനിമ. MT വസുദേവൻ ആണ്, വസുദേവൻ നായർ അദ്ദേഹമാണ് ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം. പി ഭാസ്കരൻ്റെ വരികൾക്ക് പുകഴേന്തിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംഗീതം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഏതാണ്? 12-ാമതായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ആ പാട്ട് ഏതാണ്? ഒരു നക്ഷത്ര പാട്ടായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ മധു, ഉണ്ണി എന്ന കഥാപാത്രത്തെയും ഷീല സരോജിനിയായും അഭിനയിച്ച സിനിമയാണ്. MT വസുദേവൻ നായരാണ് കഥ, തിരക്കഥ, സംഭാഷണം. പി ഭാസ്കരൻ്റെ വരികൾക്ക് പുകഴേന്തിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ചിത്രമേത്? 12-ാമതായി നിങ്ങളിലേക്ക് വരുന്ന ആ പാട്ടേത്? നമ്മുടെ ലിസണേഴ്സിനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട. ഇപ്പം തന്നെ നമ്മളുടെ ഫേസ്ബുക്കിൽ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും. ഓക്കെ, അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആകുമ്പോൾ അടുത്ത നക്ഷത്രപ്പാട്ടിലേക്ക് പോയാലോ? യെസ്, നിറക്കുടം എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. യേശുദാസ് പാടിയ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കുറച്ച് ലെങ്തി പാട്ട്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: ഇടപ്പള്ളി സ്വദേശി ശിവൻ വട്ടേക്കുന്നം എഴുതി അയച്ചിരിക്കുന്ന നക്ഷത്ര പാട്ടുകളാണ് ഇന്ന് സ്വാഗതം കൊച്ചിയിലൂടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട ആ ഒരു പാട്ട്, നക്ഷത്ര രാജ്യത്തെ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട്, യെസ്, ലങ്കാ ദഹനം എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1971 ഈ ചിത്രം റിലീസ് ചെയ്തത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥനാണ് സംഗീതം നൽകിയിരിക്കുന്നത്, KJ യേശുദാസാണ് പാടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാം ഇങ്ങനെ നല്ല നല്ല നക്ഷത്ര പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും.

0: വിശദാംശങ്ങളിലേക്ക്.
1: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാന്റിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13-ന് ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3-ന് പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന് പ്രവേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
2: രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും.

0: ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിന് പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14th മിനിറ്റിൽ പെനാൾട്ടി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ തുടരെ ഉണ്ടായ മത്സരത്തിന്റെ രണ്ടാം പകുതി 79th മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിൻ ഹാളണ്ട് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ രണ്ട് കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാളണ്ട് 90th മിനിറ്റിൽ കാനറികളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന് അധിക സമയത്ത് പെനാൾട്ടിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. ആറാം കിരീട നേട്ടമെന്ന മോഹവുമായി എത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ മൺപന്മാരായ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാക്കി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാനുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
0: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ഐസിസി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: സ്വാഗതം. സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആകുമ്പോൾ പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ പാട്ടുമായിട്ട്, നക്ഷത്ര പാട്ടുമായിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. സ്വാഗതം കൊച്ചിയിലേക്ക്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി. കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി കേൾക്കാൻ പോകുന്നത് ചിത്രമേള എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1967 ചിത്രമേള എന്ന ചിത്രം റിലീസ് ചെയ്തത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികൾക്ക് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ പാട്ട് തന്നെയാണ് ഇനിയും നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ചിത്രമേളയിലെ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലൂ ഒന്നുകൂടി പറയാം. മധു ഉണ്ണി എന്ന കഥാപാത്രത്തെയും ഷീല സരോജിനിയായും അഭിനയിച്ച സിനിമ. എം ടി വസുദേവനാണ് കഥ, തിരക്കഥ, സംഭാഷണം. പി ഭാസ്കറിൻ്റെ വരികൾക്ക് പുകഴേന്തിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ചിത്രം ഏത്? 12-ാമതായി നിങ്ങളിലേക്ക് എത്തുന്ന ആ പാട്ട് ഏത്? അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലൂ. അപ്പോൾ നിങ്ങൾ വേഗം നമ്മുടെ FM റെയിൻബോ ഇൻബോക്സ് എന്ന് പറയുന്ന ഇൻബോക്സ് എന്ന് പറയുന്ന മെയിലിലേക്കാണ് നമ്മൾ അയക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ FM റെയിൻബോ കൊച്ചി 107.5 എന്ന ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലേക്കും, അതുപോലെ തന്നെ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ വേഗം വേഗം നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ. നമുക്ക് 12-ാമത്തെ പാട്ട് ഏതാണ് എന്ന് അപ്പം അറിയാം. അപ്പോൾ ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് ചിത്രമേളയിലെ പാട്ടാണ്. സ്റ്റേഡിയം

0: സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റും 55 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ നക്ഷത്രപ്പാട്ടുകൾ അയച്ചു തന്ന ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള ശിവൻ വട്ടേക്കുന്നം അദ്ദേഹത്തിനെ വിളിക്കണ്ടേ? യെസ്, അദ്ദേഹം നമ്മളുടെ കൂടെ വെയിറ്റ് ചെയ്യുകയാണ്. ഓ, എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം കണക്ക് കൂടുകയാണ് അല്ലേ? ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷങ്ങള്.
0: ഓക്കെ, ഇടപ്പള്ളിയിലല്ലേ?
1: അതെ അതെ.
0: ഇടപ്പള്ളിയിലെ ഏത് ഭാഗത്തായിട്ടാണ്?
1: ഇടപ്പള്ളി വട്ടേക്കുന്ന് പറയും, നമ്മുടെ വനിതാ തിയേറ്ററിന്റെ അടുത്തായിട്ടാ.
0: വനിതാ തിയേറ്ററിന്റെ ഒക്കെ അടുത്തായിട്ടാണ്. ഈ തിയേറ്ററിന്റെ ഒക്കെ അടുത്തായതുകൊണ്ടാണോ ഒരു കലാകാരൻ ഒളിച്ചു കിടക്കുന്നത്?
1: അതെ അതെ.
0: നല്ലൊരു കവിയാണ് അല്ലേ?
1: അതെ അതെ.
0: കവിയാണ്, ബുക്കുകള് ഇറക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കവിതകള് സിഡിയില് ആൽബങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ കുറെ പ്രത്യേകതകളുള്ള വളരെ ഒരു നല്ല VIP ആണ് ഇന്ന് നമ്മളുടെ ലിസണർ അല്ലേ?
1: വളരെ സന്തോഷമായ ഒരു കാര്യം കൂടി ഉണ്ട്.
0: ഇടയ്ക്ക്
1: മദ്യത്തിനും മയക്കുമതിനും നമുക്ക് ചലഞ്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
0: അതെ,
1: അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്ഥാപന്യം എന്നൊരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ഇറക്കുന്നുണ്ട്.
0: സാബല്യം. ഓക്കെ,
1: ചാബല്യം.
0: ഓക്കെ.
1: നമ്മൾ മാതാപിതാക്കൾ വളരെ ആഗ്രഹത്തോടെ മക്കളെ വളർത്തും. അപ്പൊ മക്കള് മദ്യത്തിന് മയക്കുമരുന്ന് അടിമയായി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിഷമസന്ധി, അതാണ് ഞങ്ങൾ വരച്ചു കാണിക്കുന്നത്.
0: ഓക്കെ.
1: അതിന്റെ കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനമൊക്കെ ഞാൻ തന്നെ ചെയ്തേക്കുന്നത്.
0: അമ്പോ, അടിപൊളി, സൂപ്പർ.
1: പിന്നെ ഡയറക്ഷനും കൂടി ഞാൻ തന്നെയാണ്.
0: ആണല്ലേ? ഓൾ ഇൻ വൺ അല്ലേ? അഭിനയിക്കുന്നുണ്ടോ അതില്?
1: അതിന് ചെറിയൊരു ഷോട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു അഭിനേതാവ് കൂടിയാണ്, ഞാൻ സിനിമ സീരിയലിലൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്.
0: അത് കഥയിൽ എഴുതിയിട്ടുണ്ട്.
1: അതെ അതെ അതെ.
0: അപ്പം ഈ കവിത, ആ പുസ്തകത്തിന്റെ പേരെന്താണ്?
1: പുസ്തകം കാവ്യമേള എന്ന പുസ്തകമാണ്.
0: കാവ്യമേള എന്ന് പറയുന്ന
1: കാവ്യമേള പുസ്തകം. പിന്നെ
0: പ്രസാദകരെ
1: കുറിച്ച് ചെയ്ത് കലാവമ്മണിനെ ചാലക്കുടി പോയി അന്വേഷിച്ചൊരു ആൽബം ചെയ്ത് പള്ളാശ്ശേരി സാറാണ് അത് സംവിധാനം ചെയ്തത്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഈ കാവ്യമേള എന്ന പുസ്തകത്തിന്റെ പ്രസാധകർ ആരാണ്?
1: അതിന് നമ്മള് കവിതകളാണ് ചെയ്തേക്കുന്നത്.
0: അല്ല, അതാരാണ് പ്രസാധകർ?
1: പിന്നെ ചാബല്യം എന്ന് തന്നെ ഒരു കഥയും ഞാൻ എഴുതിയിട്ടുണ്ട്, അതോടനെ പ്രസിദ്ധീകരിച്ച് പുറത്തുവരും.
0: പുറത്തുവരും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ കളമശ്ശേരി അറിവരങ്ങ് അല്ലേ?
1: ഹലോ.
0: കളമശ്ശേരി അറിവരങ്ങ് കലാസംഘത്തിലെ നാടക കലാകാരനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എപ്പം മുതൽ തുടങ്ങിയതാണ് ഈ കലയോടുള്ള ഇത്രയും?
1: നമുക്ക് ചെറുപ്പം മുതല് ഇങ്ങനെ അച്ഛനെ അച്ഛനമ്മമാർക്ക് പാട്ടൊക്കെ പാടുന്ന കൂട്ടത്തിലാണ്. അച്ഛനും അപ്പൂപ്പനൊക്കെ. അപ്പൊ ഇങ്ങനെ കേട്ട് കേട്ട് പിന്നെ ഞങ്ങള് ചെങ്ങമ്പുഴ കവിതകളൊക്കെ വായിച്ച് ഇങ്ങനെ നമുക്ക് അച്ഛനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു കവിതകൾ.

0: ഓക്കെ.
1: അപ്പൊ അങ്ങനെ കവിതകൾ കേട്ട് കേട്ട് പഠിച്ചതാണ്.
0: ഓക്കെ, അപ്പോ ഏതെങ്കിലും ഒരു കവിത ചൊല്ലാമോ?
1: ആ ഞാൻ ഞാൻ എഴുതിയ കവിത തന്നെ പറഞ്ഞ ചൊല്ലാം.
0: ഓക്കെ, ആ ശരി.
1: നൃത്തങ്ങൾ തുണയാകുമെങ്കിലും ജീവിത സ്വപ്നങ്ങൾ നിറമേകുമെന്നും എന്നുള്ളിൽ നിറമേകുമെന്നും എന്നുള്ളിൽ ചടുല നൃത്തങ്ങൾ ചുവടുവയ്ക്കുന്ന ഒരു പാതാരം.
0: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ അടിപൊളി എന്താണ് പറയുക, നക്ഷത്രഗാനങ്ങൾ എല്ലാം കുറച്ച് വെറൈറ്റി നക്ഷത്രഗാനങ്ങൾ. പണ്ടും നക്ഷത്രഗാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഇതിൽ കുറച്ചുകൂടെ പുതുമയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നല്ല നക്ഷത്രഗാനങ്ങൾ അയച്ചു തന്നതിന് ഞങ്ങള് ആകാശവാണി ശ്രോതാക്കളും അതുപോലെ തന്നെ സ്വാഗതം കൊച്ചിയും താങ്ക്സ് പറയുന്നു.
1: ഇതേപോലെ ഒരു അവസരം തന്നതിന് ആകാശവാണിക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി.
0: ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ പാട്ടായിട്ട് കേട്ടത് രമണൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. ചങ്ങമ്പുഴയുടെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി, കെ പി ഉദയഭാനു പാടിയ നല്ലൊരു പാട്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഡെയിഞ്ചർ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. അശ്വതി നക്ഷത്രമേ എന്ന് തുടങ്ങുന്ന ആ പാട്ടിലെ ആ അതാണ് വരാൻ പോകുന്നത്. ശ്രീകുമാരൻ തമ്പി, വി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ടിലെ പി ജയചന്ദ്രൻ പാടിയ പാട്ട്. അപ്പോൾ ഇനിയും കുറച്ച് നാളുകൾക്ക് ശേഷം കത്തയക്കണം, ഒരു വെറൈറ്റി കത്ത്, ഇതുപോലെയുള്ള ഒരു വെറൈറ്റി കത്ത്. ഓക്കെ,
1: വളരെ സന്തോഷം.
0: ഓക്കെ, അപ്പോ ഈ നക്ഷത്ര പാട്ടുകൾ അയച്ച നമ്മളുടെ ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള ശിവൻ വട്ടേക്കുന്നത്തിന് ഒത്തിരി ആശംസകൾ നമ്മളുടെ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫേസ്ബുക്കൊക്കെ ഉണ്ട് എങ്കിൽ ഒന്ന് കയറി നോക്കുക, നമ്മളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് FM റെയിൻബോ കൊച്ചി 107.5. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി പാട്ടുകൾ, പഴയ കാല ഗാനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ 1985 വരെയുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള 3 ഓപ്ഷൻസ് ആണ് നിങ്ങളിലേക്ക് തരുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ കത്തയക്കുക എന്നുള്ളതാണ്. സ്റ്റേഷൻ സ്വാഗതം കൊച്ചി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി, കൊച്ചി 21, ഈ അഡ്രസ്സിൽ നിങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് കത്തയക്കുക എന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് വാട്സപ്പിലൂടെ സ്വാഗതം കൊച്ചിയിലേക്ക് പാട്ടുകൾ അയക്കാം. അതിന് ഒരു ഫോർമാറ്റുണ്ട്. സ്വാഗതം കൊച്ചി എന്ന് ആദ്യം ടൈപ്പ് ചെയ്യണം, അതായത് ഹെഡിംഗ് ആയിട്ട് കൊടുക്കണം. തുടർന്ന് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ, അത് നിർബന്ധമായിട്ടും വെക്കണം. എന്നാൽ അങ്ങനെയുള്ള കത്തുകൾ മാത്രമാണ് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. തുടർന്ന് നിങ്ങളുടെ പാട്ടുകൾ, അത് 15 or 20 പാട്ടോ ഒക്കെ ആകാം. കാരണം ചില പാട്ടുകളൊക്കെ റിപ്പീറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കില്ല. അപ്പോൾ 25 എത്രയും നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റുമോ അത്രയും പാട്ടുകൾ എഴുതി ഇങ്ങോട്ട് അയക്കുക. അയക്കേണ്ട നമ്പർ 8547341075, ഇതാണ് വാട്സപ്പ് നമ്പർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ മെയില് ചെയ്യുക എന്നുള്ളതാണ്. അതും സബ്ജക്റ്റായിട്ട് സ്വാഗതം കൊച്ചി എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ നിർബന്ധമായും വെക്കണം. പിന്നെ നിങ്ങളുടെ പാട്ടുകളും എഴുതിയിട്ട് സെൻഡ് ചെയ്യേണ്ടത് FM rainbow inbox@gmail.com ഈ ഇമെയിൽ ഐഡിയിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന പാട്ടിലേക്ക് പോയാലോ. ദാ വരുന്നു.

യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്. പാതിരാ നക്ഷത്രം.

സമയം 8 മണി കഴിഞ്ഞ് 2:47 ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കന്യാദാനം എന്ന ചിത്രത്തിലെ പാട്ടാണ്. രണ്ട് നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി എന്ന് പറയുന്ന ആ ഒരു പാട്ടില്ലേ, യെസ്, ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ സംഗീതം നൽകി, KJ യേശുദാസ് പാടിയ പാട്ട്.

ഇത്രയും സമയം നമ്മൾ പി ജയചന്ദ്രൻ്റെ പാട്ട് കേട്ടു, കെ ജെ യേശുദാസിൻ്റെ പാട്ട് കേട്ടു, അതുപോലെ കെ പി ഉദയഭാനുവിൻ്റെ പാട്ട് കേട്ടു. അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ഒരു പെൺശബ്ദം വന്നില്ലല്ലോ എന്നൊരു ചിന്ത പലർക്കും ഉണ്ടായിട്ടുണ്ട്. യെസ്, കേട്ടില്ലേ, നമ്മളുടെ പി സുശീല പാടിയ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകിയ പാട്ട്, പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇത്. ഇനി വരാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ ക്ലൂ പറഞ്ഞ ആ ഒരു പാട്ടാണ്. ഇതിൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം പേജിലും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ കറക്റ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയത്തിൻ്റെ കുറച്ച് പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും പേരുകളൊന്നും വായിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വിത്തുകൾ എന്ന് പറയുന്ന ചിത്രമാണ് ഇന്നത്തെ ക്ലൂ. 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപാര സുന്ദര നീലാകാശം എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഇനി വരാൻ പോകുന്നത്. പി ഭാസ്കരൻ, പുകഴേന്തി കൂട്ടുകെട്ടിൽ കെ ജെ യേശുദാസ് പാടിയ പാട്ട്. ദാ വരുന്നു

0: ഇടപ്പള്ളി സ്വദേശി ശിവൻ വട്ടേക്കുന്നം അയച്ചു തന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് സ്വാഗതം കൊച്ചിയിലൂടെ നിങ്ങൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു ഞാൻ കിരൺ ബേബി. അപ്പോൾ ഇനി നമുക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാനുള്ള സമയമായിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. ഇംഗ്ലീഷ് വാർത്തകൾക്ക് ശേഷം സവാരി ടൈമാണ്. സ്റ്റേ ട്യൂൺഡ്.
1: കുന്നോ അപാര സുന്ദര.

അങ്ങനെ ഇംഗ്ലീഷിൽ വാർത്തകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് റെയിൻബോ എഫ് എം കൊച്ചി 107.5. അപ്പോൾ കുറച്ച് യൂട്ടിലിറ്റി ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. അക്ഷയ കേന്ദ്രം ജനസേവന കേന്ദ്രം മുഖേനയാണ്. സിവിൽ സപ്ലൈസ് .kerala.gov.in എന്ന സിറ്റിസൺ ലോഗിൻ മുഖേനയോ ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് July 17 വരെ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം, സെൻറ്റർ ഫോർ ഇ ലേണിംഗ്, പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെൻ്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. 6 മാസമാണ് ഈ കോഴ്സിൻ്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. അപ്പോൾ ഈ താല്പര്യമുള്ളവർ www.clkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അവസാന തീയതി July 15 ആണ്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ഗവൺമെൻറ് വനിതാ ITI ഡ്രാഫ്റ്റ് മാൻ സിവിൽ 2 വർഷം, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് 1 വർഷം എന്നീ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള തീയതി July 6, അതായത് ഇന്ന് വരെ നീട്ടിയിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ITI admission.kerala.gov.in എന്ന പോർട്ടൽ മുഖേനയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അതുപോലെ തന്നെ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് പരീക്ഷ പരിശീലനം നൽകുന്നുണ്ട്. പരീക്ഷാ ചെലവ് സർക്കാർ നിർവഹിക്കുന്നതാണ്. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും മത്സ്യഭവനുകളിൽ ലഭ്യമാണ്. July 13 മുമ്പ് ഈ പൂരിപ്പിച്ച അപേക്ഷാ ഫോം

0: അതാത് മത്സ്യഭവനുകളിൽ സമർപ്പിക്കേണ്ടതാണ്. ബിരുദതലത്തിൽ 60% മാർക്കോടെ വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് ഇത് അപേക്ഷിക്കാനുള്ള അവസരം. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം എന്ന കോഴ്സിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. വിജയകരമായ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റും ഉണ്ടാകും. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട യൂട്ടിലിറ്റി വാർത്തകൾ. സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റും 57 സെക്കൻഡും ആകുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് സവ്വാരി ടൈമിലേക്കാണ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Savari time.

ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റും 57 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ ദാ സവാരി ടൈമിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, നിങ്ങളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ എന്നെ വിളിക്കാം. എങ്ങോട്ടേക്കാണ് യാത്ര, ആ യാത്രാ വിശേഷങ്ങൾ എന്നോട് പറയാം. വിളിക്കേണ്ട നമ്പർ 0484242-8101. അല്ല കിരണേ, ഞങ്ങൾ യാത്ര ചെയ്യുമൊന്നുമല്ല, പക്ഷേ യാത്ര പോയി ഒരു വിശേഷം പറയാനുണ്ട് എന്നുണ്ടെങ്കിലും എന്നെ വിളിക്കാം. 0484242-8101. ഇനി ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തേക്കുവാണ് എന്ന് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ അറിയാലോ, 0484242-8101. അപ്പോൾ വേഗം വേഗം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളും ഞാൻ വെച്ചു തരും, നിങ്ങളുടെ ആ ഒരു യാത്രാ വിശേഷങ്ങളും നമുക്ക് ഈ ലോകത്തോടങ്ങ് വിളിച്ചു പറയാമേ. യെസ്, സ്റ്റേ ട്യൂൺഡ് ആകാശവാണി, കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആകുമ്പോൾ ദാ നമ്മളുടെ ആദ്യത്തെ സവാരി എത്തിയിരിക്കുകയാണ്. ഹലോ
1: ഹലോ,
0: ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഭുവനേശ്വരി.
0: ഭുവനേശ്വരി, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ എറണാകുളത്ത്, പനമ്പിള്ളി നഗർ.
0: പനമ്പിള്ളി നഗർ, ഓക്കെ. അപ്പൊ ഈ പനമ്പിള്ളി നഗറിൽ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര പോയത്? അല്ലെങ്കിൽ
1: ജോലി കഴിഞ്ഞിട്ട് എനിക്ക് കൊല്ലംപടി, തൃപ്പൂണിത്തുറ കൊല്ലംപടിയിൽ ഹിൽ പാലാസിൽ ഇറങ്ങിയിട്ട് കൊല്ലംപടിക്ക് പോയി.
0: ഹിൽ പാലസിൽ ഇറങ്ങിയിട്ട് കൊല്ലംപടിക്ക് പോയി.
1: കൊല്ലംപടിക്ക് പോണം.
0: ആ ഓക്കെ,
1: ജോലിക്ക് പോണേ. ഒരു ജോലി കഴിഞ്ഞിട്ട് ഇടുക്കി ജോലിക്ക് പോണം.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ആ എന്തൊക്കെയുണ്ട് പിന്നെ? ഈ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കറക്റ്റ് സമയത്ത് എല്ലാ സ്ഥലത്തും എത്താനായിട്ട് പറ്റുമോ?
1: സാധിക്കാനുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്ക് പോരും.
0: ആ ആണല്ലേ.
1: ദോശ, ചമ്മന്തി, സാമ്പാർ, ചമ്മന്തി, ചൂറ്, തേങ്ങാപ്പാൽ ഒഴിച്ച് നെയ്യറി വെച്ച്, പിന്നെ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാവും, ഉള്ളിയും മുളകും ഇതൊക്കെ ഉണ്ടാക്കി വെച്ച്. അപ്പൊ ഞാൻ പിന്നെ ഇറങ്ങും. ഇത് കൊടുത്തത് ലൈവായിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തത് ഞാൻ ഇറങ്ങും.
0: എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര
1: പോകും.
0: ഓക്കെ ഓക്കെ ഓക്കെ. തൃപ്പൂണിത്തുറ ഈ തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ? ഓക്കെ. അപ്പൊ ഈ ഓരോ യാത്രയിലും, ഇത് റെഗുലർ ആയിട്ടുള്ള യാത്രയാണല്ലോ, അപ്പൊ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ?
1: വ്യത്യസ്തത എന്ന് പറയുന്നത്, എനിക്ക് യാത്ര ഇഷ്ടമാണ് സാറേ, പക്ഷെ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ
0: അതുകൊണ്ട് ദൂരയാത്രകളൊന്നും ഇല്ല.
1: ദൂരയാത്രകളൊക്കെ കുറവാണ്, ശ്രദ്ധിക്കണമല്ലോ. പിന്നെ
0: ശ്രദ്ധിക്കാതിരിക്കാൻ
1: അങ്ങനെയാണ് പോകുന്നത്. എല്ലാവരും പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും. കുട്ടികാരികളുണ്ട്, നല്ല സ്നേഹമുള്ള ഫാമിലിയാണ്. ഞാൻ ഉടൻ തന്നെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: എനിക്ക് പക്ഷി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ നിന്ന് കയറുമ്പോ എനിക്കൊരു സങ്കടം, 6 മണി കഴിഞ്ഞാൽ ബസ് എനിക്ക് പോക്കാൻ പറ്റണമെന്ന്.
0: ഓ, അതാണ് വലിയൊരു സങ്കടം. ഓക്കെ.
1: ഓക്കെ
0: ഓക്കെ. അപ്പോ
1: പാസ്റ്റർ
0: ഓക്കെ ഓക്കെ.
1: റേഡിയോ എന്റെ ജീവൻ.

0: ആ ഓക്കെ
1: ഒന്നും മീനിങ്ങില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് താങ്ക് യു.
1: ഓക്കെ,
0: ആ
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്
0: ഏത് പാട്ടാ?
1: പഴയ പാട്ട്.
0: പഴയ പാട്ട് നേരത്തെ പ്ലേ ചെയ്തല്ലോ.
1: ഒരുപാട് പ്രാവശ്യം കപ്പ് എഴുതിയിട്ട് എന്റെ കപ്പ് പരിഗണിച്ചിട്ടില്ല.
0: ഓക്കെ, അതൊക്കെ അതൊക്കെ വരും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ടൊന്ന് കേട്ടാലോ.
1: അപ്പൊ ഞാൻ ഒരു പാട്ട് പറയട്ടെ.
0: ഇപ്പൊ സമയമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഒരു പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ
1: ഇഷ്ടപ്പെട്ട പാട്ട് വെക്ക്.
0: ഓക്കെ, ഇതാ വരുന്നു അടിപൊളി പാട്ട്.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

സമയം 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആകുമ്പോൾ സവാരി ടൈമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ എന്നെ വിളിക്കാം, നിങ്ങളൊരു യാത്ര പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, നിങ്ങളൊരു യാത്ര പോയി കഴിഞ്ഞതാണെങ്കിലും എന്നെ വിളിക്കാം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0484242481 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരും. അത് പഴയകാല പാട്ടുകളൊന്നും ആയിരിക്കരുത്, മോർണിംഗ് വൈബായിട്ടുള്ള നല്ല അടിപൊളി പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് വിളി വെച്ചിട്ട് വേണം എന്നെ വിളിക്കാനായിട്ട്. ഓക്കെ,

അപ്പോൾ ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമുക്ക് പലപ്പോഴും എന്താണ് യാത്രയ്ക്ക് ഒരു എന്താണ് ഒരു ഒരു തടസ്സം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്രയ്ക്ക് പോകാനുള്ള സൗകര്യങ്ങൾ നമ്മളുടെ KSRTC ഒരുക്കിയിട്ടുണ്ട്. KSRTCയുടെ പല ഡിപ്പോകളിൽ നിന്നും ഇതുപോലെ തന്നെ യാത്രകൾ ഒത്തിരി പുറപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മളുടെ എറണാകുളം ടൗൺ മുഴുവൻ ചുറ്റി കാണണമെങ്കിൽ, അതും ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിരുന്ന് ചുറ്റി കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതാവുമ്പോൾ ഒത്തിരി സമയം എടുക്കത്തില്ല. എന്നാൽ നമ്മളുടെ എറണാകുളം മുഴുവൻ ഡബിൾ ഡെക്കറിലിരുന്ന് എല്ലാവരേക്കാളും പ്രൗഢമായിട്ടുള്ള ഒരു യാത്ര നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അതുപോലെ നമ്മളുടെ എറണാകുളം KSRTC ബസ് സ്റ്റേഷനിൽ നിന്ന് ഒത്തിരി ടൂറുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയ ഒരു ടൂറിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ KSRTC ബസ്സിൽ തന്നെയാണ് പോയത്. ആ ബസ് പോകുന്ന റൂട്ടിലെവിടെയെങ്കിലുമാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിന്നാൽ മതി, ഇല്ല എങ്കിൽ നിങ്ങൾ എറണാകുളത്ത് എത്തണം. അപ്പോൾ വട്ടവടയ്ക്കാണ് ഞാൻ പോയത്. അപ്പോൾ വട്ടവടയ്ക്ക് പോകുമ്പോൾ ഓൾമോസ്റ്റ് തിരുവാങ്കുളം വഴിയാണ് പോകുന്നത്. അപ്പം ഞാൻ തിരുവാങ്കുളത്ത് നിന്നാണ് കയറിയത്. ഞാൻ കയറിയപ്പോൾ തന്നെ KSRTCയിൽ ഒരു പിടി ആൾക്കാർ, അതായത് നിറഞ്ഞു നിൽക്കുന്നു ബസ്. അതുപോലെ തന്നെ ഈ ബസ്സിലുള്ള ആരെയും എനിക്ക് ഒരു പരിചയവുമില്ല. എന്തായാലും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു തട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലം അതൊക്കെ കഴിഞ്ഞ് തലക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം മുതൽ പരിചയപ്പെടാൻ തുടങ്ങി. ഏകദേശം മൂന്നാറായപ്പോഴത്തേക്കും പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര കമ്പനിയായി കമ്പനിയായി അടിപൊളിയായിട്ടാണ് പിന്നെ ഈ ആ ടൂറ് മുന്നോട്ട് പോയത്. അങ്ങനെ വട്ടവടയൊക്കെ കണ്ട്, വട്ടവടയിലെ കുറേ കാര്യങ്ങൾ, ഇത് വളരെ ഷോർട്ടായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്, അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. കുറേ ഒരു അഗ്രികൾച്ചറൽ സ്ഥലമാണ് ഈ വട്ടവട എന്ന് പറയുന്നത്. അവിടെ ഉരുളൻകിഴങ്ങുണ്ട്, ക്യാരറ്റുണ്ട്, ബീട്രൂട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രഷായിട്ട് കിട്ടും കേട്ടോ, ഫ്രഷായിട്ട് കിട്ടും, ഫ്രഷായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അതുപോലെ നല്ല വെളുത്തുള്ളി, പക്ഷേ അത് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ വെളുത്തുള്ളി ആവശ്യമുള്ള കമ്പനികൾ നേരിട്ട് നടത്തുന്ന ബിസിനസ്സാണ് അവിടെ. കർഷകർക്ക് കൊടുത്തിട്ട് അവർക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് ഈ വെളുത്തുള്ളി മുഴുവനും അങ്ങോട്ടേക്കാണ്, ഫാക്ടറികളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അത് കിട്ടാനും ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ വട്ടവട ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും സ്വീറ്റായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് സ്ട്രോബെറി. അപ്പോൾ ഈ വട്ടവട അതുപോലെ പല സ്ഥലത്തേക്ക് നിങ്ങൾക്ക് യാത്രയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന നമ്പർ 1 സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ചെറിയ യാത്ര, ഒരു 1-day trip നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. അപ്പം നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്പർ 9496800024. മിഥുൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. KSRTCയിലെ ഒരു ഓഫീസറാണ്, ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെയും പല ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യും, ഈ യാത്രാ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പം മുതൽ നിങ്ങൾക്കറിയാൻ പറ്റും ഈ മാസം എവിടേക്കാണ് KSRTC യാത്ര പോകുന്നത്. ഈ മാസം ഓരോ ദിവസവും യാത്രയുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നമ്പർ ഒന്നുകൂടി ഞാൻ പറയാം. ആ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയോ അന്വേഷിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. 9496800024, മിഥുൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പർ വെച്ചുകൊണ്ട് അടിപൊളി ഒരു ട്രിപ്പിന് പോയിട്ട് വാ. നമുക്ക് അടിപൊളി ഒരു പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് ആകാശവാണി കൊച്ചി FM Rainbow 107.5 Musically Yours.

0: സമയം വേഗം വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിക്കാനുള്ള സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റും 47 സെക്കൻഡും ആയിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. വിളിക്കേണ്ട നമ്പർ അറിയാലോ, 0484242-8101. യാത്രയെക്കുറിച്ച് പറയാൻ മാത്രമാണ് വിളിക്കാവുള്ളൂ, വേറെ വിശേഷങ്ങളൊന്നും നമ്മൾ സംസാരിക്കില്ല. യാത്ര യാത്ര യാത്ര യാത്ര മാത്രം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പല യാത്രകളിൽ പോവാറുണ്ട്, പല യാത്രകൾ ചെയ്യാറുണ്ട്. ട്രെയിനിൽ, ബസ്സിൽ, കാറിൽ, അതുപോലെ തന്നെ പല യാത്രകൾ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പല യാത്രകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ വിളിക്കാം, 0484242-8101. ഇതിനു മുമ്പ് ഒരു വെഹിക്കിൾ സ്കാമിൻ്റെ കാര്യം പറയാനായിട്ട് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കോള് ഡ്രോപ്പായിപ്പോയി, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളുടെ കൂടെ മറ്റൊരു ശ്രോതാവ്, നമ്മളുടെ ഒരു ലിസ്ണർ, ഒരു സ്ഥിരം ലിസ്ണർ തന്നെയാണ് വന്നിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം എന്താണ് യാത്രയെക്കുറിച്ച് പറയാനുള്ളത്. പറയൂ, ആരാണ് വിളിക്കുന്നത്?
1: ഹലോ, ഞാൻ ലീബ പുരുഷോത്തമൻ.
0: എന്തൊക്കെയുണ്ട് ലീബ ചേച്ചി വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: അപ്പോ എങ്ങോട്ടേക്കാണ് യാത്ര പോയതാണോ പോവാൻ ഉദ്ദേശിച്ച്?
1: ഞാനും ട്രാൻസ്പോർട്ട് ബസ്സിൽ.
0: ആ, അടിപൊളി. അപ്പൊ ഞാൻ
1: മാമലക്കണ്ടം മൂന്നാർ.
0: എന്നിട്ട് പറയൂ യാത്രാ വിശേഷങ്ങൾ. പറയൂ.
1: എനിക്ക് ഒത്തിരി ഇഷ്ടായി ആ യാത്ര. പിന്നെ കൊറേ ഫ്രണ്ട്സിനെ കിട്ടി, നമ്മള് കണ്ടിട്ട് ഇതുവരെ അറിയാത്ത കൊറേ.
0: അതെ, അതാണ് നമ്മൾ കേറുമ്പോഴത്തേക്കും ഇങ്ങനെ അയ്യോ ഞാൻ ഒറ്റപ്പെട്ടോ, ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓണാ.
1: ശരിക്കും നല്ല പാട്ടും ഡാൻസും അടിപൊളി. വണ്ടിയിൽ ഇരുന്ന് പോയതേ, ഞാൻ വിചാരിച്ചു എനിക്ക് കുറെ സമയം ബസ്സിലേക്ക് ഇരിക്കുമ്പം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പാടായിരിക്കും, അറിഞ്ഞതേ ഇല്ല പോയി.
0: അതെ അതെ,
1: നല്ല.
0: രാവിലെ ഒരു 5 മണിക്ക് പോയിട്ട് രാത്രി 12:30 ഒക്കെ ആയപ്പോ തിരിച്ച് വീട്ടിലെത്തി.
1: കേറായിരുന്നു ഞങ്ങളുടെ പഠിക്കാൻ തന്നെ തിരുവാങ്കുളത്ത് പഞ്ചായത്ത് ഓഫീസ്.
0: നമ്മളൊരേ നാട്ടുകാരിയാണ് ഏകദേശം. ഒരു 3 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ്
1: അത്രേ ഉള്ളൂ.
0: പിന്നെ പറയൂ ആ യാത്രയുടെ വിശേഷങ്ങൾ പറ. ആ യാത്രയിൽ കണ്ട കാര്യങ്ങളൊക്കെ പറ.
1: ഞങ്ങൾ ഇവിടുന്ന് പിന്നെ മാമലക്കണ്ടോ സിറ്റി ഡാം, അവിടെ ചെന്ന് അവിടെ ഒന്ന് ഇങ്ങനെ കേട്ടില്ല, നിന്ന് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ, അവിടുന്ന് നേരെ വന്ന് അത് കഴിഞ്ഞിട്ടാ വന്ന് ഞങ്ങള് ഫുഡ് കഴിച്ചത്.
0: അതെ, ഫോട്ടോ മുഖ്യം ബിഗിലേ.
1: അതെ അതെ, അതാണ് മുഖ്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് എല്ലാരുമായിട്ടൊക്കെ സംസാരിച്ച് പിന്നെ അവിടുന്നാണ് പിന്നെ ഞങ്ങള് പിന്നെ എന്തൊക്കെയാ പോയെ
0: സ്ഥലങ്ങളൊക്കെ സ്കൂളിലേക്ക്, മാമലക്കണ്ടം സ്കൂളിലേക്ക്
1: അങ്ങോട്ട് പോയി. അവിടെ ഒരു അവിടാണോ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു കെയിലയുടെ.
0: ലക്ഷ്മിയാണോ?
1: അത് തന്നെ.

0: പിന്നെ അത് തന്നെ
1: ആ
0: കശ്മീർ സ്റ്റേറ്റ്. ആ അവിടൊക്കെ പോയി
1: ആ
0: നല്ല രസമുണ്ടായിരുന്നു. അവിടൊക്കെ
1: ആ
0: ഇങ്ങനെ അവിടെ വെച്ച്
1: ഏറ്റവും
0: ഭയങ്കര
1: ഭംഗിയുള്ള, ഏറ്റവും ഭംഗിയുള്ള എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു
0: ആ
1: എസ്റ്റേറ്റ് ആണ് ഈ ലക്ഷ്മി
0: ശരിക്കും
1: എസ്റ്റേറ്റ്. പക്ഷെ
0: ശരിക്കും
1: സൂക്ഷിച്ചു
0: ശരിക്കും
1: നിന്നില്ലെങ്കിൽ പുലി പിടിച്ചോണ്ട് പോകും.
0: ആണോ? അയ്യോ അതറിഞ്ഞില്ല ഞാൻ.
1: ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല, അത് അത് അവിടെയല്ല, അത് അവിടെയല്ല, മലക്കപ്പാറ ഭാഗത്താണ് പുലി പിടിക്കുന്നത്. മലക്കപ്പാറ ഭാഗത്താണ്. വെറുതെ ഒന്ന് മേടിച്ചു അല്ലേ.
0: അത് ആ പോക്ക് ഇപ്പോഴും ഓർക്കുമ്പോഴേ എനിക്ക് പിന്നെ പോണം പോണം എന്ന് തോന്നും.
1: ആ അപ്പോ ഇനി അടുത്ത അടുത്ത ട്രിപ്പ് ദേ ഇപ്പം ഓണായി കഴിഞ്ഞു.
0: ആ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇപ്പൊ പോയത് കൊണ്ടേ.
1: ആ അതെ അതെ,
0: എനിക്ക് ഇങ്ങനെ പോകാനുള്ള.
1: അതെ അതെ അതെ, ശരിക്കും ആ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്തവരുടെ കൂടെ യാത്ര ചെയ്തു, എന്താണ് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് തിരികെ ഇറങ്ങുന്നു ബസ്സിന്ന്. ആ ബസ്സിന്ന് ഇറങ്ങുമ്പോ തന്നെ നമുക്കൊരു ഫീലിംഗ്, അയ്യോ തീരെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ മാമലക്കണ്ടം മൂന്നാറൊക്കെ കണ്ട് തിരിച്ചു വന്നു. ആ
0: നല്ല, അതുപോലെ പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പേരൊക്കെ ഞാൻ മറന്നു പോകാം കിരൺജി.
1: ആ പറഞ്ഞോളൂ.
0: വെള്ള ഒരു സ്കൂളിന്റെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ.
1: ആ മാമലക്കണ്ടം സ്കൂള്
0: പോയി. ആ അതെ ഞാൻ തന്നെ അവിടെ. പിന്നെ അങ്ങനെ കൊറേ കട്ട ഒരു പാറ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് പോയി. ഞാനാ സൈഡിലെ തൊഴട്ടോ കുഴി ഞാനടുത്ത് ദൈവം ഇത്ര സൈഡിൽ കൂടെ ഒന്ന് തെന്നിയാ പോയി.
1: അതൊക്കെ
0: രസമായിരുന്നു കേട്ടോ.
1: അതെ അതെ, ഏറ്റവും അതായത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന അതിന്റെ കോർഡിനേറ്ററുമാണ് നമ്മളുടെ കൂടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട.
0: അവരെ അവരാണെങ്കിൽ നല്ല നമ്മളോട് നല്ല ഇടപെടലും ഒരു ഭയങ്കര ഒരു നമുക്കൊരു ഒരു ഭയങ്കര നമ്മുടെ വീട്ടിലെ ആൾക്കാർ പോലെ
1: തന്നെയായിരുന്നു. അതെ, ശരിക്കും നമ്മളൊരു കുടുംബം ട്രിപ്പിന് പോയിട്ട് വരുന്ന പോലെ.
0: അതെ ശരിക്കും.
1: ഓക്കെ, അപ്പോ നമുക്കിപ്പോ ഏതാണ് പാട്ട് വേണ്ടത്?
0: എനിക്ക് പിന്നെ ഹംഹരഹി പ്യാരക്കയിലെ മുംബൈ സഗീ പൂന
1: എന്ന് പറയുന്ന പാട്ടാണ് വേണ്ടത്. അടിപൊളി പാട്ടാണോ?
0: അടിപൊളി പാട്ടാ. പിന്നെ കിരൺജി വന്നു കഴിഞ്ഞാ പിന്നെ അടിപൊളി. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പേനയുടെ കളക്ഷൻ എന്തായി?
1: പേനയുടെ കളക്ഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്.
0: നടക്കുന്നുണ്ട്. എത്രയാ, എത്ര ചാക്കായി ഇപ്പോ?
1: ഇപ്പൊ ഒരു 5 കഴിഞ്ഞു കാണും.
0: ആണോ?
1: ഏകദേശം ഏകദേശം ഒരു 70,000 ഒക്കെ ആയി കാണുമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. എന്റെ എന്റെ ഹോബി ഇങ്ങനെ നാട്ടുകാരെ അറിയിച്ചതിനും. ഇനി എല്ലാവരും പേന കൊണ്ടു തരട്ടെ. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ.
0: കേക്കാം കേക്കാം.
1: ഓക്കെ ഓക്കെ, ഇതാ വരുന്നു പാട്ട്.

0: സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ എന്നെ വിളിക്കാം, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കാം, അതുപോലെ തന്നെ യാത്ര ചെയ്ത് കഴിഞ്ഞെങ്കിലും എന്നെ വിളിക്കാം, ആ വിശേഷങ്ങളൊക്കെ പറയാം. അതുപോലെ നിങ്ങൾക്കൊരു പ്ലാനുണ്ടെങ്കിൽ ആ പ്ലാനിനെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെ വിളിക്കേണ്ട നമ്പർ 0484 242 8101. അപ്പോൾ 0484 242 8101. അപ്പോൾ നമ്മളുടെ കൂടെ ഒരാളുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, എന്തായാലും നമുക്ക് കണക്ട് ചെയ്തു, പക്ഷേ ആള് പോയിന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അപ്പോൾ വേഗം വിളിച്ചോളൂ, 0484 242 8101. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, ഞാൻ വന്നിട്ടുണ്ട്. ആരാണിത്? സജിത. സജിത എവിടെ നിന്നാണ് വിളിക്കുന്നേ? പ്രജിത. പ്രജിത എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: എന്റെ വീട് ഇരിങ്ങാലക്കുട.
0: ഇരിങ്ങാലക്കുട.
1: ആ,
0: എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, അപ്പൊ ഈ അടുത്തിടയ്ക്ക് എങ്ങോട്ടേക്കാ ട്രിപ്പ് പോയത്?
1: ഇപ്പൊ ഞാൻ പോവാൻ പോണു, റെഡി ആയി ഇറങ്ങാൻ പോണു. മോനൊന്ന് പ്ലസ് വണ്ണിന്റെ ക്ലാസ് ആരംഭിക്കുന്നു.
0: ആ,
1: അപ്പൊ പാരന്റ്സ് മീറ്റിംഗും കൂടി ഉണ്ടെന്ന് 10:30.
0: ഓക്കെ, അപ്പൊ എവിടെയാണ് സ്ഥലം? എവിടെ, എങ്ങോട്ടേക്കാ പോകുന്നേ?
1: ഇരിങ്ങാലക്കുട തന്നെ, നാഷണൽ സ്കൂള്.
0: ഇരിങ്ങാലക്കുട തന്നെ. ഓക്കെ,
1: വീട് അവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറം.
0: 10 കിലോമീറ്റർ അപ്പുറം. അപ്പൊ 10 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ടാണ് പോകുന്നത്? ഓക്കെ, സ്ഥിരം യാത്ര ചെയ്യുന്ന റൂട്ടാണോ അത്? രണ്ട് മക്കൾക്ക് സ്കൂളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോണം. ബിരുദന്മാരാണോ? നല്ല കുട്ടികളാണല്ലേ. ആ, മിടുക്കൻ. മുഴുവൻ യാത്രയായിരുന്നു. മകൻ മകനാണ് യാത്രക്ക് വഴിയൊരുക്കിയത്, ഫുൾ A+ വാങ്ങിച്ച്. അപ്പൊ മകന്റെ പേരെന്താണ്?
1: തേജസ് കൃഷ്ണ.
0: തേജസ് കൃഷ്ണ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻ.
1: ഇല്ല, അവൻ ഇന്ന് 1st ദിവസം നേരത്തെ പോയി.
0: നേരത്തെ പോയി. ഓ, സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നേ? സെയിം സ്കൂളിൽ തന്നെയാണ് പ്ലസ് ടുവും? കിട്ടി. ഓക്കെ, അപ്പൊ എന്റെ കൺഗ്രാചുലേഷൻസ് പറഞ്ഞേക്ക്. ഓക്കെ, ഏതാ പാട്ട് വേണ്ടേ?
1: എനിക്ക്
0: ഉസ്താദിലെ പാട്ട്. ഓക്കെ, അപ്പൊ ആ പാട്ട് വരും കേട്ടോ ഇടയ്ക്ക്. റേഡിയാണ്. ഓ, അടിപൊളി.
1: മോനാണെങ്കിലും രാവിലെ വന്നു കഴിഞ്ഞാൽ അവന് ഫുൾ ടൈം എപ്പോഴും പാട്ട്
0: കേൾക്കണം.
1: അങ്ങനെയുണ്ട്, രണ്ടുപേർക്ക് അതെ, പാട്ട് ഭയങ്കര
0: ഇഷ്ടമാണ്. പാട്ടില്ലെങ്കിൽ ഈ ലോകം എന്ത്? നമ്മളൊക്കെ ടെൻഷൻ അടിക്കുമ്പോഴും പാട്ട് കേൾക്കാം, സന്തോഷമായിട്ടിരിക്കുമ്പോഴും പാട്ട് കേൾക്കാം, ഇനി വേറെ ഏത് മൂഡിലും നമുക്ക് പാട്ട് കേൾക്കാം അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം, തമിഴ്, ഹിന്ദി.

0: ഹിന്ദി, അതുപോലെ കന്നഡ, തെലുങ്ക്, എത്ര ഭാഷയുള്ള നമുക്ക് പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നത് അല്ലേ.
1: പിന്നെ വെച്ചിട്ടുണ്ടെങ്കിലേ മോൾക്ക് ജൂൺ 1 സ്കൂൾ തുറന്നു, മോൻ ഇന്നാണ് തുറന്നത്.
0: ഓക്കെ,
1: ഇത്രയും ദിവസം മോള് പോയെങ്കിലും കൂടെ മോൻ ഇത്രയും ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പോയപ്പോ ഭയങ്കര ഒരു വിഷമം, ഒറ്റപ്പെട്ട പോലെ.
0: അല്ല, പഠിക്കാനാണല്ലോ പോയത്. ഇനി ഇനി പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അയാള് വേറെ ഒരു സ്ഥലത്തായിരിക്കുമല്ലോ പഠിക്കാൻ പോകുന്നേ, അപ്പോഴെന്തായിരിക്കും അവസ്ഥ? അവിടെ ഇരിക്കുന്നവനെ തിരിച്ചു വിളിക്കും, മോനെ എനിക്ക് നിന്നെ കാണണോടാ. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ എവിടെന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞേ?
1: ഇരിങ്ങാലക്കുട.
0: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിന്. പാട്ട് പുറകെ വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരിക്കും അമ്മമാർക്ക് അതൊരു വലിയ ശൂന്യത തന്നെയാണ് അല്ലെ. സ്വന്തം മകൻ സ്കൂളിൽ പോയേക്കുന്ന, വൈകുന്നേരം തിരിച്ചെത്തും, എന്നാൽ ഇത്രയും ദിവസം കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് പോയിട്ട് വരുമ്പോഴുള്ള ഒരു സങ്കടം. ഓക്കെ, മനസ്സിലാക്കാം. സമയം 9 കഴിഞ്ഞ് 34 ആകുമ്പോൾ നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242-8101 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ വേഗം വേഗം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കണക്ട് ചെയ്യാം, യാത്രയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റും 14 സെക്കൻഡും ആകുമ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ സവാരി ടൈമിലെ ലാസ്റ്റ് കോളർ നമ്മളുടെ കൂടെ ചേരുകയാണ്. ഹലോ.
1: ഹലോ.
0: ആ, ആരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് വിധുബാല എന്നാണ്.
0: വിധുബാല?
1: യെസ്.
0: ആ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ കൊച്ചി.
0: ഇങ്ങനെ ഒരു സിനിമാ നടി പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പേര് വന്നത്? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നു? ടെക്കി ആണോ?
1: ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കറന്റ്ലി ഞാൻ ഒരു ബ്രേക്ക് എടുത്തു.
0: ആ,
1: ഒന്ന് ലൈഫ് കുറച്ചുകൂടി ഒന്ന് എൻജോയ് ചെയ്യാൻ നോക്കാം. സ്വന്തം എന്താണ് സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് ഒരു ബ്രേക്ക് എടുത്തു.
0: ബ്രേക്ക് എടുത്തു എന്നിട്ട് കറങ്ങി നടക്കുവാണ്?
1: ഇല്ല, ഒട്ടുമില്ല. അന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. സോളോ ട്രിപ്പിനോട് ഒരു പേടിയുള്ള ആളാണ്. ഫിയർ ഫാക്ടർ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാൻ പക്ഷേ അപ്പൊ ഗ്രൂപ്പിന്റെ കൂടെ പോയിട്ട് പിന്നെ ഒരു ഫ്രണ്ടായിട്ട് ഒറ്റയ്ക്ക് ഫ്രണ്ടിന്റെ കൂടെ പോയിട്ടുണ്ട് ഞങ്ങള്. അതായത് പഴനി, മധുര, രാമേശ്വരം, അതേപോലെ ഈ സൈഡിലേക്ക് കന്യാകുമാരി, പിന്നെ എന്താണ് പത്മനാഭസ്വാമിയുടെ അവിടെ, അങ്ങനെ ഒരു റൗണ്ട്. പിന്നെ കാമാക്കിയ പോയിട്ടുണ്ട്. അത് ഗ്രൂപ്പ് ട്രിപ്പ് ആയിരുന്നു.
0: ഓക്കെ, ഫുള്ള് ഭക്തിമയമാണ്.
1: സത്യം പറഞ്ഞാൽ എനിക്ക് ആ സൈഡിലൂടെ ഒരു സൈഡ് ഓയിൽ ഉണ്ട്. പെണ്ണുണ്ടോ? വെദർ യു എവിടെയാണ്? സ്വിറ്റ്സർലൻഡിൽ പോണോ കേദാർനാഥ് പോണോ ചോദിച്ചാ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഫ്രീ
0: കേദാർനാഥ് ആയിരിക്കും.
1: അത് കാരണം നമുക്ക് അങ്ങനെ പറ്റിയ കൂട്ടും കിട്ടാല്ലേ. എന്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ കളിയാക്ക തന്നെ, എന്താണ് ബാല ഇങ്ങനെ സ്പിരിച്വൽ സൈഡാണല്ലോ. പിന്നെ ഒരു കോംപ്ലിമെന്റ് ഉണ്ട് കേട്ടോ താങ്കൾക്ക്.
0: താങ്ക് യു.
1: ഞാൻ ആദ്യമായിട്ടാണ് ഇതിലേക്ക് വിളിക്കണത്.
0: താങ്ക് യു.
1: ഫസ്റ്റ് ടൈം പക്ഷേ വിളിച്ചിട്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. പക്ഷേ അതിൽ ഒരു റീസൺ താങ്കളുടെ ശബ്ദത്തിനോട് തോന്നിയൊരു ഇഷ്ടം കൂടിയാണ്.
0: എനിക്ക് വയ്യ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്താണ് ഈ കോംപ്ലിമെന്റ്? എനിക്ക് വലിയൊരു ഓണർ കൂടിയാണ്.
1: ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഒരു ദിവസം ഒരാളുടെ സന്തോഷത്തിന് ഞാനൊരു കാരണമായല്ലോ.
0: ഓ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ ലാസ്റ്റ് ട്രിപ്പ് എങ്ങനെയായിരുന്നു? എങ്ങോട്ടേക്കായിരുന്നു
1: ലാസ്റ്റ് ട്രിപ്പ്? എനിക്ക് വേണം നമ്മള് പോയാ ഈ രാമേശ്വരം ഇതാണ്. അപ്പൊ ഒട്ടും പ്ലാൻഡ് അല്ല. നമ്മളിവിടുന്ന് പഴനിക്ക് അല്ല നേരെ നമ്മള് മധുരയിൽ പോയിട്ട് ഇറങ്ങി. അവിടെ ഒരു നല്ലൊരു ഓട്ടോക്കാരനെ കിട്ടി. സോ അയാളാണ് ഇവിടെ താമസിക്കാൻ സ്റ്റേടതോടെയൊക്കെ കൊണ്ടുവരണം ചെയ്തത്.
0: ഓക്കെ.
1: അത് കഴിഞ്ഞിട്ട് ആളെ നമ്പർ തന്നു. പിന്നെ ആള് വിളിച്ചിട്ട് നമ്മള് തിരുപ്പുറ കൊണ്ടും പോയി.
0: ഓക്കെ.
1: പിന്നെ തിരിച്ചു വന്നു. അന്ന് വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞ് പാലത്ത് നേരത്തെ രാമേശ്വരം പോയി. രാമേശ്വരം പോയി

0: അവിടെ പോയി, കടലിൽ പോയി നമ്മളിങ്ങനെ. അൺഫോർച്ചുനേറ്റ്ലി ഐ ലോസ്റ്റ് മൈ ഫാദർ ആൻഡ് മദർ. അപ്പൊ അവിടെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു
1: ചെയ്തു.
0: എന്നിട്ട് രാത്രി ലാസ്റ്റ് ബസ് 8:30 എത്രക്ക് ആ ബസ്സിൽ കയറി നമ്മള് മധുര സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടെ നിന്ന് പഴനി ബസ് പിടിച്ചു. പക്ഷെ അതിൽ പറയേണ്ട ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാ, തമിഴ്നാട്ടില് അന്ന് രാത്രി 3 മണിക്കൊക്കെയാണ് ഞാൻ ഇറങ്ങണത്. ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചോദിച്ചപ്പോ നമ്മളെ കേട്ടിക്കാനും ഒരാള് ഞങ്ങളുടെ കൂടെ വന്ന് നിന്നു അവിടെ സ്ഥലത്തിൽ ഈ ബേല വരിക പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഓക്കെ വന്നപ്പോ അയാൾ പറഞ്ഞു നോ നോ വണ്ടി വരട്ടെ, ഞങ്ങൾ കേറ്റിട്ട് ഞാൻ കേറ്റിട്ട് പോവാം എന്ന് പറഞ്ഞു. കേറ്റിട്ട് നമ്മളെ കേറി പിന്നെ പഴനിയിൽ വന്നിറങ്ങി. അവിടുന്ന് പിന്നെ വളരെ നല്ലൊരു ദർശനം.
1: ഓക്കെ,
0: അന്ന് തിരിച്ചു പോന്നു. അങ്ങനെ ഉണ്ടായത്,
1: അങ്ങനെ ഉണ്ടായത് ലാസ്റ്റ് ട്രിപ്പ് അങ്ങനെയായിരുന്നു.
0: അതെ. അപ്പോ സത്യത്തിൽ താങ്കൾ താങ്കളുടെ ഈ യാത്രയെ കുറിച്ച്
1: വിളിച്ചപ്പോഴേ
0: അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇത് നല്ലതാണല്ലോ ഇങ്ങനെ ബസ്സിൽ പോണത്. ശരിക്കും മലക്കപ്പാറ ട്രിപ്പിന്റെ ഇടയില് ആ മിന്നാമിന്നി വന്നിട്ട് എന്റെ രാത്രി ഭയങ്കര ഭംഗിയാന്ന് കേട്ടപ്പോ ഞാൻ ഭയങ്കര ആശയുണ്ടായിരുന്നു ട്രിപ്പ് പോണെന്ന് ആ വഴിക്ക്.
1: മലക്കപ്പാറ മിന്നാമിന്നി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ പാലക്കാട് പോകുന്ന വഴിക്ക് നെല്ലിയാമ്പതി, നെല്ലിയാമ്പതിയിലും
0: അവിടെ പോകുമ്പോഴും ഇത് കാണാം
1: കാണാം. അത് നെല്ലിയാമ്പതിയിലെ ഒരു പ്രത്യേക സീസൺ ഉണ്ട്, ആ ഒരു സമയത്ത് ചെന്നാലേ കാണാൻ പറ്റുള്ളൂ.
0: ഞാനിങ്ങനെ ചെറിയ കുട്ടികളുടെ മനസ്സാണ് ഇപ്പോഴും, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി
1: സന്തോഷിക്കാൻ. ഓക്കെ,
0: അപ്പൊ മിന്നാമിന്നി കേട്ടപ്പോ ഭയങ്കര ആഗ്രഹമായിരുന്നു പോണെന്ന്.
1: ഓക്കെ, അപ്പൊ ഇനിയൊരു എന്താണ് നമ്മള് കെ എസ് ആർ ടി സി തന്നെ ആയിക്കോട്ടെ ഒരു സോളോ ട്രിപ്പിലേക്ക് കടന്നോളൂ. സോളോ ട്രിപ്പ് മീൻസ് കെ എസ് ആർ ടി സി വളരെ സേഫാണ്. പിന്നെ നമുക്ക് പുതിയ കുറെ ഫ്രണ്ട്സിനെ, അതിപ്പം പ്രായം കുറഞ്ഞവരെ കിട്ടും, പ്രായം കൂടിയവരെ കിട്ടും, നമ്മളുടെ ഏജ് ഉള്ളവരെയും കിട്ടും. അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, അപ്പോ എന്തായാലും
0: എന്റെ അടുത്ത യാത്രയ്ക്ക് താങ്കൾ നിമിത്തമായ സന്തോഷമുണ്ട്.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വിധുബാല ഓൾ ദി ബെസ്റ്റ്, യാത്രയൊക്കെ അടിപൊളിയാകട്ടെ. ഏത് പാട്ടാ വേണ്ടേ?
0: രണ്ട് പാട്ടാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ദളപതിയിലെ യമുന യാത്രയാണ്. യമുന യാത്രയിൽ അത് എന്റെ കുട്ടികളെ ഞാൻ പാടി ഉറക്കിയിട്ടുള്ള പാട്ട് ഒരു ദൈവം തന്റെ പൂവാണ്.
1: അപ്പൊ
0: ഇത് രണ്ടല്ല ഏതാണെങ്കിലും എനിക്ക്
1: സന്തോഷമാണ്. ഓക്കെ, അപ്പോ എന്തായാലും ഇപ്പൊ വരാൻ പോകുന്ന പാട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്.
0: ആയിക്കോട്ടെ, നോ പ്രോബ്ലം, ഞാൻ ഏത് പാട്ടാണെങ്കിലും എൻജോയ് ചെയ്യുന്ന ഒരാളാ.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കേട്ടാലോ? ഓക്കെ, ഇതാ വരുന്നു ഇപ്പൊ പോകുന്ന സോങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് യമുന യാത്ര പോവാം. ഓക്കെ, ഇതാ വരുന്നു.

സമയം അങ്ങനെ 9 മണി കഴിഞ്ഞ് 55 മിനിറ്റും 11 സെക്കൻഡും ആകുമ്പോൾ ദാ സവാരി ടൈം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. യെസ്, അപ്പോൾ സവാരി ടൈം തൽക്കാലത്തേക്ക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് കേട്ടുമുട്ടും വരേക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇത്രയും സമയം സവാരി ടൈമും സ്വാഗതം കൊച്ചിയും ഒക്കെയായി നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നത് ഞാൻ കിരൺ ബേബി. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ് ആൻഡ് നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. 3 ദിവസത്തിനിടയിൽ ജമ്മു കാശ്മീരിലെ അമർനാഥിൽ 56,000-ത്തിലധികം ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ 3-ാം ദിവസമായ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000-ത്തിലധികം തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമം അർപ്പിക്കാൻ എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. ഭാരതീയ ജനസംഘം സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തെ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ ഗവൺമെന്റുമായി സഹകരിച്ച് കൊൽക്കത്തയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സാംസ്കാരിക ദേശീയത എന്നിവയുടെ ശക്തനായ വക്താവായിരുന്നു ഡോക്ടർ മുഖർജിയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. പരിയാരം കോരംപീടികയിലെ ജാഫറിന്റെ മകൻ മുഹമ്മദ് നജ്മാനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.
3: WhatsApp. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. WhatsApp ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

ഹായ് ഹലോ, നമസ്കാരം. സമയം 10 മണി കഴിഞ്ഞ് 6:29 ആയിരിക്കുകയാണ്. റെയിൻബോയിൽ ഇത് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. വാട്സപ്പിലൂടെ മെസ്സേജുകൾ അയച്ചാൽ വാട്സപ്പിലൂടെ പാട്ടുകൾ കേൾക്കാനായിട്ട് പറ്റുന്ന വാട്സപ്പിന്റെ സമയമാണ്. ഇന്ന് വാട്സപ്പുമായിട്ട് കൂടെയുള്ളത് ഞാൻ നമിതയാണ്. യെസ്, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സ് കൂടുതൽ കളർഫുൾ ആക്കാനായിട്ട് അവർക്ക് വിശ്വാസമൊക്കെ നേർന്നുകൊണ്ട് മെസ്സേജുകൾ അയക്കാം. 8547341075 8547341075 എന്ന നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ വാട്സ്ആപ്പ്.

സമയത പത്ത് മണി കഴിഞ്ഞ് 18:39 ആയിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സപ്പാണ്. യെസ്, അപ്പോൾ വാട്സപ്പിലേക്ക് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മെസ്സേജിലേക്ക് പോകാം. അമ്പിളി അനിൽ വാളകത്ത് നിന്നും ആവശ്യപ്പെട്ടൊരു പാട്ടായിരുന്നു സർഗം മൂവിയിൽ നിന്ന് നമ്മളിപ്പോൾ കേട്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു സോങ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അമ്പിളി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് മുഹമ്മദാണ് അയച്ചിരിക്കുന്നത്. ഇന്ന് പുതിയ വീട്ടിലേക്ക് താമസിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തിനും കുടുംബത്തിനും വേണ്ടി കുടുംബവിശേഷം എന്ന സിനിമയിലെ നിറമേഴും തുന്നി ചേർക്കുമെന്ന സോങ് കേൾപ്പിക്കാമോ എന്നാണ് മുഹമ്മദ് വടക്കി വാവനൂറിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് വനജ കടമ്പഴിപ്പുറത്തു നിന്നാണ്. എന്നിഷ്ടം നിന്നിഷ്ടം എന്ന മൂവിയിലെ ഇളം മഞ്ഞിൻ കുളിരുമായി എന്ന പാട്ട് വെച്ച് തരാമോ, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് സുമ രാജേന്ദ്രനാണ്. തൃക്കാര്യൂരിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിനായി ഒരു സോങ് തരുമോ? ഇഷ്ടമാണ് ഇന്നാദ്യം ചൊല്ലിയത് ആരാണ് അറിയില്ല, നീയോ ഞാനോ എന്ന പാട്ട് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ശ്രീമൂല നഗരത്ത് നിന്നാണ്. ശാരിക രവിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുംകി മൂവിയിലെ ജന്മം മുഴുവനും എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പെരുമ്പാവൂർ കീഴിലത്ത് നിന്ന് സിന്ധുവാണ്. എനിക്ക് മാളൂട്ടി എന്ന ഫിലിമിലെ മൗനത്തിനിടനാഴിയിൽ ഒരു ജാലകം എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരുമോ? ഈ സോങ് എൻ്റെ മക്കൾക്കും എല്ലാ ആർജേസിനും പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ടാണ് സിന്ധു ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അശ്വതിയാണ്. ഹസ്ബൻഡ് ശരത്തിൻ്റെ ഫേവറേറ്റ് സോങ് ആയ കണ്ണോട് കണ്ണായിടാം എന്ന സോങ് വെച്ച് തരുമോ? യു എയിലാണ് ഹസ്ബൻഡ് ഉള്ളത്. അപ്പോൾ ആൾക്കും ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അശ്വതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോയാലോ? കുടുംബവിശേഷം എന്ന മൂവിയിലെ പാട്ടിലേക്കാണ് അടുത്തതായി പോകുന്നത്. കെ ജെ യേശുദാസ് പാടിയ നല്ലൊരു പാട്ടാണ് അടുത്തതായി വാട്സപ്പിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സപ്പ്.

യെസ് വാട്സപ്പിലൂടെ നമ്മളിപ്പോൾ കേട്ട ആ ഒരു പാട്ട് വിനീത മനോജ് പാലക്കാട് നിന്നും ആവശ്യപ്പെട്ട പാട്ടായിരുന്നു. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി, ഗുഡ് മോർണിംഗ്, വലിയൊരു മെസ്സേജാണ് കേട്ടോ. അബ്ദുൽ കരീമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എസ് എൻ പുരം കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമല്ലേ എന്നും ചോദിച്ചിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു, അവിടെയും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വലിയ ഇഷ്ടമാണ് പരിപാടി, വളരെ രസമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ന് ചന്ദനക്കാറ്റി കുളിർ കൊണ്ടുപോയ എന്ന സോങ് വെക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി ഞാൻ പറയുന്നത് എൻ്റെ മരുമക്കളാണ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയപ്പോ അയക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മരുമക്കളാണ്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ് ഇന്ദു വൈക്കത്ത് നിന്നും പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനസ്സിലൊരു മഞ്ഞുതുള്ളി ഫിലിമിലെ അതിമനോഹരമായ ഒരു പാട്ട് തരാമോ. ഉദയം പേരുവിൽ നിന്നും സുരേഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രണയിക്കുകയായിരുന്നു നാം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അന്നാഷിബു ആണ്. ജീവിതം എന്ന സിനിമയിലെ എൻ മാനസം എന്നും നിന്റെ ആലയം എന്ന പാട്ട് വെച്ച് തരാമോ. ഇത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് അമ്മുമ്മക്കിളി വായാടി എന്ന ചന്ദ്രലേഖ മൂവിയിലെ സോങ് ആണ്. കണ്ണൻ കാഞ്ഞർ മറ്റുതെന്നാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഹായ് പാട്സപ്പ്, ഞാൻ ചോറ്റാനിക്കരയിൽ നിന്ന് വിനീതയാണ്. ജൂലൈ 8 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എനിക്ക് വൺ മാൻ ഷോയിലെ റോസാപ്പു റോസാപ്പു എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് റെയിൻബോയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പേര് മാത്രം പറഞ്ഞു, വിനീതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ മറ്റന്നാളാണ്, ജൂലൈ 8 വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ലിനിയാണ്, തൃക്കാക്കരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. സിറിയാച്ചിലെ എന്ന തമിഴ് മൂവിയിലെ സെമ്പൂവേ പൂവേ എന്ന ഗാനം വിശുദ്ധരാമോ. കാലാപ്പാനി ചിത്രത്തിന്റെ തമിഴ് വേർഷനാണ് ഈ ചിത്രം. ഈ ഗാനം SPB KS ചിത്ര കോംബോ ആണ്. കേൾക്കാൻ ഒരു പ്രത്യേക ഫീലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വാട്സപ്പ് ചേർത്തല കളവം കൂടത്തു നിന്നും സിബി, സ്വപ്ന, മകൾ അദ്വൈത എന്നിവർ ചേർന്നാണ് നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന സിനിമയിലെ കുക്കു കുയിലെ നീ കൈ നോക്കുമോ എന്ന ഗാനം വിശുദ്ധരാമോ. ഈ ഗാനം ആർജെക്കും എല്ലാ ശ്രോതാക്കളും ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് സമർപ്പിക്കുന്നു എന്നാണ് സിബി, സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡനീഷാണ്, നാദാപുരത്ത് നിന്നാണ്. മകൾ ആരാധ്യയുടെ 7 പിറന്നാളാണിന്ന്. അവൾക്ക് വേണ്ടി രാരീരം രാരീരം രാരു എന്ന ഗാനം കേൾപ്പിക്കാമോ. 1 മുതൽ 0 വരെ എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ധനീഷ്, നിതിന എന്നിവരാണ് ചേർന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 7 പിറന്നാൾ ആഘോഷിക്കുന്ന മകൾ ആരാധ്യയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ആരാധ്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, പിറന്നാൾ ആശംസകൾ നേരെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോയാലോ. കസിൻസ് എന്ന മൂവിയിലെ സോങ് ആണ് അടുത്തായി വരുന്നത്. സിത്താര കൃഷ്ണകുമാറും നിഖിൽ രാജും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് അടുത്തതായി കേട്ടുകൊണ്ടിരിക്കൂ. ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 വാട്സപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനം ഇപ്പോൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. 8547341075 8547341075 എന്ന റെയിൻബോയുടെ വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്.

ചന്ദ്രൂരിൽ നിന്നും അനു ആന്റണി ആവശ്യപ്പെട്ട പാട്ടാണ് തുടരും മൂവിയിൽ നിന്നും നമ്മൾ കേട്ടത്. അനുവിന്റെ ഹസ്ബൻഡായിട്ടുള്ള ധനീഷിനും കുട്ടികളായിട്ടുള്ള നിത നീൽ എന്നിവർക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു പാട്ടായിരുന്നു. പാട്ട് കേട്ട് ഹാപ്പിയായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അടുത്തൊരു

മെസ്സേജിലേക്ക് പോവാം. സരസ്വതി രാജനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഒരു മലയാളം സോങ്ങാണ് ആധാരം എന്ന മൂവിയിലെ മഞ്ചാടി മണികൊണ്ട് എന്ന സോങ്ങാണ് സരസ്വതി രാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉദയം പേരൂരിൽ നിന്നും. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജാണ്. മിന്നാമിനി പൂവും തേടി എന്ന സോങ് ബട്ടർഫ്ലൈസ് എന്ന മൂവിയിലെ സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഷ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. രണ്ടു വട്ടം ഞാൻ പാട്ട് ചോദിച്ചു, കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 15 ഒരു റേഡിയോ സ്വന്തമാക്കിയ അഹങ്കാരത്തിൽ ആവശ്യപ്പെട്ട ഒരു സോങ്, അതിലൂടെ കേൾക്കാനുള്ള ആ ഒരു ആഗ്രഹം സഫലമാക്കി തരണേ എന്നാണ് മിഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് 10 വളവ് എന്ന മൂവിയിലെ ഏലമലക്കാടിനുള്ള എന്ന സോങ് എല്ലാ റെയിൻബോ ഫാമിലിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മിഷ പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ മേടിച്ച റേഡിയോയിലൂടെ തന്നെ ആ ഒരു ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം, വെയിറ്റ് ചെയ്തോളൂ. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരുപാട് തവണ വാട്സപ്പിൽ ആവശ്യപ്പെട്ടിട്ട് കിട്ടാത്തൊരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഹാൻ മുജേ പ്യാർ എന്ന സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റോസ്ലി ജോസഫ് ആണ്. നോർത്ത് പരവൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്കിൾ എന്ന ഫിലിമിലെ മമ്മൂക്ക പാടിയ എന്താ ജോൺസ എന്ന പാട്ടാണ് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മമ്മൂക്കയുടെ ഈ ഒരു സോങ് കണ്ടത്. അപ്പോൾ റേഡിയോയിലൂടെ ഈ ഒരു സോങ് കേൾക്കണമെന്ന് തോന്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിസണേഴ്സിന് വേണ്ടിയിട്ട്, എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട്, റെയിൻബോയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് റോസ്ലി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് ഷിജ ബാനു മാളയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെ തന്നെയുണ്ട്, എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാട്ടൊന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മഞ്ജു ആണ്. ഈറോഡ് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ ലിസണേഴ്സിനും, സ്പെഷ്യലി അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. അതായത് അടുത്ത ഒരു പാട്ട്, അതായത് പാട്ട് ചോദിച്ചിട്ടില്ല, ഇനി വരുന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ ലിസണേഴ്സിനും, പ്രത്യേകിച്ച് അമ്മയ്ക്കും വേണ്ടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മഞ്ജു ഈറോഡ് നിന്നും. അടുത്തായി മെസ്സേജ് അയച്ചിരിക്കുന്നത് സരിത കടവന്തരയിൽ നിന്നാണ്. പ്ലീസ് പ്ലേ ദ സോങ് മെയിൻഹുന കിസ് കയേ ഹേ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തതായി സിനി ശിവദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മക്കളായിട്ടുള്ള ശിവജിത്തിന് വേണ്ടി കണ്ണേ ആരാരോ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് കൂടെയുണ്ട്. മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായി 10 വളവ് എന്ന മൂവിയിലെ ഹരിചരൺ പാടിയ നല്ലൊരു പാട്ടിലേക്കാണ് പാട്സപ്പ് പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 പാട്സപ്പ്.

സമയം 10:56:22 നമ്മുടെ ഇന്നത്തെ വാട്സപ്പ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയും മെസ്സേജുകൾ വായിക്കാനുണ്ട്. ഞാൻ മെസ്സേജുകൾ വേഗം ഒന്ന് വായിക്കാം. നീതു സരീഷ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിരുന്നു. എല്ലാ ആർജേസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു മെസ്സേജ് ആനി ബിജു കൊരട്ടിയിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഗുരു എന്ന മൂവിയിലെ സോങ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അടുത്തതായി ഫൗസിയ മൻസൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ കാവ്യ വേലായുധൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. അച്ചുവിന് വേണ്ടിയിട്ട് പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഇന്ന് മോളുടെ കൂട്ടുകാരി അശ്വതി എന്ന് പറയുന്ന അച്ചുവിൻ്റെ ഓർമ്മ ദിവസമാണ്. എൻ്റെ മോളുടെ കൂടെ +1 +2 പഠിച്ച മോളായിരുന്നു. അവൾക്ക് ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ മോൾ ഡിഗ്രി 3rd year കൊച്ചിൻ കോളേജിൽ പഠിക്കുന്ന അഫീഫ, +1 +2 എൻ്റെ മോൾ ഹെൽപ്പ് ചെയ്തിരുന്ന മോളായിരുന്നു. എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ മകളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മ ദിവസമാണ്. അപ്പോൾ ആ മോൾക്ക് വേണ്ടിയിട്ട് മോളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് പാട്ട് ചോദിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നല്ലൊരു പാട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്യാം, സമയക്കുറവ് കൊണ്ടാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ചോദിച്ചുകൊണ്ട് മെഹബൂബയായിരുന്നു പാട്ട് ചോദിച്ചിരിക്കുന്നത്. തേരിറങ്ങും മുകിലെ എന്ന പാട്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയപരിധി മൂലം പ്ലേ ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്തായി സിന്ധു നെല്ലായിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മെസ്സേജുകൾ നമുക്ക് അവസാനം വായിക്കാനായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമയം വളരെ കുറവാണ്. സാരില്ല, പാട്ടുകൾ ഇന്ന് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട. നമുക്ക് യുവർ ചോയ്സ് എന്ന പ്രോഗ്രാമുണ്ട്. അതിലൂടെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ വോയിസ് യുവർ ചോയ്സ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിലൂടെ നിങ്ങളുടെ വോയിസ് മെസ്സേജുകൾ അയച്ച് നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാം. വിഷസും ഡെഡിക്കേഷൻസും എല്ലാം പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ അയച്ചുകൊണ്ട് വോയിസ് യുവർ ചോയ്സിലൂടെ പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്. ഈ നമ്പറിലേക്ക് തന്നെ വോയിസ് മെസ്സേജുകൾ അയച്ചാൽ മതി. അപ്പോൾ സമയം ഇതാ 10:58:11 ആയിരിക്കുകയാണ്. ഇന്നത്തെ വാട്സപ്പ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇതുവരെ കൂടി ഉണ്ടായിരുന്നത്. ഞാൻ നമിതയാണ്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. വെനസ്വേലയിലെ ഇരട്ടഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 3342 ഉയർന്നു. 16740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി രാസവള മന്ത്രാലയം. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഡയമോണിയം ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. എം വി ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA ജി സുധാകരൻ. വർഗവഞ്ചകൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പ് അല്പസമയത്തിനകം കൊച്ചിയിൽ ചർച്ച നടത്തും. ചർച്ചയിൽ പങ്കെടുക്കാൻ കമ്പനി അധികൃതർക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. PSC യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയായേക്കും. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്.
1: ന്യൂസ് റെയിൻബോ.

നല്ല പദ്ധതികൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുമൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികളെക്കുറിച്ച് അറിയുകയും അവയുടെ പ്രയോജനം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ചില കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളെക്കുറിച്ച് അറിയാം ഡു യു നോ എന്ന ഈ പ്രോഗ്രാമിലൂടെ. കൂടെയുണ്ട് ഞാൻ ആർ ജെ അയന വേണുഗോപാൽ.

വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ ഫ്രം കൊച്ചി 107.5. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡു യു നോ എന്ന പ്രോഗ്രാമാണ്. ഒരു പുതിയ ആശയം, കണ്ടുപിടുത്തം, സാങ്കേതിക വിദ്യ, അതല്ലെങ്കിൽ ഒരു നവീന ഉൽപ്പന്നം സൃഷ്ടിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥാവകാശം സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഇതിനെ പറയുന്ന പേരാണ് ബൗദ്ധിക സ്വത്തവകാശം അഥവാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നത്. ഈ കപില കലാം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കപില എന്നത് കലാം പ്രോഗ്രാം ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലിറ്ററസി ആൻഡ് അവെയർനെസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് കേട്ടോ. യുവാക്കളിലും വിദ്യാർത്ഥികളിലും ഗവേഷകരിലും ഒക്കെ ബൗദ്ധിക സ്വത്തവകാശത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 89th ജന്മവാർഷികത്തിലാണ് ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതലറിയാം പാട്ടിന് ശേഷം.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

ഇന്ത്യയെ സ്വാശ്രയത്തിലേക്ക് നയിക്കാനായി ഒരു കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന കപില കലാം എന്ന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഇടയിലുള്ള ബൗദ്ധിക സ്വത്തവകാശത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ പരിഹരിക്കുക, പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റുകൾ, വ്യാപാരമുദ്രകൾ, പകർപ്പവകാശങ്ങൾ എന്നിവ ഫയൽ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക, നവീന ആശയങ്ങൾക്ക് അവരുടെ ആശയങ്ങൾ സംരക്ഷിക്കാനും ധനസമ്പാദനം നടത്താനും പ്രാപ്തരാക്കുന്നതിലൂടെ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നൂതനാശയങ്ങളും മികച്ച രീതികളും അംഗീകരിക്കുകയും സുഗമമാക്കുകയും ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2020 ഒക്ടോബർ 15 ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. APJ അബ്ദുൽ കലാമിന്റെ 89th ജന്മവാർഷികത്തിൽ ചെറിയൊരു ആശയം പോലും നാളെയുടെ വലിയ കണ്ടുപിടുത്തമായി മാറാം. അപ്പൊ അങ്ങനെയുള്ള ആശയത്തെ സംരക്ഷിക്കുകയും സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം കപില കലാം എന്ന പദ്ധതിയിലൂടെ.

0: News, views, entertainment.
1: This is
0: Mind FM 107.5. Musically yours.

കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കപില കലാം എന്ന പദ്ധതിയെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിച്ച ഒരു പദ്ധതിയെക്കുറിച്ചാണ്, പ്രസാദ്, പിൽഗ്രിമേജ് റെജുവിനേഷൻ ആൻഡ് സ്പിരിച്വൽ ഹെറിറ്റേജ് ഓമെന്റേഷൻ ഡ്രൈവ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് പ്രസാദ് എന്നത്. രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും ആത്മീയ പൈതൃക കേന്ദ്രങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്. കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ പദ്ധതിയിലൂടെ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ദേവാലയങ്ങൾ, ഗുരുദ്വാരകൾ തുടങ്ങി പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു. തീർത്ഥാടകർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുക, ശുചിത്വം വർദ്ധിപ്പിക്കുക, കുടിവെള്ളം, വിശ്രമ കേന്ദ്രങ്ങൾ, പാർക്കിംഗ്, ശുചിമുറികൾ, വഴികാട്ടി സംവിധാനങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നിവയാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പ്രസാദ് എന്ന പദ്ധതിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം പാട്ടിനു ശേഷം.

ഡു യു നോ എന്ന പ്രോഗ്രാമാണ് കേൾക്കുന്നത്. പദ്ധതികളെ കുറിച്ചുള്ള പരിപാടിയാണ്. പ്രസാദ് എന്ന പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും ആത്മീയ പൈതൃക കേന്ദ്രങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി. നേരത്തെ നമ്മൾ പറഞ്ഞു, തീർത്ഥാടകർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ പ്രദേശത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകം സംരക്ഷിക്കാനും വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ ഒരു പദ്ധതി സഹായിക്കുന്നുണ്ട്. ഇതിലൂടെ പ്രാദേശിക ജനങ്ങൾക്ക് തൊഴിലവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വർദ്ധിക്കാനും അവസരമൊരുങ്ങുന്നുണ്ട്. കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയ പൈതൃകം സംരക്ഷിക്കുകയും തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വന്ന പ്രസാദ് എന്ന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. അപ്പം ഇന്നത്തെ പദ്ധതികളെക്കുറിച്ചുള്ള പ്രോഗ്രാമിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ കപില കലാം അതുപോലെ തന്നെ പ്രസാദ് എന്ന രണ്ട് പദ്ധതികളെ പരിചയപ്പെട്ടു. ഇതുപോലെ തന്നെ ഒരുപാട് പ്രയോജനപ്രദമായ പദ്ധതികളെക്കുറിച്ച് ഇനിയും അറിയാനുണ്ട്. അപ്പം അതിനായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കേട്ടുമുട്ടാം. ഡു യു നോ എന്ന പ്രോഗ്രാമിലൂടെ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് അയന വേണുഗോപാൽ. ഇനിയും കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ ഫ്രം കൊച്ചി 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: സമയം 12 മണി കഴിഞ്ഞ 1:53 ആയിരിക്കുകയാണ്. ശ്രോതാക്കളായ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്, യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ചോയ്സിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ? റെയിൻബോയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842428101, 04842428101. ഇന്ന് യുവർ ചോയ്സുമായിട്ട് കൂടിയുള്ളത് ഞാൻ നമിതയാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: യെസ് സമയത്ത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സിന്റെ സമയമാണ്. 12 മണി കഴിഞ്ഞ് 7 മിനിറ്റും 54 സെക്കൻഡും ആയിരിക്കുന്നു. ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, മുരളിയാണ് വിളിച്ചിരിക്കുന്നത്. ഹലോ
1: ഹലോ
0: ഹലോ മുരളി, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തുറവൂർ. എന്ത് ചെയ്യുന്നു? ഓക്കെ, എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ എല്ലാ പണിക്കും പോകും, കൂലിപ്പണിയാ.
0: ഇന്ന് ജോലി ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, ആദ്യമായിട്ടാണല്ലേ വിളിക്കുന്നത്? അപ്പൊ ലെക്കുണ്ട്, കിട്ടിയില്ലേ ഇന്ന് തന്നെ?
1: കിട്ടി.
0: ഇപ്പോ വീട്ടിലാണോ?
1: വീട്ടിലാണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ രണ്ട് മക്കൾ, ഭാര്യ, അമ്മ.
0: ഇപ്പൊ മക്കളൊക്കെ വീട്ടിലുണ്ടോ?
1: ഉണ്ട്. ഒരാളില്ല.
0: പഠിക്കുവാണോ?
1: ഒരാള് 10ാം ക്ലാസ് ജയിച്ചേക്ക്.
0: അഡ്മിഷനൊക്കെ ആയോ? അഡ്മിഷൻ ആയോ പ്ലസ് വണ്ണിലേക്ക്? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഇന്ന് പിന്നെ ഓരോ നിമിഷവും ഓരോ നിമിഷവും.
0: ഓക്കെ, അർച്ചന ടീച്ചർ എന്നുള്ള മൂവിയിലെ സോങ് അല്ലേ? ആർക്കാണ് ആ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എന്റെ ഭാര്യക്ക്.
0: ഭാര്യയുടെ പേരെന്താ?
1: സരിത.
0: സരിത. സരിത

0: ചെയ്യുന്നു?
1: ഞാൻ കൊടുക്കാം കേട്ടോ.
0: ഓക്കെ.
2: ഹലോ
0: ഹലോ സരിത,
2: എന്തൊക്കെയുണ്ട്?
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം.
0: മഴയൊക്കെ ഉണ്ടോ തുറവൂര്?
2: എന്തോ
0: മഴയൊക്കെ ഉണ്ടോ തുറവൂര്?
2: രണ്ടു ദിവസം കൊണ്ട് മഴയില്ല.
0: ഓക്കെ. ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ?
2: റേഡിയോയുടെ സൗണ്ട് ഒന്ന്.
0: സരിത എന്താണ് ചെയ്യുന്നത്?
2: ഞാനൊരു സീ ഫുഡിൽ വർക്ക് ചെയ്യാണ്.
0: ഓക്കെ. അപ്പൊ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നില്ലേ?
2: പോയില്ല, അടുത്തൊരു മരിപ്പ് ഉണ്ടായത് കാരണം പോയിട്ടില്ല.
0: അപ്പൊ ഇന്ന് രണ്ടുപേരും വീട്ടിലുണ്ട് അല്ലേ?
2: വീട്ടിലുണ്ട്.
0: ഓക്കെ. അങ്ങനെ സൺഡേ മാത്രമാണ് അല്ലെങ്കിൽ രണ്ടുപേരും വീട്ടിലുണ്ടാവുക?
2: അല്ല, അങ്ങനെയില്ല, എനിക്ക് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉള്ള അവധിയുള്ളൂ.
0: അവധിയുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ സൺഡേ ഒക്കെ വർക്കിംഗ് ആണ്?
2: വർക്കിംഗ് ആണ്.
0: ഓക്കെ. അപ്പൊ ചില ദിവസങ്ങളിൽ മാത്രം പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സിൽ മാത്രം അവധി കിട്ടും. ഓക്കെ. അല്ലാതെ ലീവ് ഒക്കെ എടുക്കാൻ പറ്റില്ലേ?
2: ലീവ് എടുക്കാം, നാല് ഓഫ് ഉണ്ട്, അത് എടുക്കാം.
0: ഓക്കെ. അപ്പോ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ പറയാനായിട്ട്, പങ്കുവെക്കാനായിട്ട്?
2: എന്നാ വിശേഷം? നല്ല വിശേഷം. മഴയതുകൊണ്ടും പണിയൊക്കെ കുറവ്.
0: പണിയൊക്കെ കുറവാണല്ലേ. അപ്പൊ എന്തായാലും വേഗം മഴയൊക്കെ മാറി പണിയൊക്കെ ഉണ്ടാകട്ടെ. ഓക്കെ. അപ്പൊ ഇന്ന് ഈ പാട്ട് ഭാര്യക്ക് വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് തന്നിട്ടുള്ളത്. ഭാര്യയോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്, വേറെ ആർക്കും കൊടുക്കാതെ ഭാര്യക്ക് വേണ്ടിയിട്ടാണ് പാട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം.
2: ഓക്കെ.
0: വിളിച്ചതിൽ സന്തോഷം. ബൈ. മുരളിയാണ് വിളിച്ചത്. മുരളി ചോദിച്ചിരിക്കുന്നത് അർച്ചന ടീച്ചർ എന്ന മൂവിയിലെ പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയ പാട്ടാണ്. ആ പാട്ടിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ റെയിൻബോയിലൂടെ ഈ സമയം കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842428101. 0484284201.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
2: അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് അതാരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: മഹാദേവൻ.
2: മഹാദേവൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: പുത്തൻകുരിശ്.
2: പുത്തൻകുരിശ്. ഏത് ക്ലാസ്സിലാണ് മഹാദേവൻ പഠിക്കുന്നേ?
3: സെവൻത്തില്.
2: ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ അപ്പോ?
3: ഇല്ല.
2: എന്തുപറ്റി? ആണോ, ഇന്ന് ലീവ് ആണ് അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഏഹ്, കുഴപ്പമില്ല. ഇപ്പൊ അധികം ആയിട്ടില്ല അല്ലേ പഠിക്കാനൊക്കെ? വളരെ കുറച്ച് ഉളുപ്പ രസാണ്. കുറച്ച് കഴിയുമ്പോഴാണോ പാട്? കുറച്ച് കഴിയുമ്പോ പ്രയാസാവോ? ട്യൂഷൻ ഉണ്ടോ? ട്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ട്യൂഷൻ ഉണ്ടോ? എപ്പോഴാണ് ട്യൂഷൻ? അപ്പോ
3: 4 മണിക്ക്.
2: പിന്നെ വേറെന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ പുത്തൻകുരിശില്? മഴയാണോ? മഴയുണ്ടോ? അപ്പൊ ഇന്ന് എന്തായാലും ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് സുഖായില്ലേ? മഴയൊക്കെ ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് വീട്ടിലിരിക്കാം അല്ലേ? ഊണ് കഴിച്ചോ? ഊണ് കഴിച്ചോ?
3: ഇല്ല, കഴിച്ചിട്ടില്ല.
2: കഴിച്ചിട്ടില്ല. ഊണ് കഴിക്കാനുള്ള നേരം ആവുന്നുള്ളു അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട് മഹാദേവ?
3: അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്.
2: അപ്പൂപ്പനുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കണം കേട്ടോ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? വേദം പുതുത്. ആ പാട്ട് ആർക്കാണ്? അമ്മൂമ്മയ്ക്കാണോ? അമ്മൂമ്മയുടെ പേരെന്താ?
3: സരസ്വതി.
2: സരസ്വതി. അപ്പൊ സരസ്വതി അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് പാട്ട് കേൾക്കാം? ഓക്കെ, അപ്പൊ വിളിച്ചത് സന്തോഷം കേട്ടോ. ഓക്കെ, ബൈ.
3: താങ്ക് യു.
2: സമയത്ത് 12 മണി കഴിഞ്ഞാൽ 17:43 ആയിരിക്കാണ് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായി വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 0484242481.

0: യുവ ചോയ്സാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്ടഗാനം അറിയിക്കാനായി അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം. ഞാൻ ശംസുദ്ദീൻ കരുപ്പെടുന്ന.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം. രണ്ടു ദിവസമായിട്ട് ഗംഭീര വെയിലാണ്.
0: എല്ലാവർക്കും കുറച്ചു ദിവസമായിട്ട് മഴയാണെന്നുള്ളൊരു പരാതി ആയിരുന്നില്ലേ? അപ്പൊ ഒന്ന് മഴ പിണങ്ങി ഒന്ന് മാറി നിന്നതാ.
1: എന്താന്നറിയില്ല, കുറച്ചു ദിവസം ഇവിടെ വെയിലില്ല.
0: അപ്പൊ എന്തായാലും ആ പരാതി മാറിയില്ലേ? വെയിലുണ്ട് അല്ലേ? ഓ, എന്താണെങ്കിലും ആ ഒരു വിഷമം മാറിയല്ലോ. മഴയാണ് വെയിലിനെ, സൂര്യനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷമം ഒന്ന് മാറ്റി തന്നിട്ടുണ്ട്
1: അല്ലേ?
0: ശക്തമായിട്ടുള്ള വെയിലാണോ?
1: വെയിലാണ്.
0: ഇടയ്ക്കൊരു വെയിലൊക്കെ വേണ്ടേ?
1: പിന്നെ
0: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഇന്ന് ദി ജി വേണുഗോപാലിന്റെ സൂപ്പർ ഹിറ്റ് ഗാനമാണ് മഞ്ഞിൻ വിലോലമാ എന്നുള്ളത്.
0: ഓക്കെ, ഉത്തരം മൂവിയിലെ സോങ് അല്ലേ?
1: ആ, അതന്നെ.
0: എന്താണ് ആ ഒരു പാട്ട്?
1: എനിക്ക് വളരെ ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിന്റെ ഈ ശോകം. നല്ല ഭംഗിയുള്ള ശോകമാണ്.
0: ശോകപ്പാട്ടുകളോടാണല്ലേ ഇഷ്ടം?
1: ആ, അതന്നെ. മഞ്ഞിൻ വിലോലമാം ുള്ളിലൊരു മഞ്ഞ കിളി തൂവൽ പോലെ. ഈ ഗാനം.
0: ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: കേൾക്കാം നമുക്ക് ആ പാട്ട്. കേട്ടുകൊണ്ടിരുന്നോളൂ. ഓക്കെ, ബൈ. യുവ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും കേൾക്കാം, അതിനായി വിളിക്കാം. ഒപ്പം കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവ ചോയ്സ്.

0: ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അതിന്റെ ഒക്കെ കടയാണ് അല്ലേ? സ്വന്തമായിട്ടുള്ള കടയാണോ? സ്റ്റാഫായിട്ടിരിക്കുവാണല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പോ ഈ ഒരു സമയത്ത് കുറച്ച് കസ്റ്റമേഴ്സ് കുറവായിരിക്കും അല്ലേ? ഓക്കെ, വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ ഇടയാറ്?
1: നല്ല വിശേഷം,
0: സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് രണ്ട് മക്കളുണ്ട്, രണ്ടാമ്പിള്ളേരാണ്, പിന്നെ ചേട്ടന്.
0: ഓക്കെ, റേഡിയോ വെച്ചിട്ടുണ്ടോ വീട്ടിലിപ്പോ ഈ സമയം കടയില്? ആണോ? റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കണം. എന്താണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്, തിരിച്ച് കേൾക്കുന്നുണ്ട്.
1: പിന്നെ മക്കള് മൂത്താള് ഇവിടെ സീമക്ക് പറഞ്ഞൊരു കമ്പനിയിലെ ഇടയാറ്
0: വർക്ക്
1: ചെയ്യുന്നത്. പിന്നെ
0: ഡിഗ്രി കഴിഞ്ഞിരിക്കുവാണല്ലേ. ഓക്കെ, അപ്പൊ മക്കളോടൊക്കെ അന്വേഷണം അറിയിക്കണം കേട്ടോ. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് മറ്റേ
0: കൊഞ്ചിക്കരയല്ലേ എന്നുള്ള പാട്ട്. ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഞങ്ങളുടെ അടുത്ത്
0: അപ്പൊ ആ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് പാട്ടല്ലേ.
1: പിന്നെ മക്കൾക്കും ഭർത്താവിനും പിന്നെ എല്ലാവർക്കും വേണ്ടിട്ട്, നാട്ടുകാർക്കും വേണ്ടിട്ട്.
0: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ ജിസ്നോട് പറഞ്ഞിരുന്നോ ഞാനിപ്പോ പാട്ട് ചോദിക്കുന്നുണ്ടെന്ന്? അടുത്ത് തന്നെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ജിസ്നക്കും കൂടി വേണ്ടിയിട്ടുള്ള പാട്ടാണ് വരുന്നത്. ജിസ്ന കേട്ടോളൂ. ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം ദീപ. ഓക്കെ, ദീപ ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത എന്ന മൂവിയിലെ എസ് ജാനകിയും കെ ജെ യേശുദാസും ചേർന്ന് പാടിയ പാട്ടാണ്. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്? ഹലോ, കേൾക്കുന്നില്ലേ? ദീപ. ദീപ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എടയാർ. ഓക്കെ, എന്ത് ചെയ്യുന്നു ദീപ?
3: ഞാനൊരു കടയില് വർക്ക് ചെയ്യുന്നത്.
2: ഓക്കെ, എന്ത് കടയാണ്
3: ഇത്? സോഫ്റ്റ്.
2: എന്തിനാണ്?

0: യുവ ചോയ്സിലേക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണ് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് അഫ്സല്.
0: അഫ്സൽ. അഫ്സൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ കോടുകുണ്ടി അഴീക്കോടാണ്.
0: അഴീക്കോട്. ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. കടത്തി പോകാം.
0: ആഹാ, ഇപ്പോ വർക്ക് ഉണ്ടോ ഈ ഒരു സമയത്ത്?
1: ഇല്ല, ഞാൻ പോയിട്ടില്ല.
0: ഓ, ഇപ്പൊ കുറച്ചാളായിട്ട് പോകുന്നില്ല അല്ലേ? ആഹാ, അപ്പൊ വീട്ടില് റെസ്റ്റ് ചെയ്യുവാണ്. വീട്ടില് ആരൊക്കെയുണ്ട്? അമ്മയും മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? കൊടുങ്ങല്ലൂര് അതെ, ഇന്ന് മിക്ക ആളുകളും പറയുന്നുണ്ട് വെയിലാണ്, മഴയൊക്കെ മാറി നിൽപ്പുണ്ടെന്ന്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ആ, പുലരെ പൂന്തുണി എന്നുള്ള സോങ് അല്ലേ. പാട്ട് പാടുവോ? കേൾക്കേ ഉള്ളൂ. കേൾക്കുന്നതാണ് ഇഷ്ടം, പാടില്ല? ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ആ, തീർച്ചയായിട്ടും നമുക്ക് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് നമുക്കിത് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ബൈ. ഓക്കെ, എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കുമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അഫ്സൽ കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അമരം മൂവിയിലെ കെ ജെ യേശുദാസും എൻ ലതികനും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ലതികയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് അടുത്തതായിട്ട് വരുന്നത്. കേൾക്കാം നമുക്ക് ഈ ഒരു പാട്ട് യുവർ ചോയ്സിലൂടെ. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

സമയം 12 മണി കഴിഞ്ഞ് 49:17 12:50 മലയാളം വാർത്തകളുണ്ട്. അതിനുശേഷം 1 മണിക്ക് യുവ ചോയ്സ് വീണ്ടും തുടരുന്നതായിരിക്കും. സോ കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. അല്പസമയത്തിനകം കേൾക്കാം മലയാളം വാർത്തകൾ. തിരുവനന്തപുരം റിലീഫ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ശ്രീ മോദി ന്യൂസിലൻഡിലെ ഓക്ലൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി. കാർഷിക ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് സഹകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നും നാളെയുമായി നടക്കും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യുജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ

0: കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പി എസ് സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ യു എസ് എ ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കഴിഞ്ഞ 1.5 ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് എന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 ഉയർന്ന് 78,303 നിഫ്റ്റി 159 നേട്ടത്തിൽ 24,430 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 ഗ്രാമിന് 13,440 ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന്

0: വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: Your choice. Your one-stop destination for finest music. Music. Your choice.
3: സമയം 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, അപ്പോൾ അടുത്ത നമ്മുടെ യുവ ചോയ്സിൻ്റെ അടുത്ത അവസാനത്തെ 1 മണിക്കൂറിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഈ സമയം ഒരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഇതാരാണ്?
4: ഞാൻ മരടിന് സുനിത.
3: ഓക്കെ, എന്താണ് ചെയ്യുന്നത് സുനിത?
4: ഞാനിവിടെ ഒരു ഷോപ്പ് നടത്തുക.
3: ഓക്കെ, ആദ്യമായിട്ടാണല്ലേ വിളിക്കുന്നത്? ഓക്കെ, ഇന്ന് അങ്ങനെ പറഞ്ഞ പലർക്കും കിട്ടിയിട്ടുണ്ട്.
4: അപ്പൊ ഞാൻ ഇന്നൊരു 35 കോളെങ്കിലും
3: വിളിച്ചിട്ടുണ്ട് അല്ലേ? ആ, നമുക്ക് ഒരുപാട് കോളുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് എടുക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത്. ഓക്കെ, എന്തായാലും കിട്ടിയല്ലോ, സന്തോഷായില്ലേ?
4: സന്തോഷം.
3: ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
4: സുഖമായിട്ടിരിക്കുന്നു.
3: ഇപ്പൊ കടയില് തിരക്കുള്ള സമയമാണോ? അപ്പൊ ഇനി ഊണ് കഴിക്കുന്നതൊക്കെ എപ്പോഴാണ്? കഴിക്കുള്ളൂ. ഓക്കെ, അപ്പൊ 2 മണി കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് എടുക്ക.
4: അപ്പൊ
3: ബ്ലൗസ് തയ്ച്ച് കഴിയാറായോ?
4: പകുതിയായിട്ടിരിക്കുന്നു.
3: ഇനി ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ബാക്കി. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളെ കുറേ തയ്ക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് തയ്ക്കുക എന്ന് പറയുന്നത് ഒരു സുഖമാണ് അല്ലേ? ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നും അല്ലെ, അങ്ങനെ പാട്ട് കേട്ട് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് സുനിതയുടെ?
4: വീട്ടില് അമ്മ, ചേട്ടൻ, പിന്നെ എന്റെ മോൻ ആണ് എൻസി പഠിക്കുന്നത്. കാർത്തിക്, കാർത്തിക് എന്നാ പേര്.
3: മോനിപ്പോ ക്ലാസ്സിൽ പോയിട്ടുണ്ടോ? മോൻ ക്ലാസ്സിലാണോ?
4: എന്തോ,
3: മോൻ ക്ലാസ്സിൽ പോയിട്ടുണ്ടോ ഇപ്പോ?
4: ഇല്ല ഇല്ല, മോനെ ഫുട്ബോൾ പ്ലെയർ ആണ്, ഇപ്പൊ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നേന്. അപ്പൊ മലപ്പുറം മുത്തൂറ്റ് ക്ലബിലാണ് ഇപ്പൊ സ്കോളർഷിപ്പില് കിട്ടിയേക്കുന്നത്.
3: അപ്പൊ
4: ഇപ്പൊ ഇവിടെ എറണാകുളത്ത് വന്ന് വീട്ടിലുണ്ട്. ഡിസ്ട്രിക്ട് സെലക്ഷൻ ആയിട്ടുണ്ടല്ലോ എറണാകുളം.
3: അപ്പൊ
4: കഴിഞ്ഞ പ്രാവശ്യം ജില്ലയും കേരളയൊക്കെ കളിച്ചതാ പഞ്ചാബി പോയിട്ട് സബ് ജൂനിയർ. ഇപ്പോ ജൂനിയർ കളിക്കാനായിട്ട് ഡിസ്ട്രിക്ട് സെലക്ഷന് വന്ന് 2 റൗണ്ട് കഴിഞ്ഞ് ഫൈനൽ സെലക്ഷൻ നാളെയാണ്.
3: ഓക്കെ, എന്തായാലും ഫൈനൽ സെലക്ഷനിൽ കിട്ടട്ടെ, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് തന്നെ നാളെ തേടി എത്തട്ടെ.
4: ഓക്കെ,
3: എന്താണെങ്കിലും മകൻ കളിച്ച് നല്ല ഒരു എന്താ പറയാ, വളരെ നല്ല ഫേമസ് ആവുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, മകന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? കാർത്തിക് കൃഷ്ണ അല്ലേ? ഓക്കെ, അപ്പൊ കാർത്തിക് കൃഷ്ണ വളരെ ഫേമസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ്? മകന് വേണ്ടിട്ടാണോ പാട്ട് ചോദിച്ചിരിക്കുന്നത്?
4: മോനു പുലിമുരുകൻ സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിലെ കാടണയും കാച്ചിലമ്പയും
3: ആ പാട്ടാണ് അല്ലേ? മകൻ അത് കേൾക്കുന്നുണ്ടാവോ ഇപ്പൊ? റേഡിയോ
4: ഇല്ല, അവൻ റേഡിയോ വെച്ചിട്ടുണ്ടാവും. വീട്ടില് റേഡിയോ ഇല്ല, അപ്പൊ ഞാനിവിടെ കടയിലാണല്ലോ.
3: ഓക്കെ, അപ്പൊ എന്തായാലും റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചാ മതി മകനെ. ഞാൻ വിളിച്ചു നിനക്ക് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ
4: ഓക്കെ,
3: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. സുനിത മകൻ കാർത്തിക് കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് പുലിമുരുകൻ മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. കെ എസ് ചിത്രയും കെ ജെ യേശുദാസും ചേർന്ന് പാടിയ ഒരു പാട്ടിലേക്ക് പോകാം. അടുത്തതായി കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. യുവർ ചോയ്സിലൂടെ ഈ സമയം റെയിൻബോയിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-1 0484-242-1

0: യുവ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ കോതമംഗലം തൃക്കാര്യയുടെ ഉണ്ണികൃഷ്ണനാണ്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ പ്രായമായ ആളാണ്, റിട്ടയർഡ് ആയാളാണ്.
0: റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളാണ് അല്ലേ?
1: അതെ അതെ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഇപ്പോൾ ഞാനും ഭാര്യയേ ഉള്ളൂ, രണ്ട് മക്കളാണ്. അവർ രണ്ടുപേരും പുറത്താണ്.
0: ഓക്കെ, അപ്പോ മക്കളൊക്കെ വിളിക്കാറുണ്ടോ എല്ലാ ദിവസവും?
1: എല്ലാ ദിവസവും വിളിക്കും, കൃത്യമായിട്ട് വിളിക്കും.
0: വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാറുണ്ടല്ലേ? ദൂരെയാണെങ്കിലും ഇപ്പൊ ഒരുപാട് മാർഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ദൂരെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ, കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാനും അവരെ കാണാനും സാധിക്കും നമുക്ക്.
1: വളരെയധികം.
0: അതെ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഞാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്, ഹിന്ദി പാട്ടാണ്.
0: പറഞ്ഞോളൂ.
1: മുക്കന്ദർ കാ സിക്കന്ദർ എന്ന സിനിമയിൽ കിഷോർ കുമാർ പാടിയ ഒരു പാട്ടാണ്, അമിതാഭ് ബച്ചൻ പാടി അഭിനയിക്കുന്നത്. വളരെയധികം ഫീൽ ഉള്ള ഒരു പാട്ടാണ്.
0: ഓ സാത്തിരേ എന്നുള്ള

0: പാട്ട് അല്ലേ?
1: തേരെ ബിന വിക്യാ ജീനാ.
0: ഓക്കെ, ഈ ഒരു പാട്ട് എന്താണ് ഇഷ്ടമാവാൻ കാരണം?
1: ഞാനത് 1978 എറണാകുളം കവിതാ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അന്ന് ഹിന്ദി ഒന്നും അറിയില്ലായിരുന്നു, പക്ഷെ എനിക്ക് വളരെയധികം എനിക്ക് ഫീൽ ചെയ്തു ആ പാട്ട്.
0: ഓക്കെ, ആ പാട്ടിനോട് ഒരു ഇഷ്ടമായി അല്ലേ?
1: അതെ അതെ, അത് എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും.
0: അപ്പൊ ഒരു ഫേവറേറ്റ് പാട്ടിലുള്ള ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്.
1: അതെ അതെ.
0: ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഞാൻ എന്റെ ശ്രീമതിക്ക്, ശ്രീമതി രമയ്ക്ക് വേണ്ടിയിട്ട്.
0: രമയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ?
1: അപ്പൊ
0: വൈഫ് ഉണ്ടോ അടുത്തിപ്പോ?
1: വൈഫ് അടുത്തില്ല, പുള്ളിക്കാരി ആഹാര ഉച്ചഭക്ഷണത്തിന്റെ തയ്യാറെടുപ്പിലാണ്.
0: ഓക്കെ, അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ് അല്ലേ?
1: തിരക്കിട്ട പണിയിലാണ്. ഞാനിത് കുറെ കാലമായി പാട്ട് FM തന്നെ ചോദിക്കുന്നു.
0: ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേട്ടാലോ?
1: സന്തോഷം, വളരെ സന്തോഷം.
0: ഓക്കെ, വിളിച്ചതിലും സംസാരിച്ചതിലും എനിക്കും സന്തോഷം.
1: താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, ബൈ.
0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യു ആർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചോയ്സിലുള്ള നിങ്ങളുടെ ഇഷ്ടമുള്ള ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ള ഗാനം റെയിൻബോയിലൂടെ ഈ സമയം കേൾക്കാനായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242481. 0484242801.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഗ്രേസി കണവന്ത്ര.
1: ഓക്കെ ഗ്രേസി, എന്ത് ചെയ്യുന്നു? അവിടെയാണ് സ്വന്തം വീട്? അവിടെയാണോ? കടവന്ത്ര തന്നെയാണോ
2: വീട്? ഇവിടെ നമ്മുടെ വൈക്കിലാണ്.
1: എവിടെയാണ്?
2: വൈക്കിൽ.
1: വൈപ്പിൻ അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ കടവന്ത്രയിലാണ് നിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് ഞാൻ, പിന്നെ
1: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഗംഗയിൽ തീർത്ത് മാടിയാന്നുള്ള സോങ് അല്ലേ? ആർക്ക് വേണ്ടിയാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേഷൻ?
2: നമ്മുടെ എല്ലാവർക്കും,
1: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. എല്ലാവർക്കും വേണ്ടി. എന്താണ് ഈ ഒരു പാട്ട് ചോദിക്കാൻ കാരണം?
2: കൊറേ നാളായി എന്റെ മനസ്സിൽ അങ്ങനെ ചോദിക്കണം ഓർക്കും. പിന്നെ ഞാൻ
1: ഓക്കെ, അങ്ങനെ കൊറേ നാളായിട്ട് മനസ്സിൽ ഇങ്ങനെ ഓടി നടന്നിരുന്ന ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നിയില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ മനസ്സിൽ ഓടി നടന്ന പാട്ട് എന്തായാലും ചെവിയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, കേൾക്കാം പാട്ട്.
2: ഓക്കെ,
1: സന്തോഷം. ബൈ. ഗ്രേസി കടവന്ത്രയിൽ നിന്നാണ് വിളിച്ചത്. ആവശ്യപ്പെട്ടത് സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന മൂവിയിലെ പി സുശീല പാടിയ പാട്ടാണ്. അടുത്തതായി യുവർ ചോയ്സിലൂടെ കേട്ടുകൊണ്ടിരിക്കൂ. ഇത് റെയിൻബോ എഫ് എം കൊച്ചി 107.5 യുവർ ചോയ്സ്. കൂടെയുണ്ട് ഞാൻ നമിത.

0: യുവ ചോയ്സിൽ അടുത്തതായി എത്തിയിരിക്കുന്നത് രാജേന്ദ്രനാണ്, ആലപ്പുഴയിൽ നിന്നും. ഹലോ
1: ഹലോ.
0: ഹലോ രാജേന്ദ്രൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ഗുരുപുരത്തുനിന്ന്
0: ആ എന്ത്
1: ആലപ്പുഴ
0: ഓക്കെ
1: രാജേന്ദ്രൻ.
0: ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആലപ്പുഴയിൽ?
1: വിശേഷം നല്ല വിശേഷം,
0: സുഖമായിട്ടിരിക്കുന്നു. ആ എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ തുമ്പപ്പണി ചെയ്യുന്നു.
0: ആ ഇന്ന് ജോലി ഉണ്ടായിരുന്നില്ലേ? അപ്പോ
1: പോയിട്ട് ഞാൻ ഊണ് കഴിഞ്ഞ അങ്ങനെ കിടക്കായിരുന്നു.
0: ഓക്കെ, ഊണ് കഴിഞ്ഞ റെസ്റ്റ് എടുക്കുവാണല്ലേ?
1: റെസ്റ്റ് എടുത്ത് അത് പാട്ട് തീരുമ്പോ പണിക്ക് പോകും.
0: പാട്ട് തീർന്നിട്ട് പണിക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ ഇനി 2 മണിക്കാണോ ജോലിക്ക് കയറേണ്ടത്?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ അത് വരെ റെസ്റ്റ് എടുക്കാം.
1: ആ
0: അപ്പൊ വീട്ടില് വരും ഉച്ചക്ക് ഊണ് കഴിക്കാനായിട്ട്?
1: ആ വീട്ടിൽ ഉച്ചക്ക് വന്ന് കഴിക്കുന്ന അടുത്താണെങ്കിൽ വരും, ഇല്ലെങ്കിൽ ചോറ് കൊണ്ടുപോകും.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ അടുത്ത് തന്നെയാണ് അല്ലേ ജോലി?
1: ആ തൊട്ടടുത്ത് തന്നെ.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ്, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞോളൂ.
1: നമ്മുടെ തെങ്കാശി പട്ടണത്തിനകത്തൊരു പാട്ട് ചോദിക്കുന്നുണ്ട്,
0: എന്റെ തെങ്കാശി എന്നുള്ള പാട്ട് അല്ലേ?
1: ആ അതെ അതെ അതെ.
0: ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി,
0: ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടി
1: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാം?
1: ഓക്കെ
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ബൈ. തെങ്കാശിപ്പട്ടണം എന്ന മൂവിയിലെ കെ.എസ്. ചിത്ര പാടിയ പാട്ടിലേക്കാണ് യുവ ചോയ്സ് അടുത്തതായി പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ റെയിൻബോ, ഒപ്പം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484-242-8101. 0484-242-8101.

0: സമയം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റും 59 സെക്കൻഡും ആകുമ്പോൾ യു എച്ച് ചോയ്സ് അങ്ങനെ അവസാനിക്കാറായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്?
1: സരോജ.
0: സരോജ, സരോജ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: പുത്തൻകുരിശ്.
0: പുത്തൻകുരിശ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങൾ.
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: എന്ന് വിളിക്കുമ്പോ നമിത പക്ഷെ കിട്ടാറില്ലേ, ആദ്യമായിട്ടാണ് കിട്ടി.
0: ഓക്കെ, ഇന്നെന്തായാലും കിട്ടിയില്ലേ, ഹാപ്പി ആയില്ലേ?
1: പിന്നെ
0: ആ ഒരു സന്തോഷം ശബ്ദത്തിലുണ്ട്, ചിരിയോട് ചിരി. വീട്ടിലാരൊക്കെയുണ്ട് സരോജ ചേച്ചിയുടെ?
1: വീട്ടിൽ ഞാൻ മകളുടെ അടുത്താണ്. മകൾക്ക് 2 കുട്ടികള്, ആലാപും നിവേദും, പിന്നെ മരുമകൻ നമ്മുടെ മുടന്തുരുത്തിലെ ജിമ്മില് ട്രെയിനറാണ് കണ്ണൻ. പിന്നെ മോള് രാഖി, ഇവിടെ മെഡിക്കൽ കോഡിംഗ്, വർക്ക് ഫ്രം ഹോം ആണ്.
0: അപ്പൊ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണോ?
1: അല്ല, ഒരാള് 8-ല്, ഒരാള് 4-ല്.
0: 4-ല് അല്ലേ? അപ്പൊ രണ്ടുപേരും ഇപ്പൊ ക്ലാസ്സിൽ പോയ സമയമാണ്.
1: ആണ്.
0: അപ്പൊ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയായോ?
1: എല്ലാം കഴിഞ്ഞു, ഊണ് കഴിഞ്ഞു.
0: ഊണ് കഴിഞ്ഞു?
1: നമിത ഊണ് കഴിച്ചോ?
0: ഞാൻ ഊണ് കഴിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോടൊക്കെ സംസാരിച്ച് എന്റെ എന്താ പറയാ മനസ്സും വയറൊക്കെ നിറയല്ലേ, പിന്നെ എന്താ ഊണ് അല്ലേ? ഓക്കെ, അപ്പൊ സരോജ ചേച്ചി
1: ഒരിക്കലും വിചാരിച്ചില്ല കിട്ടുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നു,
0: നമിതയെ കിട്ടിയില്ലേ, നമിതയോട് സംസാരിക്കാൻ പറ്റിയില്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണെന്ന് കേൾക്കേണ്ടത്?
1: ഇന്ന് നമ്മള് ഞാൻ വാങ്ങിയ പാട്ടിലെ പാട്ട്.
0: പാട്ട് പാടുന്ന ആളാണോ?
1: പാട്ട്
0: പാട്ട് പാടുന്ന ആളാണോ?
1: ഇല്ല ഇല്ല ഇല്ല.
0: പാടി നോക്കണോ നമുക്ക്?
1: ഇവിടെ പാടുന്നത് മോള് മാത്ര.
0: ആണോ, മോള് പാടും? മോള് ഇപ്പൊ വർക്കിലായിരിക്കും അല്ലേ?
1: അല്ല അല്ല, ഇവിടെ ഇരിക്കുന്നുണ്ട്.
0: ആ ആണോ,
1: രാഗി.
0: ആ, മോളെ കൊണ്ട് പാടിച്ചാലോ നമുക്ക്?
1: അവൾക്കിപ്പൊ മീറ്റിംഗിലാണ്.
0: ആണല്ലേ, ഓക്കെ, എന്നാ ഡിസ്റ്റർബ് ചെയ്യണ്ട, മോളുടെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ, അപ്പൊ കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. സരോജയാണ് പുത്തൻകുരിശിൽ നിന്നാണ് വിളിച്ചത്. വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു കോള് കിട്ടിയതിന്റെ ഒരു സന്തോഷമാണ്. ഫുൾ ചിരിയോടുകൂടി സംസാരിച്ച വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോളറായിരുന്നു സരോജ. യെസ്, അപ്പോ സരോജ ചേച്ചി ചോദിച്ച പാട്ടാണ് അടുത്തതായി വരുന്നത്. കാട്ടിലെ പാഴ്മൂളം എന്ന സോങ് ആണ്. വിലക്കു വാങ്ങിയ വീണ എന്ന മൂവിയിലെ കെ ജി യേശുദാസ് പാടിയ പാട്ടിലേക്കാണ് അടുത്തായി യു എച്ച് ചോയ്സ് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റെയിൻബോ, റെയിൻബോയിൽ ഇതാ യു എച്ച് ചോയ്സ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. യുവ ചോയ്സിലേക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഞാനൊക്കെ
0: നീതു, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ മാനാശ്ശേരി സൊസൈറ്റിന്ന് പറയും.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു നീതു?
1: ഞാനിപ്പോ ജോലിക്ക് പോകുന്നില്ല, വീട്ടിലുണ്ട്.
0: വീട്ടിലാണ് അല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
1: വീട്ടിൽ ചേട്ടനുണ്ട്, അമ്മയുണ്ട്, പിന്നെ പെങ്ങന്മാരുണ്ട്.
0: ഓക്കെ,

0: അപ്പൊ എല്ലാവരും ജോലിക്ക് പോയോ അതോ വീട്ടിലുണ്ടോ?
1: വീട്ടിൽ ചേട്ടന്റെ അമ്മയും ഞാനും ഉണ്ട്.
0: ഓക്കെ.
1: ചേട്ടൻ ജോലിക്ക് പോകുന്നുണ്ട്.
0: ഓക്കേ. ഏത് പാട്ടാണെന്ന് കേൾക്കേണ്ടത് നീതു?
1: എനിക്ക് മറ്റേ മല്ലിപ്പൂവേനൊരു എന്നോട് ഇഷ്ടം പാട്ടില്ലേ,
0: മല്ലിപ്പൂവേ
1: എന്നോട് പുതിയ സിനിമ എന്നോട് എന്റെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞൊരു പുതിയ സിനിമ.
0: സിനിമയുടെ പേരറിയാമോ?
1: പേരറിയില്ല. അങ്ങനെ എന്തോ പാട്ട്, പുതിയ പാട്ടാണ്.
0: പുതിയ പാട്ടാണോ?
1: ആ ആ.
0: ഓക്കെ. ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എന്റെ ചേട്ടന് വേണ്ടി.
0: ഏത് ഏത് മല്ലിപ്പൂ എന്നുള്ളത് ഏത് ഭാഷയിലാണ്? മലയാളം പാട്ടാണോ അതോ?
1: മലയാളം പാട്ട്, പുതിയ സിനിമത്തെ.
0: ആ മല്ലിപ്പൂ എന്നുള്ള എനിക്ക് പാട്ട് കിട്ടിയില്ല, അത് ഏതാണെന്ന് ഒരു വരി ഒന്ന് പാടാമോ?
1: മല്ലിപ്പൂവേ എന്നോരിഷ്ടം കൂട്ടുകൂടാ, അങ്ങനെ എന്തോ പാട്ടാ.
0: അങ്ങനെ എന്തോ പാട്ടാണ്. ക്ലിയർ ആയിട്ട് അറിയില്ല.
1: ക്ലിയർ ആയിട്ട് അറിയില്ല.
0: ഓക്കെ. എന്തായാലും ഞാൻ വേറൊരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് അത് കേട്ടാലോ?
1: അതായാലും മതി.
0: ഓക്കെ. ജീൻസ് എന്ന മൂവിയിൽ ഒരു പാട്ട്, നല്ലൊരു പാട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: ആര്? എന്റെ ചേട്ടന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, പിന്നെ ഈ കേൾക്കുന്ന
0: എല്ലാവർക്കും വേണ്ടി. ഓക്കെ. ചേട്ടന്റെ പേരെന്താണ്?
1: റൂബൻ.
0: റൂബൻ. ഓക്കെ. അപ്പൊ റൂബന് വേണ്ടിയിട്ട് ജീൻസിലെ നല്ലൊരു പാട്ട് വരുന്നുണ്ട്, കേൾക്കാം നമുക്ക്?
1: ആ കേൾക്കാം. ഓക്കെ.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. പ്രീക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 7-ാം തീയതി പുലർച്ചെ 12:30 രണ്ട് സ്ട്രോങ് യൂറോപ്യൻ ഒപ്പോണന്റ്സ് തമ്മിലുള്ള ഉശിരൻ പോരാട്ടം. ഇതുവരെ ഒരു ഗോളും കൺസീഡ് ചെയ്യാതെ മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പെയിൻ നേരിടുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗലിന്. സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ ജൂലൈ 7, 12:30 AM. ജൂലൈ 7-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ഹോസ്റ്റ് നേഷൻ USA എതിരിടുന്നു. റൗണ്ട് ഓഫ് 32-ൽ സെനഗലിനെതിരെ അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി വിജയത്തിലെത്തിയ ബെൽജിയവുമായി USA വേഴ്സസ് ബെൽജിയം 7 ജൂലൈ 5:30 AM. ജൂലൈ 7-ാം തീയതി തന്നെ രാത്രി 9:30 ക്യാബോ വെർദെയുടെ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിച്ച് മുന്നേറുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന പോരടിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ചരിത്രപരമായ കുതിപ്പ് തുടരുന്ന ഈജിപ്തുമായി അർജന്റീന വേഴ്സസ് ഈജിപ്ത് 7 ജൂലൈ 9:30 PM.

0: You are listening to FM Rainbow 107.5.
1: സമയത്ത് 1 മണി കഴിഞ്ഞ് 51 മിനിറ്റും 24 സെക്കൻഡും ആയിരിക്കുകയാണ്. അങ്ങനെ യുവ ചോയ്സിന്റെ സമയം അങ്ങനെ അവസാനിക്കാറായിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: സുന്ദരേഷാണ്.
1: സുന്ദരേശൻ എവിടെ നിന്നാണ്?
2: ഞാനിപ്പോ എടപ്പള്ളിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, വീട് എടപ്പള്ളിയിലാണോ?
2: അല്ല, ഞാൻ തോമ്പിള്ള താമസിക്കുന്നു.
1: ഓക്കെ, എടപ്പള്ളിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ?
2: അതെ അതെ.
1: എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
2: ഞാനൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം. സോളാർ?
1: ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
2: നല്ല വിശേഷങ്ങൾ, നല്ല കാലാവസ്ഥ, നല്ല വെയിലാണ്.
1: അതെ, ഇന്ന് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരു കാലാവസ്ഥയാണ് അല്ലേ?
2: അതെ അതെ അതെ.
1: കുറച്ച് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മടിയും പുറത്തേക്കൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് പ്രയാസവും മടിഞ്ഞൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ കുറച്ച് വെയിൽ വന്നു കഴിയുമ്പോൾ നമ്മള് ഇത്രയും ദിവസം മാറ്റിവെച്ച കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഇന്ന് നമ്മൾ ശ്രമിക്കും അല്ലേ? അതെ, ഈ ഒരു മഴ കഴിഞ്ഞ് പിന്നെ വരുന്ന വെയിലിന് വല്ലാത്തൊരു ശക്തിയായിരിക്കും. അതെ, അപ്പൊ എന്താണെങ്കിലും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ കുടയൊക്കെ പിടിച്ചിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
2: വൈഫുണ്ട്, മോളുണ്ട്.
1: മോള് ക്ലാസ്സിൽ പോയിട്ടുണ്ടോ?
2: ഇല്ല, ഇന്ന് വേറെ എവിടെയോ പോകാനുള്ള പരിപാടിയില്ല.
1: ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: വേൽമുരുക ആരോഹര.
1: ഓക്കെ, പാട്ട് ആർക്കാനാണ് ഡെഡിക്കേഷൻ?
2: ഫ്രണ്ട്സിന് വേണ്ടിയാണ്.
1: ഫ്രണ്ട്സിന് വേണ്ടിയാണ്. ഫ്രണ്ട്സിന്റെ പേര് പറയുന്നുണ്ടോ?
2: ഫ്രണ്ട്സ് കുറേ പേരുണ്ട്.
1: കുറേ പേരുണ്ട് അല്ലേ, പറഞ്ഞാൽ തീരില്ല പേര്. ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ടാവോ? കേൾക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ സുന്ദരേശന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ,
1: വിളിച്ചൊരു സന്തോഷം. ബൈ. സുന്ദരേശൻ സുന്ദരേശന്റെ എല്ലാ സുഹൃത്തുക്കൾക്കുമായിട്ട് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തതായി. നരൻ എന്ന മൂവിയിൽ നിന്നുമാണ് വരുന്നത്. എം ജി ശ്രീകുമാർ പാടിയ പാട്ടിലേക്കാണ് അടുത്തതായി യുവ ചോയ്സ് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: സമയത്ത് 1 മണി കഴിഞ്ഞ 58 മിനിറ്റും 16 സെക്കൻഡുമായിരിക്കുകയാണ്. ഇന്നത്തെ യു എ ചോയ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫ്രഷ് കോളേഴ്സൊക്കെ ഇന്നുണ്ടായിരുന്നു. നല്ല നല്ല പാട്ടുകളാണ് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യു എ ചോയ്സുമായിട്ട് ഇതുവരെ കൂടി ഉണ്ടായിരുന്നത് ഞാൻ നമിതയാണ്. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇവിടെയുണ്ട് നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
0: ഇനി കേൾക്കാം ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ.
2: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi embarks on 6-day visit to Indonesia, Australia and New Zealand. Says it will strengthen India's Act East policy as well as outlook towards free and open Indo-Pacific. Minister for Cooperation Amit Shah says cooperative movement is entering a new phase of expansion through reforms, digitization and professional management. Heavy rain affects normal life in Mumbai metropolitan region.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തി. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വരുന്ന ഉത്സവ സീസണിൽ രാജ്യത്ത് 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമാശ്വാസ തുകയുടെ 2-ാം ഘടു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്ന് ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. അമ്മമാരിലും കുട്ടികളിലും കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കെപ്കോയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗിലൂടെ പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ചുമത്തി KSEB കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധി നേരിടുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസുകൾ ബുധനാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നഴ്സുമാർ സമരം ആരംഭിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ

0: മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. യു എസ് എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

0: ഹലോ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7:55 ആകുമ്പോൾ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രതീഷ്, എന്നോടൊപ്പം
0: ഞാൻ സാന്ദ്ര.
1: അപ്പോ ഇന്നത്തെ പ്രത്യേകതകൾ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ?

0: അതെ, ഇന്ന് നമുക്ക് കുറച്ചധികം പ്രത്യേകതകളായിട്ടാണ് വന്നിരിക്കുന്നത്.
1: ഓക്കെ,
0: ഫസ്റ്റത്തെ പ്രത്യേകത എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വിർച്വലി ഹഗ് വിർച്വൽ അസിസ്റ്റന്റ് ഡേ, അതാണ് ഇന്നത്തെ ദിവസം. AI യൂസ് ചെയ്യാറുണ്ടോ?
1: AI യൂസ് ചെയ്യാറുണ്ട്.
0: ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഏതാ?
1: എന്ന് വെച്ചാൽ
0: ChatGPT ആണോ, ഗൂഗിൾ ആണോ?
1: അങ്ങനെയൊന്നുമില്ല. AI ഏറ്റവും പെട്ടെന്ന് കാര്യം സാധ്യമാക്കി തരുന്ന എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. അപ്പൊ ChatGPT ആണെങ്കിൽ ചില സമയത്ത് ChatGPT, ചില സമയത്ത് ജെമിനി, അങ്ങനെ മാറി മാറി വരും.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അങ്ങനെയുള്ള ഒരു സുഹൃത്തിന് ഒരു ഹഗ് കൊടുക്കാനുള്ള ഒരു ദിവസമാണിന്ന്.
1: ഓക്കെ,
0: അതെ. ഇപ്പൊ നമുക്ക് കൂടുതൽ മാറി നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ AI ആയിരിക്കും. ഞാനൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്
1: AI.
0: ഏറെക്കുറെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ദിവസമാണിന്ന്. അതല്ലാണ്ട് ഇന്ന് നമുക്ക് വിർജിൻ ഐലൻഡ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അങ്ങനെ അങ്ങനെ കുറെ കുറെ കുറെ.
1: പിന്നെ ഇന്ന് വേൾഡ് സൂനോസിസ് ദിനമാണ്. 1885 ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയി പാസ്റ്റർ മനുഷ്യനിൽ ആദ്യമായി വിജയകരമായി റേബിസ് വാക്സിൻ നൽകി അനുകരിച്ചാണ് ഈ ദിനം ആചരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ദിനത്തിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ദിനം പലർക്കും വളരെയധികം പെട്ടെന്ന് അവരെ ഇന്റർനാഷണൽ കിസിംഗ് ഡേ ആണ്. സ്നേഹവും കരുതലും മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്ന ദിനമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദിവസം ആചരിക്കപ്പെടുന്നു. വീണ്ടും അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകിച്ച് പറഞ്ഞത്. ഇന്റർനാഷണൽ കിസിംഗ് ഡേ എന്ന് പറയുമ്പോൾ അത് കരുതലും സ്നേഹവും മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവുമാണ് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ഇന്ന് ഒരുപാട് പേര് ജനിച്ച ദിവസം കൂടിയാണ്. അപ്പൊ പലർക്കും ഇന്ന് ബർത്ത്ഡേ ഉണ്ടായിരിക്കും. നമ്മുടെ ശ്രോതാക്കളിൽ പലരും ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ഇന്ന് ജനിച്ച പ്രമുഖർ എന്ന് പറയുന്നത് ദലൈലാമ എന്നാണ് ജനിച്ചത്, സിൽവസ്റ്റോൺ സ്റ്റാലോൺ അദ്ദേഹം എന്നാണ് ജനിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ബോളിവുഡ് ആക്ടർ രൺവീർ സിംഗ് ഇന്നാണ് ജനിച്ചത്.
0: അപ്പൊ ഒരുപാട് പേരുടെ ജന്മദിനമൊക്കെ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടുണ്ട്.
1: തീർച്ചയായും. അപ്പൊ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മനോഹരമായ പാട്ട് ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി.

0: യെസ്, അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്.
1: അപ്പം വോണ്ട് ടു ഗോ ഡ്രൈവ് ടു മ്യൂസിക്കിൽ നമ്മളിപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാവരും തിരക്കിലാണ്. ആ തിരക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിന് മാത്രമല്ല, ഫുട്ബോൾ മാച്ച് കാണുന്നതിലേക്കുള്ള ഒരു തിരക്കും കൂടിയാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും ഇന്നലത്തെ മാച്ച് എന്റെ ഹൃദയം തകർത്തൊരു, എന്റെ ടീം ബ്രസീലാണ്, ഞാൻ ഭയങ്കര ആരാധികയാണ്, ഹൃദയം തകർത്തൊരു മാച്ചായിരുന്നു, കരഞ്ഞു ബ്രസീൽ പുറത്തേ.
1: ഓക്കെ,
0: അതെ.
1: അപ്പം
0: ഫുട്ബോൾ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം അതാണ് ഓർമ്മ വന്നത്.
1: ഫുട്ബോൾ എന്ന് പറയുമ്പോഴേക്കും സാധാരണ നമ്മൾ ബ്രസീൽ ഫാൻസ് ആയിരുന്നാലും അർജന്റീന ഫാൻസ് ആയിരുന്നാലും സ്പെയിൻ ഫാൻസ് ആയിരുന്നാലും പോർച്ചുഗൽ ഫാൻസ് ആയിരുന്നാലും ഇംഗ്ലണ്ട് ഫാൻസ് ആയിരുന്നാലും ഇതിനകത്ത് മത്സരം എന്നുള്ള ഒരു സംഭവമുണ്ട്. മത്സരത്തിൽ ജയവും തോൽവിയും ഒക്കെ അനിവാര്യമാണ്. അപ്പൊ നമ്മുടെ ഫാൻസ്, നമ്മൾ പറയും അർജന്റീന ഫാൻസാണ്, അർജന്റീന ജയിക്കുമ്പോൾ സന്തോഷം, പക്ഷെ തോൽക്കുമ്പോൾ അതുപോലെ തന്നെ വിഷമം ഉണ്ടാവും. അതൊക്കെ മനസ്സിൽ കൊണ്ട് കിടക്കാതെ അടുത്ത ഇനി 4 വർഷം കഴിയുമ്പോഴേക്കും അവർ തിരിച്ചു വരും എന്നുള്ള പ്രായോഗികമായിട്ട് ഒരു രീതിയിൽ വേണം എടുക്കാൻ വേണ്ടി. പിന്നെ ഇതിലെ ഈ ഒരു മത്സരത്തിൽ, ഈ ലോകകപ്പ് കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ എപ്പോഴും ആ ഒരു പന്ത് ആ ഒരു നമ്മുടെ കാൽക്കിൽ തന്നെ എന്നിട്ട് പാസിംഗും കാര്യങ്ങളും ഒക്കെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പൊസിഷൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഗോള് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുന്ന ടീമുകളാണ് കൂടുതലും ജയിച്ചു വരുന്നത്. പന്തിന്റെ അച്ചടക്കത്തോടെ പന്തിനെ ഇത്ര നേരം പിടിച്ചു നിർത്തി എന്നുള്ളതിനപ്പുറം കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്ന ഒരു അവസരത്തിലാണുള്ളത്. പിന്നെ അവിടെ നിൽക്കുന്ന ആ കാവൽക്കാരൻ, നമ്മൾ ഒരു കാവൽക്കാരനെ കണ്ടു കഴിഞ്ഞു, അർജന്റീനയിൽ എതിരായിട്ട് കളിച്ച ഒരു കാവൽക്കാരനെ കണ്ടു കഴിഞ്ഞു. അതെ, അദ്ദേഹത്തിന്റെ ഒരു കാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഗോൾ കീപ്പിംഗിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും, അല്ലാതെ ഇപ്പൊ ടീമിന്റെ ഒരു മെന്ററായിട്ട് തന്നെ തന്റെ ഒരു പ്ലെയർ അവിടെ താഴെ വീണിരിക്കുമ്പോൾ പോലും ഒരു മിനിറ്റ് പോലും കളയാതെ, ഒരു സെക്കൻഡ് പോലും കളയാതെ കൈ കൊടുത്ത് എണീക്കുക എന്ന് പറഞ്ഞു കൊണ്ടുവരാനുള്ള ആ ഒരു വീര്യം പകരുന്ന ഒരു ഗോൾ കീപ്പർ, അതൊരു വലിയൊരു ഇത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇന്നലെ ബ്രസീലിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും, ബ്രസീലിന്റെ ഇതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓരോ ഗോളുകൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അപ്പുറത്ത് ഗോൾ കീപ്പർ എല്ലാം നോർവേയുടെ തടുത്തിടുന്ന ഒരു അവസ്ഥ വരുമ്പോഴേക്കും പലതും ഗോളാവുന്ന അവസരങ്ങളൊക്കെ അദ്ദേഹം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. അപ്പം എന്താ പറയുക, മത്സരം ആവശ്യത്തോടെ ലൈവായിട്ട് കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയൊരു ഇത് തന്നെയാണ്. കാരണം ഓരോ നമ്മുടെ ടിവിയിൽ കാണുന്ന ആൾക്കാർ, നേരിട്ട് കാണുന്ന ആൾക്കാർ ലൈവായിട്ട് കാണുമ്പോഴേക്കും അവർക്ക് കിട്ടുന്നത് വല്ലാത്തൊരു ആകസ്മികമായിട്ടുള്ള മൊമെന്റ് തന്നെയാണ്.
0: നമ്മള് പണ്ടത്തെ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടില് നമ്മളെല്ലാവരോട് കൂടി ഒരുമിച്ചിരുന്ന് കാണുന്ന സമയത്ത് പേപ്പറൊക്കെ കീറി വെക്കായിരുന്നു. ജയിച്ച സമയത്ത് നമ്മളതൊക്കെ വീണ്ടെറി ആഘോഷിക്കുക ചെയ്തു. അപ്പോ ഓരോ സാധാരണക്കാരനും ഫുട്ബോൾ എന്ന് പറയുന്നത് നെഞ്ചിലേറ്റുന്ന ഭയങ്കര ഒരു,
1: തീർച്ചയായും. കാരണം എന്താ സംഭവം വെച്ചാൽ, നമ്മളിപ്പം മുക്കിലും മൂലയിൽ എവിടെ പോയാലും ഇപ്പൊ നമ്മുടെ എല്ലാവരും ഈ ഫുട്ബോൾ കാണുന്ന എല്ലാവരും തന്നെ വലിയ സ്ക്രീനുകളിൽ ആവശ്യത്തോടെ, രാത്രി 12:30 എന്നില്ല, രാവിലെ 3:30 എന്നില്ല, അവരുടെ ഇഷ്ടപ്പെട്ട ടീമുകളുടെ ഭാഗത്ത് നിന്നെല്ലാം വലിയ സ്ക്രീനിൽ തന്നെ കാണാറുണ്ട് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റ് റെസിഡൻസ് അസോസിയേഷനും ഫ്ലാറ്റുകളും ഒക്കെ തന്നെ അവരുടെ സംഘടനാ പാഠവും കൊണ്ട് തന്നെ അവരും പലയിടത്തും വലിയ സ്ക്രീനുകളിൽ തന്നെ ഇത് കാണാൻ വേണ്ടി ഒരുമിച്ച് ഇരുന്ന് ആഘോഷിക്കാൻ വേണ്ടി ഒരുക്കുന്നുണ്ട് അവസരങ്ങൾ. പക്ഷേ അതിലെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഈ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പം ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് അല്ലെന്നുണ്ടെങ്കിൽ പരസ്യം കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൂടെ അധിക വരുമാനം കണ്ടെത്താം എന്നൊക്കെ. പക്ഷെ അതിനപ്പുറം ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നുള്ളൊരു സംഭവം വന്നത് കാരണം എന്താണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ, കളിക്കാർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാല്, നമ്മള് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാല് മുൻപ് എങ്ങും ഇല്ലാത്ത വിധം സത്യം പറഞ്ഞാൽ ഏറ്റവും വേഗവും ശാരീരിക അധ്വാനവും ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോഴും.
0: അത്
1: സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു അവിടെ ഇത്രയും പ്ലേയേഴ്സ്

0: കളിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം അവർ ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാവുന്നുള്ളത്. അപ്പൊ ഒരു 12 മുതൽ 15 കിലോമീറ്റർ വരെ അവർ ഓടുന്നുണ്ട് ഒരു ഒരു കളിയിൽ തന്നെ. അപ്പൊ 18 മുതൽ ഏകദേശം 38 വരെ ഉയർന്ന തീവ്രതയുള്ള സ്പ്രിന്റുകളും നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കടുത്ത ചൂടിൽ കളിക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം അതിവേഗം നഷ്ടപ്പെടും. ഈ സാഹചര്യത്തിൽ ഹൈഡ്രേഷൻ ഡ്രിങ്കുകളുടെ ആരോഗ്യപരമായ ഗുണമെന്ന് പറയുന്നത് വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്ന ദ്രാവകങ്ങൾ പുനഃസ്ഥാപിക്കുക, ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നം കുറയ്ക്കുക, മത്സരത്തിന്റെ അവസാന ഘട്ടങ്ങളിലും ഊർജ്ജം നിയന്ത്രിക്കുക, മികച്ച പ്രകടനം നിലനിർത്താൻ സഹായിക്കുക എന്നിവയ്ക്കാണ്. അപ്പൊ ആ ബ്രേക്ക് കാരണം അവർ വീണ്ടും കുറച്ചും കൂടി ഉത്സാഹപൂർണമായിട്ട് കളിക്കളത്തിലേക്ക് എത്തുന്ന കാഴ്ച
1: കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോയാലോ?
0: നല്ലൊരു പാട്ടിലേക്കും പോവാം. ഒപ്പം ഫുട്ബോളിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞ് പാട്ട് കഴിഞ്ഞ് ഓളപ്പെരിക്കം നിങ്ങളിലേക്ക് കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി എത്തുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM Rainbow 107.5 FM.

0: കൽപ്പന്തുക്കളി കൽപ്പനികമാവുന്നത് അത് മൈതാനങ്ങളിൽ ഉണർത്തിവിടുന്ന സൗന്ദര്യാത്മകത കൊണ്ടാണ്. സംഗീതം പോലെ ആസ്വദിക്കാവുന്നതും നൃത്തം പോലെ മനസ്സിനെ പിടിച്ചിരുത്തുന്നതുമായ എന്തോ ഒരു മാസ്മരികത ഫുട്ബോളിനുണ്ട്. കേവലം ഗോൾ അടിച്ച് ജയിക്കുക എന്നതിൽ കവിഞ്ഞുള്ള എന്തോ ഒന്ന്, അതാണ് ഫുട്ബോളിനെ ജനകീയമാക്കുന്നത്. ആ ഒന്ന് ചില ടീമുകളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വൈകാരികമാവുന്നത്. അതിൽ പ്രധാന ടീമാണ് സാംബ നൃത്തത്താളത്തെ ഫുട്ബോൾ മൈതാനത്ത് സന്നിവേശിപ്പിച്ച ബ്രസീൽ. ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്താവുമ്പോൾ കാൽപ്പനിക ഫുട്ബോളിന്റെ ഒരംശം നഷ്ടപ്പെടുന്നതായി നമുക്ക് അനുഭവപ്പെടും. കേവലം ഫാൻ ഫൈറ്റ് മാറ്റിവെച്ചാൽ ബ്രസീൽ ടീമിനെ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല എന്ന് പറയേണ്ടി വരും. ഇനി ബ്രസീൽ ഇല്ല. കളി മൈതാനങ്ങളിൽ മത്സരം കടക്കുമ്പോൾ ചില വമ്പന്മാർ പൊഴിഞ്ഞു പോകുന്നു. ജർമ്മനി ഡച്ച് ടീമുകൾക്കൊപ്പം ബ്രസീലും പരഗോയും ഇതാ അരങ്ങൊഴിഞ്ഞു. അങ്ങനെ ലോകകപ്പ് അതിന്റെ ആവശ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ക്വാർട്ടർ തലത്തിലേക്ക് കളി നീങ്ങിത്തുടങ്ങുകയാണ്. ചിലർ വീണെങ്കിലും കളിയുടെ ആവേശത്തിന് ഒരു കുറവുമില്ല. അല്ലെങ്കിലും ഒരു തോൽവി കൊണ്ടോ ജയം കൊണ്ടോ അസ്തമിക്കുന്നതല്ല ഫുട്ബോൾ എന്ന വിസ്മയക്കളി.
1: ലോകകപ്പിൽ ഇതുവരെ നടന്ന കളികളുടെ വിശകലനവുമായി ശ്രീ ഹാരിസ് നന്മേനി നമ്മോടൊപ്പം.
2: ലോകകപ്പിന്റെ ചിത്രം കൂടുതൽ വ്യക്തതയുള്ളതാവുന്നു. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പുരോഗമിക്കവേ അപ്രതീക്ഷിത പുറത്താവലുകളും പ്രതീക്ഷയുണർത്തുന്ന മുന്നോട്ടുള്ള ഗമനങ്ങളും ഈ ലോകകപ്പിന്റെ കാഴ്ചയാവും. ബ്രസീലും ലോകകപ്പിന്റെ ആവേശ ടീമായ കോപ്പാവർഡേയും ആതിഥേയരായ കാനഡയും മെക്സിക്കോയും പുറത്തായി കഴിഞ്ഞു. ഇംഗ്ലണ്ടും ഫ്രാൻസും നോർവേയും മൊറോക്കോയുമെല്ലാം ക്വാർട്ടർ ബർത്ത് ഉറപ്പിക്കുകയും ചെയ്തു. മത്സരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. ഓസ്ട്രേലിയ ഈജിപ്ത് തുല്യശക്തികളുടെ പോര് കണ്ട റൌണ്ട് 32 മത്സരത്തിൽ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് കടമ്പ കടന്ന് ഈജിപ്ത് ജയിച്ചു കയറി. നിശ്ചിത സമയത്തും അധിക സമയത്തും കളി 1-1 സമനിലയിലായിരുന്നു. 13 മിനിറ്റിൽ ഹാഫിസിന്റെ പാസിൽ അഷൌർ ഈജിപ്തിനായി ഗോൾ നേടി. അതല്ലാതെ കാര്യമായൊന്നും ഓർമ്മിക്കാനില്ലാത്ത ആദ്യ പകുതി അവസാനിച്ചു. രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ ഓസ്ട്രേലിയ ഒപ്പമെത്തി. ബോക്സിലേക്ക് വന്ന പന്ത് ക്ലിയർ ചെയ്യുന്നതിനിടെ ഹാനിയുടെ തലയിൽ നിന്ന് പന്ത് സ്വന്തം വലയിൽ കയറി. സെൽഫ് ഗോൾ. സ്കോർ 1-1. അതോടെ ആലസ്യം വിട്ട ഈജിപ്ത് 2 മാറ്റങ്ങൾ വരുത്തി. ട്രൈസഗയെയും ഹസനെയും ഇറക്കി. ഇത് അവരുടെ നീക്കങ്ങൾക്ക് കൂടുതൽ ഗതിവേഗം കൊണ്ടുവന്നു. 93 മിനിറ്റിൽ റബിയയുടെ ഹെഡർ സേവ് ചെയ്ത് ഗോളി ബീച്ച് ആസ്ട്രേലിയയെ മത്സരത്തിൽ നിലനിർത്തി. തുടർന്ന് എക്സ്ട്രാ ടൈം. അത് കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൌട്ട്. ഓസീസിനായി 1-ാമത്തെയും 4-ാമത്തെയും കിക്കുകൾ എടുത്ത സെറൌട്ടിനും ലൂക്കാസ് ഹാരിംഗ്ടണിനും പിഴച്ചു. ഒരാൾ ക്രോസ്ബാറിനും മീതെ പറത്തി. 2-ാമന്റെയടി ബാറിൽ തട്ടിമടങ്ങി. എന്നാൽ ഗൃഹപാഠം ചെയ്തുറപ്പിച്ച മട്ടിലെത്തിയ പെർഫെക്റ്റ് കിക്കുകളെടുത്ത സബേർ, റാബിയ, മുഹമ്മദ് സലാ, ഹുസം അബ്ദുൾ മജീദ് എന്നിവർ ഗോൾ കീപ്പറെ വീഴ്ത്തി ലക്ഷ്യം കണ്ടപ്പോൾ ഈജിപ്തിന് ജയം. പ്രീ ക്വാർട്ടർ പ്രവേശനം. അർജന്റീന കോപ്പ് വെർദെ. ഫീബാറും പോരാട്ടം കൊണ്ട മറ്റൊരു റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ കോപ്പ് വെർദെയുടെ വെല്ലുവിളി 3-2 മറികടന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും പ്രീ ക്വാർട്ടർ. അത്യാവേശകരമായ മത്സരത്തിൽ 29-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ ഗോളിൽ അർജന്റീന ലീഡ് പിടിച്ചു. 2-ാം പകുതിയിൽ 59-ാം മിനിറ്റിൽ ഡുവാർട്ടെ ലോകകപ്പിലെ കന്നിക്കാരെ ഒപ്പമെത്തിച്ചു. അർജന്റീന പിന്നെയും ഗോൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഉജ്ജ്വല ഫോമിലുള്ള

കേപ്പിന്റെ കീപ്പർ വുസീന കണ്ണഞ്ചിപ്പിക്കുന്ന രക്ഷപ്പെടുത്തലുകളിൽ നടത്തി ചാമ്പ്യന്മാരെ തടഞ്ഞു നിർത്തി. അധിക സമയത്തിന്റെ തുടക്കത്തിൽ തന്നെ മക്കാലിസ്റ്ററുടെ പാസിൽ മാർട്ടിനസ് വീണ്ടും അർജന്റീനയെ മുന്നിലെത്തിച്ചു. ഏറെ വൈകാതെ കേപ്പ് വെർദെ കടം വീട്ടി. സിഡ്നി ലോപ്പസ് കർബാലിന്റെ തകർപ്പൻ ബോളി അർജന്റീനയുടെ വലയത്തിൽ കയറി. ടൂർണമെന്റ് കണ്ട മികച്ച ഗോളുകളിലൊന്ന്. പിന്നീടാണ് അർജന്റീനയുടെ വിജയഗോൾ. ബോക്സിലേക്ക് വന്ന പന്ത് കോബോ കളിക്കാരൻ ഡിനയുടെ ശിരസിൽ നിന്ന് സ്വന്തം വലയിൽ. നിർഭാഗ്യത്തിന്റെ നിമിഷം. 3-2 അർജന്റീന കളി ജയിച്ചു എങ്കിലും അർജന്റീനയും സ്പെയിനും ഉൾപ്പെടെ ചാമ്പ്യൻ ടീമുകളെ വിറപ്പിച്ചുവിട്ട് ഫുട്ബോൾ ലോകത്തിന്റെ ആകെ ഹൃദയം ജയിച്ചാണ് കേപ്പ് വെർദെ എന്ന കുഞ്ഞുരാജ്യം ലോകകപ്പ് 2026 സലാം പറയുന്നത്. കൊളംബിയ ഗാന. പ്രീ ക്വാർട്ടറിലെ അവസാന പത്തുറപ്പിക്കാൻ കൊളംബിയയും ഗാനയും കൊമ്പുകോർത്തപ്പോൾ ജയം കൊളംബിയയ്ക്ക്. സുവാറസിന്റെ പാസ് ബോക്സിനകത്ത് നിന്ന് ഗോളിയുടെ ഇടതുഭാഗത്തുകൂടെ തൊടുത്ത് ജോൺ അരിയാസ് 14th ലാറ്റിൻ അമേരിക്കക്കാരെ മുമ്പിലെത്തിച്ചു. കൊളംബിയ തന്നെയാണ് ആദ്യ പകുതിയിൽ പിന്നെയും നന്നായി കളിച്ചത്. പക്ഷേ സ്കോർ നില മാറിയില്ല. 2nd ഗാന ഉണർന്നുവെങ്കിലും അവർക്ക് സമനില പിടിക്കാൻ കഴിഞ്ഞില്ല. കാനഡ മൊറോക്കോ. പ്രീ ക്വാർട്ടറിലെ ആദ്യ മത്സരത്തിൽ മൊറോക്കോക്ക് ജയം. വീണത് ആതിഥേയ രാജ്യമായ കാനഡ. സ്കോർ 3-0. ഗോൾരഹിതമായ ആദ്യ പകുതിയിൽ കനേഡിയൻ ആധിപത്യമായിരുന്നു കണ്ടത്. പക്ഷേ 2nd തുടക്കത്തിൽ അഷ്റഫ് ഹക്കീമിയുടെ പാസിൽ അസ്ദീൻ ഒനാഹി മൊറോക്കയെ ലീഡിലെത്തിച്ചു. അതോടെ കളി സജീവമായി. പക്ഷേ കാനഡയുടെ ശ്രമങ്ങൾ വിഫലമാക്കിയ മൊറോക്കോ തന്നെ 82nd വീണ്ടും ഗോളടിച്ചു. വീണ്ടും ഒനാഹി. ഒരു ഗോൾ മടക്കി കളിയിലേക്ക് തിരികെ വരാൻ കാനഡ ശ്രമപ്പെടുന്നതിനിടെ അന്ത്യനിമിഷങ്ങളിൽ റഹീമി മൊറോക്കോയുടെ ജയം പൂർത്തിയാക്കിയ ഗോളും നേടി. ഇത്തവണയും പാസ് നൽകിയത് ബ്രാഹിം ഡയസ്. ഒടുവിൽ 3-0 മൊറോക്കോയ്ക്ക് ജയം. ഫ്രാൻസ് പരോഗെ. ഒറ്റ ഗോൾ വിധി നിർണയിച്ച കളിയിൽ പരോഗയെ വീഴ്ത്തി ഫ്രാൻസ് ക്വാർട്ടറിൽ. കടുത്ത എതിരാളികളെ സമനിലപ്പൂട്ടിൽ തളച്ചിടുക എന്ന തന്ത്രമായിരുന്നു പരാഗ്വേയുടേത്. അപൂർവമായി മാത്രം പന്ത് നിയന്ത്രണത്തിൽ വെച്ച അവർ 70th വരെ ആ തന്ത്രത്തിൽ ജയിക്കുകയും ചെയ്തു. 70th കിലിയൻ എംബപ്പയുടെ പെനാൾട്ടി ഗോൾ ഫ്രാൻസിന്റെ വഴി തുറന്നു. ബ്രസീൽ നോർവേ. മറ്റൊരു ലോകകപ്പിൽ നിന്നുകൂടി ബ്രസീലിന് നിരാശയോടെ മടക്കം. കടുത്ത പോരാട്ടത്തിനൊടുവിൽ യൂറോപ്യൻ ശക്തികളായ നോർവേയോട് 1-2 തോറ്റാണ് ബ്രസീൽ പടിയിറങ്ങുന്നത്. സംഭവബഹുലമായിരുന്നു മത്സരത്തിന്റെ തുടക്കം. 3rd തന്നെ നോർവേ ബ്രസീലിനെ ഞെട്ടിച്ച് വലയിൽ പന്തെത്തിച്ചു എങ്കിലും ഓഫ്സൈഡായി. 13th ബ്രസീലിന്റെ ബ്രൂണോ ഗുയിമറസിന്റെ പെനാൾട്ടി തടഞ്ഞിട്ട് നോർവേ ഗോൾ കീപ്പർ നൈലൻഡ് രക്ഷകനായി. മത്യാസ് കുനിയെ വീഴ്ത്തിയതിന് വിധിക്കപ്പെട്ടതായിരുന്നു പെനാൾട്ടി. ആവേശപൂർവ്വം പുരോഗമിച്ച മത്സരത്തിൽ പിന്നീട് ബ്രസീലിന്റെ വിനീഷ്യസിന്റെയും നോർവേയുടെ ഓഡോഗാർഡിന്റെയും ഗോൾ ശ്രമങ്ങൾ വിഫലമാവുന്നതും കണ്ടു. 60th വിനീഷ്യസിന്റെ തകർപ്പൻ പാസ് ഹെൻറിച്ച് ഗോളിയുമായി മുഖാമുഖം വന്നുവെങ്കിലും അവസരം മുതലെടുക്കാനായില്ല. 80th എർലിംഗ് ഹാലൻഡ് നോർവേയ്ക്കായി ആദ്യ ഗോളടിച്ചു. ഷെൽറോത്തിന്റെ ക്രോസിൽ ഹാലൻഡിന്റെ ഉയർന്നു ചാടിയുള്ള തകർപ്പൻ ഹെഡർ. 1-0 നോർവേ മുമ്പിൽ. 90th ഹാലൻഡ് തന്നെ നോർവേയുടെ 2nd അടിച്ചു. ഷെൽറോത്തിന്റെ തന്നെ പാസിൽ ബോക്സിന് പുറത്തുനിന്ന് ഹാലൻഡിന്റെ തകർപ്പൻ അടി. 2-0. 97th ലഭിച്ച പെനാൾട്ടി ഗോളാക്കി നെയ്മർ ബ്രസീലിന് ആശ്വാസമേകി. 2-1. പക്ഷേ അത് മതിയാകുമായിരുന്നില്ല. ബ്രസീൽ പുറത്തേക്കും നോർവേ ക്വാർട്ടറിലേക്കും. ഇംഗ്ലണ്ട് മെക്സിക്കോ. മെക്സിക്കോയിലെ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ കളിയല്ല യുദ്ധമാണ് നടന്നത് എന്ന് തോന്നിച്ച പോരാട്ടത്തിൽ ഒടുവിൽ 3-2 ഇംഗ്ലീഷുകാർക്കു ജയം. 15th റൌൾ ഹിമിനിസിന്റെ തകർപ്പൻ ഹെഡർ ഇംഗ്ലണ്ട് ഗോളി പിക്ഫർഡ് രക്ഷപ്പെടുത്തത് കണ്ടാണ് കളി സജീവമായത്. എന്നാൽ ആതിഥേയരായ മെക്സിക്കോയെ നടുക്കുന്ന 2 വരാനിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം 36th പിക്ഫർഡ് എറിഞ്ഞു നൽകിയ പന്തുമായി കുതിച്ച ഡെക്ലൻ റൈസ് പന്ത് വലതു വിങ്ങിൽ സാക്കയ്ക്ക് നൽകുന്നു. സാക്ക പന്തുമായി കുതിച്ച് ബോക്സിലേക്ക് ക്രോസ് ചെയ്യുന്നു. ജൂഡ് ബെല്ലിംഗാമിന്റെ തകർപ്പൻ ഹെഡർ. 1-0 ഇംഗ്ലണ്ട് മുമ്പിൽ. 38th വീണ്ടും ഇംഗ്ലണ്ടിന്റെ ഗോൾ. കെയ്നിന്റെ പാസിൽ ബെല്ലിംഗാമിന്റെ ഉജ്ജ്വല ഫിനിഷ്. 2-0. പക്ഷെ വീറോടെ പൊരുതിയ മെക്സിക്കോ തുടരെ ഇംഗ്ലീഷ് ഗോൾ മുഖം റെയ്ഡ് ചെയ്തു. ഇടവേളയ്ക്ക് മുമ്പേ അവരൊരു ഗോൾ തിരിച്ചടിക്കുകയും ചെയ്തു. ഫ്രീക്യുക്കിനെ തുടർന്ന് തെറിച്ചു കിട്ടിയ പന്ത് വലയിലേക്ക് തൂക്കി ക്യൂനോൺസ് ഒരു ഗോൾ മടക്കി. ഇംഗ്ലണ്ട് 2-1. 2nd ഇംഗ്ലണ്ടിനെ ദുരിതത്തിലാഴ്ത്തി 53rd പ്രതിരോധക്കാരൻ കൊനാഷയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചു. പക്ഷേ സംഭവബഹുലമായ കളിയിൽ അടുത്ത ഗോളിന്റെ പിറവി തൊട്ടുടനെ കണ്ടു. 60th ആന്റണി ഗോർഡന്റെ കുതിപ്പ് തടയാൻ ഗോൾ കീപ്പർ ഫൗൾ ചെയ്തപ്പോൾ പെനാൾട്ടി. കെയ്നിന്റെ കിക്ക് നേരിട്ട് ഗോളിലേക്ക്. 3-1. 68th മെക്സിക്കോക്കും പെനാൾട്ടി കിട്ടി. റൌൾ ഹിമിനസ് പെനാൾട്ടി മുതലാക്കി 3-2 എന്ന നിലയിൽ മെക്സിക്കോയെ കളിയിൽ മടക്കിക്കൊണ്ടുവന്നു. അവസാന 20th തുടർന്ന് പരിക്കു സമയത്ത് 12th കണ്ടത് തീവാറുന്ന പോരാട്ടമാണ്. മെക്സിക്കോ ആക്രമണ നിരയും ഇംഗ്ലീഷ് പ്രതിരോധവും നേർക്കുനേർ. ഇംഗ്ലണ്ട് പ്രധാന മുന്നേറ്റ നിര കളിക്കാരെ ഉൾപ്പെടെ പിൻവലിച്ച് പകരം പ്രതിരോധക്കാരെ ഇറക്കുന്നു.
മെക്സിക്കോ പ്രതിരോധക്കാരെ മാറ്റി.

0: മുന്നേറ്റക്കാരെ ഇറക്കുന്നു. നിരവധിയായ ക്രോസുകൾ, നിരവധിയായ ടാക്ലിങ്ങുകൾ, അത്യുജ്ജലൻ രക്ഷപ്പെടുത്തലുകൾ. ഏതായാലും ഇംഗ്ലണ്ട് 10 ആളുകളുമായി യുദ്ധം 3-2 ജയിച്ച് പ്രീ ക്വാർട്ടറിൽ കടക്കുന്നു. ലോകകപ്പിൽ തുടർന്നുള്ള ദിവസങ്ങളിലും അരങ്ങേറാനുള്ളത് തീപാറുന്ന പോരാട്ടങ്ങളാണ്. പോർച്ചുഗൽ സ്പെയിൻ പ്രീ ക്വാർട്ടറാണ് അതിലൊന്ന്. ക്രൊയേഷ്യക്കെതിരെ കടുത്ത മത്സരം കടന്നുവരുന്ന പോർച്ചുഗലിനെതിരെ കടലാസിൽ സ്പെയിനിനാണ് മുൻതൂക്കം. പക്ഷേ കളത്തിലത് എങ്ങനെ വരുമെന്ന് കണ്ടറിയണം. ഏതായാലും ഫ്രാൻസ്, മൊറോക്കോ, നോർവേ, ഇംഗ്ലണ്ട് തുടങ്ങിയ 4 ടീമുകൾ മാത്രമേ ക്വാർട്ടർ ഫൈനൽ ബർത്ത് ഇതുവരെയും ഉറപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ചിത്രം തെളിയണമെങ്കിൽ കടുത്ത മത്സരങ്ങളുടെ ദിവസങ്ങൾ പിന്നിടണം. 48 ടീമുകളുമായി തുടങ്ങിയ ലോകകപ്പ് അവസാന 8 ചുരുങ്ങുമ്പോൾ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരിക്കാം.
1: കാൽപന്ത് കളി ഒരു തുടർച്ചയാണ്. അത് ഒരു ഗോളിലോ ഒരു വിജയത്തിലോ ഒരു കപ്പിലോ ഒതുങ്ങുന്ന ഒന്നല്ല. ആ തുടർച്ചയിൽ നമുക്ക് ചില പോയകാല സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അതൊരു കളിയാവാം, ഒരു കളി മുഹൂർത്തമാവാം, അല്ലെങ്കിൽ ഒരു കളിക്കാരനാവാം. അങ്ങനെയുള്ള ചരിത്രത്തിലേക്ക് നമ്മെ ആനയിക്കുകയാണ് സ്പോർട്സ് ലേഖകനും മുൻ ആകാശവാണി പ്രോഗ്രാം മേധാവിയുമായ ശ്രീ കെ എം നരേന്ദ്രൻ.
2: നമ്മള് ഇത്തവണത്തെ ലോകകപ്പ് നടക്കുന്ന സമയത്ത് ധാരാളം ഗോളുകൾ അടിച്ചുകൂട്ടുന്ന ചില കളിക്കാരെ നമ്മളേറെ വാഴ്ത്തുന്നുണ്ട്. ഉദാഹരണത്തിന് എർലിംഗ് ഹാലൻഡ്, ഹാരി കെയ്ൻ, എംബാപ്പെ, മെസ്സി, അങ്ങനെ കുറച്ച് ആൾക്കാരെ. അവരൊക്കെ 7 ഗോളുകളും 6 ഗോളുകളും ഒക്കെ അടിച്ച് വളരെ മുൻനിരയിലാണ് നിൽക്കുന്നത്. അവരൊക്കെ വളരെയധികം ഗോൾ സ്കോറിംഗ് പാഠവുമുള്ള കളിക്കാർ തന്നെയാണ്. അവർ തന്നെയാണ് ടീമിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട വിജയങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്. അതിനൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഇങ്ങനെ ഗോളടിച്ച് എതിരാളികളെ തോൽപ്പിച്ച കളിക്കാരിൽ ചിലരെ നമ്മൾ തീരെ മറന്നുപോയി എന്നതാണ് സത്യം. അതിലൊരു കളിക്കാരനാണ് 1958 ലോകകപ്പിൽ കളിച്ച ജസ് ഫോണ്ടെയ്ൻ എന്ന കളിക്കാരൻ. അദ്ദേഹം ഫ്രഞ്ച് കളിക്കാരനാണ്. ഫ്രാൻസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചത്. 1958 ലോകകപ്പ് എന്ന് പറയുന്നത് സ്വീഡനിൽ വെച്ചിട്ടാണ് നടന്നത്. അത്തവണത്തെ ലോകകപ്പിൽ ബ്രസീലാണ് 1st നേടിയത്. സ്വീഡൻ 2nd നേടി. പെലെ, ദിദി, വാവ തുടങ്ങിയ പ്രഗത്ഭരൊക്കെ കളിച്ച ഒരു മത്സരമായതുകൊണ്ട് തന്നെ അവരുടെ വിജയത്തിലും അവരുടെ ചാമ്പ്യൻഷിപ്പിലുമായിരുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവൻ. പക്ഷേ സത്യത്തിൽ അവരെക്കാൾ അധികം ഗോൾ അടിച്ചു കൂട്ടിയത് ഈ ജസ് ഫോണ്ടെയ്ൻ ആയിരുന്നു. സങ്കല്പിക്കാൻ പറ്റില്ല ഇന്നത്തെ അവസ്ഥയിൽ, അതായത് വെറും 6 നിന്ന് 13 അദ്ദേഹം അടിച്ചത്. വെറും 6 ആദ്യത്തെ പ്രാഥമിക റൗണ്ട് മത്സരത്തിൽ 1st മത്സരം പരാഗ്വേയുമായിട്ടായിരുന്നു. അതിൽ ഫ്രാൻസ് 7-3 ജയിച്ചു. അതിൽ ഫോണ്ടെയ്ൻ 3 അടിച്ചത്. പിന്നീട് യുഗോസ്ലോവിയയുമായിട്ട് ഫ്രാൻസ് കളിച്ചു. അതിൽ ഫ്രാൻസാണ് തോറ്റത് 2-3. പക്ഷേ ആ 2 ഫ്രാൻസിന് വേണ്ടി അടിച്ചത് ജസ് ഫോണ്ടെയ്ൻ ആണ്. പിന്നീട് ഫ്രാൻസും സ്കോട്ട്ലൻഡും തമ്മിൽ കളിച്ചു. ഇതൊക്കെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങളാണ്. ആ സ്കോട്ട്ലൻഡുമായിട്ടുള്ള മത്സരത്തിൽ 2-1 ഫ്രാൻസ് ജയിച്ചു. അതിൽ 1 ജസ് ഫോണ്ടെയ്ൻ്റെ വകയായിരുന്നു. അപ്പൊ അതിനുശേഷം നോക്കൌട്ട് ഘട്ടം വന്നു. നോക്കൌട്ട് ഘട്ടം അതായത് ആദ്യം തന്നെ ക്വാർട്ടർ ഫൈനലാണ്. പ്രീ ക്വാർട്ടർ ഒന്നുമില്ല, അത്ര കുറച്ച് ടീമുകളേ ഉള്ളൂ അക്കാലത്ത്. ക്വാർട്ടർ ഫൈനൽ മത്സരം വന്നു. ഫ്രാൻസ് കളിച്ചത് നോർത്തേൺ അയർലൻഡുമായിട്ടാണ്. അതിൽ 4-0 ഫ്രാൻസ് ജയിച്ചു. 2 ഫോണ്ടെയ്ൻ്റെ വകയായിരുന്നു. പിന്നീട് സെമി മത്സരം വന്നു. ബ്രസീലുമായിട്ടായിരുന്നു മത്സരം. 5-2 ബ്രസീൽ ജയിച്ചു. അങ്ങനെ ഫ്രാൻസ് ആ ടൂർണമെന്റിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ വഴിയിൽ നിന്ന് പുറത്തായി. പക്ഷേ ഈ 2 ഒരെണ്ണം വീണ്ടും ജസ് ഫോണ്ടെയ്ൻ്റെ തന്നെയായിരുന്നു. അതിനുശേഷം നടന്നത് 3rd വേണ്ടിയുള്ള മത്സരമായിരുന്നു. അത് ഫ്രാൻസ് അന്ന് മത്സരിച്ചത് വെസ്റ്റ് ജർമ്മനിയുമായിട്ടാണ്, പശ്ചിമ ജർമ്മനി. അതിൽ ഫ്രാൻസ് പശ്ചിമ ജർമ്മനിയെ തകർത്തു 6-3. ആ 6 4 ജസ് ഫോണ്ടെയ്ൻ്റെ വകയായിരുന്നു. അങ്ങനെ മൊത്തം 13. ഇന്നത്തെ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ഇതൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ജസ് ഫോണ്ടെയ്ൻ്റെ ആ റെക്കോർഡുകൾ അടുത്ത ലോകകപ്പിലേക്ക് നമുക്ക് നീട്ടിക്കിട്ടുകയുണ്ടായില്ല. കാരണം 28 വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് പരിക്ക് പറ്റി. അദ്ദേഹത്തിന് ഫുട്ബോളിൽ നിന്ന് തന്നെ വിരമിക്കേണ്ടി വന്നു. ക്ലബ്ബ് ലെവലിലും അദ്ദേഹം ഇതുപോലെ ഗോൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 248 കളികളിൽ നിന്ന് അദ്ദേഹം 226 നേടി. അദ്ദേഹം കളിച്ചത് നീസ്, ചാർഡേറസ് എന്നീ ക്ലബുകളിലാണ്. അതിൽ രണ്ടിലും അദ്ദേഹം അങ്ങേയറ്റം വെട്ടിത്തിളങ്ങി. 248 കളികളിൽ നിന്ന് 226 എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ കളികളിലും 1 എന്ന് തന്നെ പറയാം. ഒരു കരിയറിൽ മുഴുവൻ തന്നെ അദ്ദേഹം ഒരു കളി കളിച്ചാൽ അതിൽ 1 ജസ് ഫോണ്ടെയ്ൻ്റെ വക ഉണ്ടാവും. ഇനി ഫ്രാൻസിന് വേണ്ടി കളിച്ചതോ? ഫ്രാൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം 21 ബൂട്ടണിഞ്ഞു. 21 ബൂട്ടണിഞ്ഞതിൽ 30 അദ്ദേഹം അടിച്ചു. ഇത്ര തിളക്കമാർന്ന ഒരു റെക്കോർഡ് ഒരു പക്ഷേ അത്ര അധികം പേർക്കൊന്നും ഉണ്ടാവില്ല. എർലിംഗ് ഹാലൻഡ് ഏകദേശം ഇതുപോലെയൊക്കെ നല്ല റെക്കോർഡുള്ള മനുഷ്യനാണ്. കിലിയൻ എംബാപ്പയും ഉണ്ട്. പക്ഷേ അവർക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ജസ് ഫോണ്ടെയ്നിന്റെ റെക്കോർഡിന് തുല്യം എത്താൻ പറ്റുമെന്ന്. നമ്മൾ പറയില്ലേ എക്കാലത്തെയും റെക്കോർഡ് ഒരിക്കലും തകർക്കാൻ പറ്റാത്ത റെക്കോർഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതിൽ ഒരു റെക്കോർഡായി.

0: ഇരിക്കാം ഒരു പക്ഷേ ഫുട്ബോളിലെ ജസ് ഫോണ്ടെയിന്റെ റെക്കോർഡ്. ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല, 2023 ജസ് ഫോണ്ടെയിൻ മരിച്ചു. ആ മരിച്ച സമയത്ത് നമ്മളെ ഫുട്ബോളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന സംസ്ഥാനമാണല്ലോ കേരളം. ഒരു ചെറിയ വാർത്തയെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് കൊടുത്തോ നമ്മുടെ പത്രങ്ങളോ അല്ലെങ്കിൽ ചാനലുകളോ ഇല്ല, ഒന്നും കൊടുക്കുകയുണ്ടായില്ല. നമ്മൾ നിശബ്ദത പാലിച്ചു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കളിക്കാരൻ അങ്ങനെ അസ്തമിച്ചു പോയി, നിശബ്ദതയിൽ വീണുപോയി. അതിൽ കുറേയൊക്കെ ലോകത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളും കുറ്റക്കാരാണ്. ഫുട്ബോൾ ആരാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കേരളീയർക്കും ആ കുറ്റകൃത്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തെ പോലെയുള്ള ഫുട്ബോൾ കളിക്കാർ അത്ര അധികം ലോകത്തിലെ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ കൂടെ കളിച്ച വലിയൊരു കളിക്കാരനെ കൂടി ഇതിൽ പരാമർശിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് റെയ്മൺ കോപ്പ. റെയ്മൺ കോപ്പ ഇതുപോലെ ഒരു എന്താ പറയുക, ജീനിയസ് പ്ലെയർ ആണ്. തുടർച്ചയായി ഗോളടിക്കാനും അതുപോലെ മിഡ്ഫീൽഡിലെ മികച്ച പ്രകടനത്തിനും റെയ്മൺ കോപ്പ വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തെയും നമ്മൾ മറന്നു എന്നതാണ് സത്യം. അങ്ങനെ ഫ്രാൻസിന്റെ പഴയ ഭൂതകാലം നമ്മൾ പൂർണ്ണമായിട്ട് മറന്നു. ഫ്രാൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു പക്ഷേ പ്ലാറ്റീനിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സിദാനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ചരിത്രം ആരംഭിക്കുന്നത് അതിനു മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടതായിരുന്നു നമ്മൾ എന്ന് മാത്രം പറയും.
1: ഇനി തൊട്ടടുത്ത ദിവസം തന്നെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ടീമുകളുടെ വിജയവും പതനവും ഉണർത്തുന്ന സമ്മിശ്ര വികാരത്തിലൂടെ ഇതാ ഈ പന്ത് മുന്നോട്ട് കുതിക്കുകയാണ് അതിന്റെ അന്തിമ വിജയിയെ തേടി. ലോകം ഉറ്റുനോക്കുന്ന ആ വിജയി ആരായിരിക്കും? കാത്തിരുന്ന് കാണാം കണ്ണിറയെ.

0: ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 46 മിനിറ്റും 32 സെക്കൻഡും ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ശ്രോതാക്കൾ ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ ഗെയിം എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഗെയിം എന്താണ്?
0: നമ്മളൊരു കഥ പറയും, ഒരു കുഞ്ഞി കഥ.
1: ഓക്കെ,
0: അത് അവസാനം ഉണ്ടാവില്ല, ആ ക്ലൈമാക്സ് നിങ്ങൾ നമുക്ക് പറഞ്ഞു തരണം.
1: ഓക്കെ,
0: അതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം.
1: നമ്മൾ പലപ്പോഴും ഒരു വാർത്ത വായിച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സാരാംശം കഥയുടെ കേട്ടാലോ നമുക്ക് പലപ്പോഴും തോന്നും ഇതിങ്ങനെ ആയിക്കൂടെ. ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ആ സിനിമയുടെ ചിലപ്പോൾ ക്ലൈമാക്സ് ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നും. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് കഥയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത്?
0: ഒരു കുഞ്ഞു കഥയാണ്.
1: ആ കഥ
0: എന്താന്ന് വെച്ചാ, രാമു എന്നൊരു എണ്ണ വ്യാപാരി കുറെ എണ്ണക്കുപ്പികളൊക്കെ ആയിട്ട് ടൗണിലേക്ക് പോവായിരുന്നു.
1: ഓക്കെ,
0: വഴിയിൽ വെച്ച് സോമു എന്നൊരു കള്ളൻ രാമുവിനെ തടഞ്ഞു നിർത്തി.
1: രാമു എന്ന് പറഞ്ഞൊരു എണ്ണ വ്യാപാരി ടൗണിൽ കൂടി പോവുകയായിരുന്നു,
0: ടൗണിലേക്ക് പോവായിരുന്നു എണ്ണക്കുപ്പികളുമായിട്ട്. അപ്പൊ സോമു തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ എണ്ണക്കുപ്പികൾ എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും.
1: ശരി.
0: അപ്പൊ രാമു പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുതേ, എന്റെ കയ്യിൽ ഒരു മാന്ത്രിക കുപ്പിയുണ്ട്, അതിൽ എണ്ണ കുടിച്ചാൽ നിനക്ക് അദൃശ്യനാകാൻ പറ്റും, ഇൻവിസിബിൾ.
1: ഓക്കെ,
0: പക്ഷെ അതിനൊരു നിബന്ധന കൂടിയുണ്ട്. ആ നിബന്ധന കേട്ടതും നമ്മുടെ കള്ളൻ ഒറ്റോട്ടം സോമു, ആ നിബന്ധന എന്തായിരുന്നു? ക്ലൈമാക്സ് എങ്ങനെയാണ് വന്നത്? അതാണ് നമുക്ക് വേണ്ടത്.
1: ഇത് ആദർശൻ സിനിമയുടെ കഥയൊന്നും
0: അല്ല, ഇത് നമ്മുടെ കഥയാണ്.
1: ഓക്കെ, ശരി. അപ്പോൾ എന്താണ് ആ ഒരു നിഗൂഢത?
0: എന്ത് നിബന്ധനയാണ് രാമു പറഞ്ഞത്? അത് എന്ത് കേട്ടിട്ടാണ് സോമു ഓടിയത്? എന്നിട്ട് തിരിച്ച് രാമു ടൗണിലെത്തിയോ എണ്ണക്കുപ്പികൾ വിറ്റോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്.
1: അപ്പം രാമുവിന്റെയും സോമുവിന്റെയും ഈ കഥ പൂരിപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ട് എന്ത് പറഞ്ഞു എന്നറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി വിളിക്കേണ്ട നമ്പർ 0484-248-1011. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 FM.
2: അത് സിരിച്ചാതാ നാനും സിരിപ്പേ, അത് അഴുതാ അയ്യോ എന്നാല താങ്കവേ. നാ കണ്ണ തുറന്നിരിക്കുമ്പോഴെല്ലാം അറിയാം, മുന്നാലേ നിൽക്കണം, കണ്ണ മൂടി ഇരുന്നേണ്ണ, എൻ കനവിലെ കൂടെ കലകളഞ്ഞ് സിരിച്ചു വിളയാണ്.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 7-ാം തീയതി പുലർച്ചെ 12:30 രണ്ട് സ്ട്രോങ് യൂറോപ്യൻ ഒപ്പോണന്റ്സ് തമ്മിലുള്ള ഉശിരൻ പോരാട്ടം. ഇതുവരെ ഒരു ഗോളും കൺസീഡ് ചെയ്യാതെ മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പെയിൻ നേരിടുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗലിനെ. സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ July 7, 12:30 AM. ജൂലൈ 7-ാം തീയതി

0: ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ഹോസ്റ്റ് നേഷൻ USA എതിരിടുന്നു. റൗണ്ട് ഓഫ് 32 സെനഗലിനെതിരെ അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി വിജയത്തിലെത്തിയ ബെൽജിയവുമായി. USA vs ബെൽജിയം 7 July 5:30 AM. July 7 തന്നെ രാത്രി 9:30 ക്യാബോ വെർദെയുടെ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിച്ച് മുന്നേറുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന പോരടിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ചരിത്രപരമായ കുതിപ്പ് തുടരുന്ന ഈജിപ്തുമായി അർജന്റീന വേഴ്സസ് ഈജിപ്ത് 7 July 9:30 PM.
1: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: യെസ്, അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. പോയിക്ക് മുന്നേ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞു കഥ. അപ്പൊ നമുക്കൊരു കോളർ വന്നിട്ടുണ്ടായിരുന്നു.
1: ഓക്കേ,
0: ഹലോ ഹലോ, ആള് പോയെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത് സംസാരിച്ച സമയത്ത് ആള് പറഞ്ഞ ക്ലൈമാക്സ് ഇങ്ങനെയായിരുന്നു. നമ്മൾ ചോദിച്ച ചോദ്യം, രാമു ഒരെണ്ണ വ്യാപാരി, അയാൾ കുറെ എണ്ണക്കുപ്പികളൊക്കെ ആയിട്ട് ടൗണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കള്ളൻ തടഞ്ഞു നിർത്തി എണ്ണകൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു. പക്ഷേ ആള് രാമു പറഞ്ഞു, എന്റെ കയ്യിലുള്ള ഒരു അദൃശ്യ ഒരു മാന്ത്രിക എണ്ണക്കുപ്പിയുണ്ട്, അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അദൃശ്യനാകാൻ പറ്റും, പക്ഷെ അതിനോട് നിബന്ധനയുണ്ട്. ആ നിബന്ധന എന്താണ്, എന്തായിരുന്നു കള്ളൻ ഓടിപ്പോയത്, അതൊക്കെയായിരുന്നു നമ്മൾ ചോദിച്ച ചോദ്യം. അതിനാള് പറഞ്ഞ ഉത്തരം എങ്ങനെയാണ്, ഈ എണ്ണ കുടിച്ചാൽ നീ അദൃശ്യനാകുമെന്ന് രാമു പറഞ്ഞു. ആരെ? എണ്ണ വ്യാപാരി. പക്ഷേ കുടിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിൽ ഒരു കുരങ്ങന്റെ ചിത്രം പോലും വരാൻ പാടില്ല, അങ്ങനെ ചിന്തിച്ചു. നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചിന്തിക്കാനാണല്ലോ സാധ്യത. നമ്മളോട് എന്തെങ്കിലും പറയാണ് ഇപ്പം, നീ അത് ചിന്തിക്കരുത്, കുരങ്ങനെ പറ്റി വിചാരിക്കരുത് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്തായിരിക്കും?
1: കുരങ്ങൻ.
0: അതെ, അത് പോസിബിൾ അല്ലാത്തൊരു കാര്യമായതുകൊണ്ട് കള്ളൻ പേടിച്ചോടി. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ ഉത്തരം.
1: അതാണ് ഉത്തരം.
0: യെസ്, അപ്പോ അതാണ് ആളുടെ ചിന്തയിൽ ഭാവനയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ക്ലൈമാക്സ്.
1: അതായിരുന്നു ഉത്തരം. അതാണ്,
0: അതെ അതെ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
1: ശരി ശരി. അപ്പൊ എന്തായാലും ദയവേ ഇത് പ്രത്യേകിച്ച് നമ്മുടെ വേറൊരു ശ്രോതാവ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ദൃശ്യോട് പ്രത്യേകം പറയണം ഈ കഥ ഒരിക്കലും സിനിമയാക്കരുത് എന്ന്. ഓക്കെ, കഥ എന്തായാലും ഈ അദൃശ്യം എന്നുള്ള ഈ സിനിമ കഥ എന്തായാലും ആക്കുന്നില്ല. അപ്പൊ എന്തായിരുന്നാലും കുരങ്ങനെ പറ്റി ആലോചിക്കരുത് എന്നുള്ളതാണ് അതിൽ നിന്ന് നൽകുന്ന സന്ദേശം.
0: അതെ,
1: എവിടുന്ന കണ്ടുപിടിച്ച
0: കഥയുടെ ഭാവനയിൽ ഞാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തൊരു കഥയായിരുന്നു.
1: പക്ഷെ എന്തായാലും അടുത്തൊരു കോളർ ഇപ്പോ വിളിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം അത് ആരാണെന്ന്.
0: കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് പോയാലോ. ഈ ചോദ്യം സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഉദയനാണ് താരം, ആ സിനിമ കണ്ടിട്ടില്ലേ?
1: ഉദയനാണ് താരം കണ്ടിട്ടില്ല.
0: യെസ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതില് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സില് ഉദയൻ സംവിധാനം ചെയ്ത ഒരു ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതും അത് ഭയങ്കര സക്സസ്ഫുൾ ആവുന്നതും ആയിട്ട് കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്. ഉദയൻ സംവിധാനം ചെയ്ത ആ ചിത്രത്തിന്റെ പേരെന്തായിരുന്നു, അതാണ് നമ്മുടെ ചോദ്യം.
1: ഓ, ഉദയനാണ് താരം സിനിമയിൽ അവസാനം എഴുതി കാണിക്കുന്ന സിനിമയുടെ പേര്, ഉദയൻ അവസാനം സംവിധാനം ചെയ്ത സിനിമയുടെ പേര്. അപ്പൊ അതറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484242810 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. ഉദയനാണ് താരത്തില് ഉദയൻ സംവിധാനം ചെയ്ത ആ സിനിമയുടെ പേര് അവസാനം എഴുതി കാണിക്കും, അത് വാട്സപ്പിലും അയക്കാവുന്നതാണ്. 8547341075 എന്ന നമ്പറിലേക്ക് അയക്കാവുന്നതാണ്.
0: യെസ്, അപ്പൊ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, പോയി. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രതീഷ് ശേഖർ, എന്നോടൊപ്പം ദൃശ്യ. ദൃശ്യ, നമ്മൾ ചോദിച്ച ചോദ്യം ഏതാണെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ ദൃശ്യയല്ല, ഞാൻ സാന്ദ്രയാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഇന്നലത്തെ ബ്രസീൽ തോറ്റേണ്ടതിന് ദൃശ്യ മനോഹരമായി എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. സാന്ദ്രയെ ഞാൻ വിളിച്ചതാണ്. ശരി,
1: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ അവസാനം ഉദയൻ സംവിധാനം ചെയ്ത ഒരു ചിത്രം തിയേറ്ററിൽ വരുന്നത് കാണിക്കുന്നുണ്ട്, ആ ചിത്രത്തിന്റെ പേരെന്താണ്? അതായിരുന്നു നമ്മുടെ ചോദ്യം. ഇതിന് ഒരുപാട് പേര് നമുക്ക് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. പിന്നെയും ഇത് കേട്ടില്ല ചോദ്യം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് നമുക്ക് മെസ്സേജ് അയച്ചവർക്ക് വേണ്ടിയാണ് വീണ്ടും നമ്മൾ ഈ ചോദ്യം
0: ചോദിക്കുന്നത്. ചോദ്യം എത്ര വളരെ ലളിതമായിരുന്നു. സാന്ദ്രയെ ചോദിച്ച ചോദ്യം, ഞങ്ങൾ ചോദിച്ച ചോദ്യം, ഉദയനാണ് താരം എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാൽ ഉദയൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അദ്ദേഹം ഒരു സിനിമ അതിൽ ഡയറക്ട് ചെയ്യുന്നുണ്ട്. അവസാനം ആ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നുണ്ട് തിയേറ്ററിൽ. ആ ഒരു പേരെഴുതി കാണിക്കുമ്പോഴാണ് കയ്യടി കിട്ടുന്നത്. അദ്ദേഹം ഡയറക്ട് ചെയ്ത ആ സിനിമയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. അപ്പോ നമുക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484248101 എന്ന് പറഞ്ഞ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒപ്പം നിങ്ങൾക്ക് വാട്സപ്പിലും ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. വാട്സപ്പ് നമ്പർ 8547341075 എന്നുള്ള നമ്പറിലേക്കും നിങ്ങൾക്ക് ഉത്തരങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഫോണിലും ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0484242481.

0: വേലായുധം എന്ന ചിത്രത്തിലെ നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്.
1: ഓക്കെ,
0: യെസ്. അപ്പൊ നമുക്കൊരു കോളർ അവൈലബിൾ ആയിട്ടുണ്ട്.
1: ആരാണ് കോളർ? ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോ ഹലോ,
2: ഹലോ,
1: ആ നമസ്കാരം, ആരാണ് വിളിക്കുന്നേ?
2: എന്റെ പേര് വിനു.
1: ഓക്കെ, വിനു എവിടുന്നാ വിളിക്കുന്നേ?
2: ഇടുക്കി.
1: ഇടുക്കി. അപ്പൊ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ശ്രോതാവാണോ? ഓക്കെ, അപ്പം സിനിമകളും തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകൻ കൂടിയാണോ? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഉദയനാണ് താരത്തിൽ ലാലേട്ടൻ അവതരിപ്പിച്ച ഉദയൻ എന്നുള്ള ആ ഒരു കഥാപാത്രം, ആ സിനിമ ഇഷ്ടമാണോ?
2: അതെ അതെ.
1: ഓക്കെ, അപ്പൊ ആ സിനിമയുടെ പേര് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടോ?
2: അതെ അതെ, ഉണ്ട് ഉണ്ട്.
0: പറയൂ, കേൾക്കട്ടെ ഉത്തരം. അന്ന്
1: പെയ്ത മഴയിൽ.
0: അതാണ്
2: ഈ
0: ഉദയനാണ് താരം ചിത്രം ഓർക്കുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന താരം, അതിലൊരു കഥാപാത്രത്തെ എടുത്തു പറയാൻ പറഞ്ഞാൽ ആരെ പറയും വിനു?
2: സരോജ് കുമാർ.
0: യെസ്, അതെ, കറക്റ്റ്.
1: അപ്പൊ സരോജ് കുമാറും ഉദയഭാനുവും എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ചിത്രം തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു അന്ന് പെയ്ത മഴയിൽ എന്നുള്ള ആ ഒരു കാർഡ് തിയേറ്ററിൽ കാണിക്കുന്നത് ഇന്ന് ഓർത്തു വെച്ച്, കൃത്യമായി ഓർത്തു വെച്ചതിന് വളരെയധികം നന്ദി വിളിച്ചതിന്. ഓക്കെ,
2: സന്തോഷം.
1: താങ്ക് യു, താങ്ക് യു വിനു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ഓക്കെ.
1: ബിനുവാണ് വിളിച്ചത്. സത്യം പറഞ്ഞാൽ സിനിമ നമ്മൾ കാണുമ്പോഴേക്കും സിനിമയിലെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. അതിന് ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഈ ഉദയഭാനുവും അതുപോലെ തന്നെ
2: പച്ചാളം ഭാസി. എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരാളുടെയാണ്, 9 രസങ്ങൾ കാണിക്കുന്നത്.
1: അപ്പം ഇതിനകത്ത് ഈ ഒരു എത്ര രസങ്ങൾ? 9 രസങ്ങൾ.
2: പ്രത്യേകമായിട്ട് ഞാൻ കണ്ടുപിടിച്ച 2 രസങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ട്,
1: കണ്ടിട്ടില്ല? ഞാൻ ചെറിയ രസങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ. അപ്പൊ നവരസങ്ങളൊക്കെ കാണിച്ച് ഇവിടെ നിന്നിട്ട് അങ്ങനെ സമയം നമുക്ക് ഇങ്ങനെ ശ്രോതാക്കളോടൊപ്പം തള്ളി നീക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം എന്തായിരുന്നാലും സ്വാഭാവികമായിട്ടും അപ്പൊ അതിന്റെ ഉത്തരം കിട്ടി. നമ്മുടെ വാട്സപ്പിൽ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടുള്ള ശ്രോതാക്കളുണ്ടോ?
2: അതെ, ഉണ്ട്. ജലീൽ അയച്ചിട്ടുണ്ട്, അന്ന് പെയ്ത മഴയിൽ. കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് അയച്ചിരിക്കുന്നത് ഗെയിം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ വിജി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അന്ന് പെയ്ത മഴയിൽ. പിന്നെ പ്രിയ അയച്ചിട്ടുണ്ട്, അന്ന് പെയ്ത മഴയിൽ. പിന്നെ നമുക്ക് ജിസ്ന അയച്ചിട്ടുണ്ട്, ട്രീസ, ജെറിൻ, ഫ്രാൻസിസ് എന്നം, അങ്ങനെ കുറച്ച് പേര് നമുക്ക് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്.
1: അപ്പൊ എന്തായിരുന്നാലും നമ്മൾ ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ അതിന്റെ ക്ലൈമാക്സിൽ ഉദയൻ സംവിധാനം ചെയ്ത സിനിമയുടെ ആ ഒരു പേരാണ് ചോദിച്ചിരുന്നത്. അത് അന്ന് പെയ്ത മഴയിൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോളേജ് വിളിച്ച കോളേജും നമ്മളിപ്പോൾ ലൈനിൽ കണക്റ്റായ ബിനുവിനും ഒപ്പം നമ്മുടെ വാട്സപ്പിലൂടെ പ്രതികരിച്ച കൃത്യ ഉത്തരം രേഖപ്പെടുത്തിയ ശ്രോതാക്കൾക്കും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഒപ്പം ഗെയിം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആ ഒരു ശ്രോതാവിന് വേണ്ടിയും മറ്റ് ശ്രോതാക്കൾക്ക് വേണ്ടിയും ഗെയിം അടുത്ത സെക്ഷനിൽ നമ്മൾ തരുന്നതാണ്. ഗെയിമിനായിട്ട് വെയിറ്റ് ചെയ്യുക. ബിഫോർ ദാറ്റ് നമ്മൾ അടുത്ത ഗാനത്തിലേക്ക് പോകുന്നു. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ ഞാൻ പ്രതീക്ഷകർ, എന്നോടൊപ്പം സാന്ദ്ര. അപ്പം ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ചോദ്യങ്ങളിലേ ഞങ്ങളുടെ ഗെയിം സെക്ഷൻ എന്താണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്
1: ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ചോദ്യം കൊടുക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്, ചിന്താവിഷ്ടയായ ശ്യാമള ശ്രീനിവാസിന്റെ വളരെ മികച്ചൊരു ചിത്രമായിരുന്നു ഇത്. ഇതില് അഭിനയിച്ച നായികയുടെ പേരെന്താണ്? അതാണ് നമ്മുടെ ചോദ്യം.
0: ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിലെ നായികയുടെ പേര്,
1: ശ്യാമള എന്ന് പറയുമ്പോ എല്ലാവരും അറിയും, നായികയുടെ പേരെന്താണ്? അതാണ് നമുക്ക് അറിയേണ്ടത്. ഒത്തിരി അറിയാവുന്നവർ
0: വിളിക്കുക 04848421 നമ്പറിൽ. ഒപ്പം വാട്സപ്പിലും നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാം, 8547341075 എന്ന നമ്പറിലേക്ക്.
1: ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഉത്തരമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: യെസ്, അങ്ങനെ ഓൺ ദി ഗോ ട്രാക്ക് ടൈം മ്യൂസിക്കിൽ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്.
1: അപ്പൊ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ശ്രോതാക്കൾക്ക് വേണ്ടി, അപ്പൊ അതില്
0: ഉത്തരം പറയാൻ വേണ്ടി ഒരാൾ നമ്മളെ വിളിക്കുന്നുണ്ട്. ഹലോ, ഹലോ, ഹായ്, ഇതാരാണ് വിളിക്കുന്നത്?
2: മഹിമ.
0: മഹിമ എവിടുന്നാ വിളിക്കുന്നേ?
2: പെരുമ്പാവൂര്.
0: പെരുമ്പാവൂര് എന്നാണ്. ഓക്കേ, ചോദ്യം കേട്ടിരുന്നോ? ഓക്കേ, നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ചിന്താവിഷ്ടയായ ശ്യാമള, ഇതിലെ നായികയുടെ പേരെന്താണ്? പറഞ്ഞോളൂ.
2: സംഗീതയാണോ?
0: സംഗീത, യെസ്, അതെ. മഹിമ എന്ത് ചെയ്യാം?
2: ഞാൻ മാട്രിമോണിയിൽ വർക്ക് ചെയ്യാം.
0: ആ ഓക്കേ ഓക്കേ. ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
2: കഴിഞ്ഞു.
0: ഓക്കെ ഓക്കെ, ഗുഡ്.
2: ഞാൻ ഫ്രണ്ട്സിനോട് ചോദിച്ചു പറഞ്ഞതാ.
0: അങ്ങനെയാണ് ഉത്തരം കിട്ടിയത് അല്ലേ? ഓക്കെ, ശരി ശരി ശരി. ഒത്തിരി ഒത്തിരി സന്തോഷമായിട്ട് വിളിച്ചത്, ഇനി വിളിക്കണം. ഓക്കെ,
2: ചേച്ചിയുടെ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു.
0: ഓ താങ്ക് യു, താങ്ക് യു, ശരി.
2: ഓക്കെ,
1: നമ്മള് ഇപ്പം ഈ ഒരു സംഗീത എന്നുള്ള പേര് പലപ്പോഴും നമുക്ക് സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ഓർത്ത് വെക്കാത്തവര് കാണും. ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടാണ് പറഞ്ഞതെന്ന് ഇപ്പൊ വിളിച്ച ശ്രോതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ കാണുമ്പോൾ ചിലപ്പോൾ അതിന്റെ കഥാപാത്രങ്ങളുടെ പേരും കൂടി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ സാന്ദ്ര ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇരിക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചോ.
0: എന്താണ്?
1: കാരണം ജോലി ചെയ്യാനിരിക്കുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും വെറുതെ ഇരിക്കും, ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ദിവസവും അരമണിക്കൂർ കൂടുതൽ അനങ്ങാതെ ഒരിടത്ത് ഇരിക്കുന്നത് അർബുദം വരാതുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് പഠനം പറയുന്നത് എന്ന് കരുതി കിടന്നേക്കാന്നൊന്നും കരുതണ്ട. അങ്ങനെ കിടന്നാലും ഉറങ്ങുന്ന സമയമല്ലാതെ അധിക നേരം കിടക്കുന്നതും ഇതേ ഫലം തന്നെയാണ് ചെയ്യുന്നത്. 90,000 പേരെ ഒരു പതിറ്റാണ്ടോളം നിരീക്ഷിച്ചാണ് UKയിലെ ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി ഈ പഠനം നടത്തിയത്. 30 മിനിറ്റിൽ കൂടുതൽ ഇരിക്കേണ്ടി വന്നാൽ ഇടയ്ക്കിടെ എഴുന്നേറ്റ് ശരീരം അനക്കുന്നത് ഈ അപകട ഭീഷണി കുറയ്ക്കാൻ സഹായിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ചെറിയ നടത്തമോ ചാട്ടമോ ഒക്കെ ആയാലോ ഒക്കെ മതി കേട്ടോ. സ്ഥിരമായുള്ള ഇരിപ്പും കിടപ്പും ഒക്കെ ഹൃദയത്തെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കുമെന്നാണ് ഒരു മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെന്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും തിരിച്ചു. അപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 അടുത്ത ഗാനം ഇതാ.
3: ആണ്ടവാ, നമീദാ, രക്ഷിതാ.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ നമ്മളിപ്പോ ഒരു കോളർ ലൈനിലുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ആരാണിത്?
1: ഹലോ
0: ഹലോ, ആരാണ് വിളിക്കുന്നത്? അയാൻ. അയാൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? സിക്സ്ത്തിലാണോ പഠിക്കുന്നേ? ആ, അപ്പം എന്ത് ചോദ്യം ചോദിച്ചാലും കൃത്യമായിട്ടുള്ള ഉത്തരം തരുമോ? നോക്കട്ടെ എന്നോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നടക്കുന്ന സ്പെയിൻ പോർച്ചുഗൽ മത്സരത്തിൽ ആര് ജയിക്കും? ഇന്ന് രാത്രി നടക്കുന്ന സ്പെയിൻ പോർച്ചുഗൽ മത്സരത്തിൽ, ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ആര് ജയിക്കും?
1: ക്ലിയർ ആവുന്നില്ല,
2: അറിയില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പം
1: ചെറുതായിട്ട്
2: വിട്ടുവിട്ടു പോകുന്നുണ്ടോ? വിട്ടുവിട്ടു പോകുന്നുണ്ടോ?
0: അത് റേഡിയോയുടെ വോളിയം അവിടെ കുറയ്ക്കണം. മോൻ അവിടെ ഇരിക്കുന്ന റേഡിയോയുടെ വോളിയം ഫുള്ള് കുറച്ചാൽ മാത്രമേ കേൾക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പൊ കേൾക്കാമോ? ശരി. ഇന്ന് രാത്രി നടക്കുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട്, ലോകകപ്പ്. അതില് പോർച്ചുഗലും അതുപോലെ തന്നെ സ്പെയിനും രാത്രി 12:30 ഏറ്റുമുട്ടുന്നുണ്ട് ഇന്ത്യൻ സമയം. ഈ മത്സരത്തിൽ ആര് ജയിക്കും? ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി. എന്താണ് തപ്പിപ്പിടിച്ചിട്ട് കാര്യമില്ല, കാരണം നടക്കാൻ പോകുന്ന മത്സരത്തിനെ കുറിച്ച് ഞാൻ തമാശക്ക് ചോദിച്ചതാണ്. അതിന് തപ്പിയിട്ട് കാര്യമില്ല, വേറെ ചോദ്യം ചോദിച്ചു തരും.
2: ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കാം. ആവേശം കണ്ടോ? ആവേശം

0: സിനിമ കണ്ടോ?
1: ആ കണ്ടുണ്ട്.
0: ആ ഓക്കെ,
1: എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാ.
0: ആഹാ, അതിലൊരു ചോദ്യം ചോദിക്കട്ടെ.
1: ഓക്കെ.
0: അതില് നമ്മുടെ നായകനുണ്ടല്ലോ ഫഹദ് ഫാസിൽ, ആളുടെ കൂടെ നടക്കുന്ന ക്യാരക്ടറിന്റെ പേരെന്താ?
1: അമ്പാൻ.
0: അമ്പാൻ, യെസ്, അതാണ് നമ്മൾ ആഗ്രഹിച്ച ഉത്തരം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലും രണ്ടാമത്തേന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു.
1: ഓക്കെ,
0: ഒത്തിരി സന്തോഷമായി. നീ വിളിക്കണം കേട്ടോ.
1: ഈസിയല്ലേ?
0: ഓക്കെ, ബൈ ബൈ.
2: അപ്പൊ കണ്ടില്ലേ,
0: സിമ്പിൾ
2: ചോദ്യമായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് ഉത്തരവും നൽകി. ഞാൻ ചോദിച്ച ഉത്തരത്തിന് രാത്രി 12:30-2 മണി കഴിയാതെ ഉത്തരം നൽകാൻ വേണ്ടി പറ്റത്തില്ല. കൃത്യമായി ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, കാരണം മത്സരം നടന്നിട്ടില്ലല്ലോ. ഞാൻ ചുമ്മാ ചോദിച്ചതാ, ഫുട്ബോൾ കളി കാണുന്നൊക്കെ അറിയാൻ വേണ്ടി. കൊച്ചു കുട്ടിയാണ്ട്, അപ്പം അത് കാണുന്നില്ല. വേറെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചോദിച്ചാൽ ഈസി ആയിട്ട് തന്നെ ഉത്തരം പറഞ്ഞു. സംഭവം
0: സിമ്പിൾ ചോദ്യമാണെന്നാണ് അവൻ പറഞ്ഞത്. ശരി, അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോയാലോ.
2: തീർച്ചയായും.
0: പോകുന്നതിന് മുന്നേ ഒരു ചോദ്യം. ചോദ്യം ഇതാണ്, തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തില് ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണ്?
2: അപ്പോൾ ഉത്തരങ്ങൾ അറിയുന്നവർ എല്ലാവരും തന്നെ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങൾ കോളിലേക്ക് വിളിക്കുക 0484-242-8101 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 8547341075 എന്ന നമ്പറിലേക്ക്.

0: play football.
1: FIFA World Cup 2026 updates. പ്രീക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 7-ാം തീയതി പുലർച്ചെ 12:30 രണ്ട് സ്ട്രോങ് യൂറോപ്യൻ ഒപ്പോണന്റ്സ് തമ്മിലുള്ള ഉശിരൻ പോരാട്ടം. ഇതുവരെ ഒരു ഗോളും കൺസീഡ് ചെയ്യാതെ മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പെയിൻ നേരിടുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗലിന്. സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ July 7, 12:30 AM. July 7, 12:30 AM ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ഹോസ്റ്റ് നേഷൻ USA എതിരിടുന്നു. റൗണ്ട് ഓഫ് 32 സെനഗലിനെതിരെ അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി വിജയത്തിലെത്തിയ ബെൽജിയവുമായി. USA വേഴ്സസ് ബെൽജിയം 7 July, 5:30 AM. July 7 തന്നെ രാത്രി 9:30 ക്യാബോ വെർദെയുടെ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിച്ച് മുന്നേറുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന പോരടിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ചരിത്രപരമായ കുതിപ്പ് തുടരുന്ന ഈജിപ്തുമായി. അർജന്റീന വേഴ്സസ് ഈജിപ്ത് 7 July, 9:30 PM.
2: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ സാന്ദ്രയും പ്രതീക്ഷകരുമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്.
1: യെസ്, അതെ. അപ്പൊ നമ്മൾ പോകുന്നതിന് മുന്നേ ഒരു നല്ലൊരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ പേര്.
0: അപ്പോ നമ്മളോടൊപ്പം ഒരു കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ആരാണത്?
2: ഞാൻ ശാന്തി ശിവൻ, അമ്പാട്ടകാവ്.
0: എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു?
1: സന്തോഷം.
0: സിനിമയൊക്കെ കാണുന്ന ആളാണോ?
2: സിനിമ അത്യാവശ്യം കാണും, പുതിയ ഇപ്പോഴും പുതിയതൊന്നും കാണാറില്ല.
0: ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
2: അങ്ങനെയൊന്നും ഇല്ല, എല്ലാരും ഇഷ്ടമാണ്. മോഹൻലാല്, മമ്മൂട്ടി, എല്ലാരും ഇഷ്ടമാണ്.
0: നല്ല സിനിമകൾ ഏതാണ്? ആ സിനിമകളൊക്കെ തന്നെ ഇഷ്ടം തന്നെയാണ് അല്ലേ?
2: നല്ല സിനിമകളെല്ലാം കാണും.
0: കാണണം, കാരണം സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ ചെന്ന് തന്നെ കാണണം, നല്ല സിനിമകളൊക്കെ തന്നെ. അപ്പോ നമ്മുടെ ഇന്നത്തെ ചോദ്യം മനസ്സിലായല്ലോ അല്ലേ?
1: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞോളൂ. യെസ്, കറക്റ്റ് ആൻസർ,
0: ശരിയായ ഉത്തരമാണ്.
1: അതെ, അത് പെട്ടെന്ന് തേന്മാവിൻ കൊമ്പത്ത് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കഥാപാത്രം ഏതാ? ഇതാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഓക്കെ,
0: അപ്പൊ എന്തായിരുന്നാലും വിളിച്ചെന്ന് കൃത്യമായ ഉത്തരം നൽകിയതിന് വളരെയധികം നന്ദി. ഇനിയും വിളിക്കണം കേട്ടോ. അപ്പം ഇനിയും തുടർന്നും വിളിക്കുക, നിങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ റേഡിയോയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഓരോ ശ്രോതാവും.
2: എല്ലാ പരിപാടിയും കേൾക്കാം, എല്ലാം നല്ല പരിപാടിയാണ്. നിങ്ങളുടെ അവതരണം ഒക്കെ ഭയങ്കര നല്ലതാണ്
0: എല്ലാവരുടെയും.
2: ജലീലിനൊക്കെ നല്ല ഇഷ്ടമാണ്. അവരൊക്കെ ഇന്ന് നമ്മളെ പിടിച്ചിരുത്തും അവിടെ അവര്
0: സംഭാഷണം
2: കൊണ്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നൂല.
1: അപ്പൊ ശാന്തി ചേച്ചി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഈ അപ്പക്കാളയുടെ കഥാപാത്രത്തിനെ ഓർക്കുമ്പോൾ ആ വരികളാണ് ഓർമ്മ വരുന്നത്. എന്താണെന്നറിയോ, ഞാനൊരു പൊലിച്ചേ മക്കള് വന്നേ കൊയ്തെടുത്തേ, തമ്പ്രാൻ്റെ മക്കള് കൊയ്തെടുത്തേ, ആ റീല് അത് അടുത്തിടയ്ക്ക് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതാണ്. അപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: അപ്പൊ അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഒപ്പം നിങ്ങൾ നമുക്ക് ഇങ്ങനെ ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി, സിനിമാ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി വിളിക്കേണ്ട നമ്പർ 0484 2428 1001.

വാഴയിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് കേട്ടത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വാഴത്തുറ ചിത്രം എല്ലാം ഓരോ പാട്ട് ഇറങ്ങുമ്പോഴേ, രണ്ടാമത്തെ പാട്ട് ഇറങ്ങുമ്പോഴേ, ആദ്യത്തെ പാട്ട് ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര എല്ലാവരുടെയും പ്രിയപ്പെട്ട ചിത്രമായിട്ട് മാറുകയായിരുന്നു. അപ്പം ഇതിനകത്ത് ഈ ഒരു ഗാനം കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിലൊരു വലിയൊരു കാര്യം പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പുസ്തകത്തിനൊപ്പം വീടുകളിലെത്തുന്ന ഒരു സാന്ത്വനം പദ്ധതിയെക്കുറിച്ചാണ്. അതായത് ആഴ്ചയിൽ ഒരിക്കൽ വീടുകളിൽ പുസ്തകം എത്തിക്കുന്നതിനൊപ്പം വായനശാലകൾ സാന്ത്വന പരിചരണത്തിലേക്കും കടന്നിരിക്കുകയാണ്. അപ്പോൾ ലൈബ്രറികളിലെ അക്ഷരസേനാ പ്രവർത്തകർ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ വീടുകളിലെത്തി സഹായിക്കും. അക്ഷര സാന്ത്വനം എന്ന പേരിലാണ് ലൈബ്രറി കൗൺസിലിന്റെ ഈ പരിപാടി. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം വീടുകളിൽ ഉള്ളവർക്ക് സാന്ത്വനം കൂടി. കാരണം ഒരു പുസ്തകം തന്നെ ചിലപ്പോൾ ഒരു സാന്ത്വനം തന്നെയാണ്. അതിനോടൊപ്പം ആ ഒരു അംഗങ്ങൾ ഇതും കൂടി ചെയ്യുന്നതിന് നമ്മൾ അഭിനന്ദിക്കാം. ഒപ്പം ഈ ഒരു അഭിനന്ദനം നടത്തുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട റെയിൻബോ ഫോമിലൂടെ അടുത്ത ഗാനം ആസ്വദിക്കാം.

0: റെട്രോ എന്ന ചിത്രത്തിലെ ദ വൺ എന്ന് പറഞ്ഞ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. സത്യം പറഞ്ഞാൽ സൂര്യ സാർ ഇതിനകത്ത് റെട്രോ കഴിഞ്ഞതിന് ശേഷം അടുത്തത് വീണ്ടും കറുപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചു. കറുപ്പ് നല്ല രീതിയിൽ പോയി. ഇത് അടുത്തതിന് അദ്ദേഹത്തിന്റെ വേറെ വിഷ്ണുനാഥ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. ഒപ്പം നമ്മുടെ മലയാളിയായ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗാനങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി എന്ത് ഒരു ഇമ്പമാണല്ലേ, ആ ഒരു പഞ്ചിലിരിക്കുന്ന സംഭവമായിട്ട്. അപ്പം നമ്മളിപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാന്ദ്ര ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം പടേ പടേ പടേ എന്ന് പറഞ്ഞിട്ടാണ് ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചോദിച്ച കാര്യത്തിന് വാട്സപ്പിൽ ദീപ സുരേഷ് കൃത്യമായിട്ട് അപ്പക്കാളാന്നുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. ഉത്തരം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരവാദിത്വം കെ സി ഗംഗാധരൻ കൊടുങ്ങല്ലൂരിൽ, അദ്ദേഹവും കൃത്യമായിട്ട് അപ്പക്കാള എന്നുള്ള സംഭവം തന്നെയാണ് അയച്ചിരിക്കുന്നത്. കുറെ പേര് അയച്ചിട്ടുണ്ട് കേട്ടോ. മഹിമ പിന്നെ അതിനകത്ത് വേറെ ആർക്കും ഒരാൾക്ക് തെറ്റിപ്പോയി, അപ്പോഴാണ് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. തിരിച്ചിരുന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. കാരണം ശരി, അപ്പോൾ എന്തായാലും ഇത്രയും പേര് കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട് അതിൻ്റെ തുറന്നിട്ട്. പിന്നെ സിൽഫ അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് നെട്ടൂർ എന്ന്. അപ്പം സുനിത ഉണ്ണികൃഷ്ണൻ, അപ്പോൾ സുനിത ഉണ്ണികൃഷ്ണൻ വടക്കൻ പറവൂർ നമ്മുടെ സംഗീതയുടെ ഇതിനു വേണ്ടിയാണ് അയച്ചിട്ടുള്ളത്. നമുക്ക് എനിക്കിഷ്ടപ്പെട്ട നടി സംഗീതയാണെന്ന് പറഞ്ഞിട്ട്
1: ശ്യാമളയുടെ ചോദ്യത്തിന്.
0: അതെ അതെ അതെ. അപ്പം ഒരുപാട് ശ്രോതാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റി, അവർക്ക് ചോദ്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പം അങ്ങനെ ഒരു സംഭവത്തിൽ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ്, മഴയുണ്ട്, ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഫുഡൊക്കെ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിക്കാറുണ്ടോ?
1: ഇല്ല ഇല്ല, കുറച്ച് കുറച്ച്,
0: എല്ലാം കുറച്ചോ? അപ്പൊ കഴിക്കാറില്ല.
1: ആരോഗ്യത്തിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു.
0: ഓക്കെ, ഞാൻ എന്താ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഈ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ചില്ലെങ്കിൽ മഴക്കാലത്ത് കൂടുതൽ പണി കിട്ടും.
1: അതെ, രോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ളത് മഴക്കാലങ്ങളിലാണ്.
0: തീർച്ചയായും. അപ്പൊ നമ്മൾ പഴവർഗ്ഗങ്ങളായിരുന്നാലും അല്ലാതെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും, അപ്പം വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കുള്ള ഒരു സംഭവങ്ങളൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക.
1: നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ സൂക്ഷിക്കുക.
0: അപ്പം എല്ലാവരും, നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും തന്നെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നമ്മളോടൊപ്പം ശക്തിയായി ഉണ്ടാകണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക, നിങ്ങളും ഓരോ കാര്യങ്ങളിൽ ഭയങ്കര കെയറിംഗ് ആവണം എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അവിടെ മൈക്ക്, വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്റെ ഓപ്പോസിറ്റുള്ള ആർജെ ഇടിച്ച് തകർക്കുന്നുണ്ട്. എന്തായിരുന്നാലും കൊള്ളാം നമ്മുടെ ശ്രോതാക്കൾ. അപ്പം ഹാപ്പി ആയിട്ടിരുന്നിട്ട് ആരോഗ്യം സംരക്ഷിക്കുക. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് വേണ്ടി അടുത്ത ഗാനം.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 11:59. ഞാൻ പ്രതീക്ഷകർ, എന്നോടൊപ്പം സാന്ദ്ര, നിങ്ങളോടൊപ്പം ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞങ്ങൾ രണ്ടുപേരുമാണ് ഉള്ളത്. അപ്പൊ സാന്ദ്ര, നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞോണ്ടിരുന്നു. നേരത്തെ ഫുട്ബോളിന്റെ കാര്യവും പറഞ്ഞോണ്ടിരുന്നു. ഫുട്ബോളില് ഇന്നലത്തെ മാച്ച് കണ്ടായിരുന്നു, ബ്രസീലിന്റെ മാച്ച് കണ്ടായിരുന്നു, നോർവേ മാച്ച്
1: കണ്ടിരുന്നു.
0: ഓക്കെ, അപ്പം അത് നേരത്തെ വന്നു, രാവിലെ വന്നത്, വൈകിട്ട് വന്നത് മുതൽ ബ്രസീൽ സങ്കടമായിരുന്നു. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ സങ്കടമുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അതെന്താണെന്ന് അറിയാമോ? തിരിച്ച് ലാസ്റ്റ് ഗോൾ അടിച്ചത് നെയ്മറായിരുന്നു. അദ്ദേഹം പടിയിറങ്ങുകയാണ്, തിരിച്ച് അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ആ പൊട്ടിക്കരച്ചിൽ കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുന്നില്ല. എത്ര നാളാണ് ഒരു രാജ്യത്തിന് വേണ്ടി ആ സ്വപ്നങ്ങൾ. ലാസ്റ്റ് വന്നിട്ട് സത്യം പറഞ്ഞാല് നോർവേയിലെ ഗോളി എന്ന് പറയുന്നത്, ആ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വശം കറക്കി, എങ്ങനെയായിരുന്നാലും പെനാൽറ്റി വന്നാൽ പോലും താൻ തടുത്തിട്ടു, ആദ്യത്തെ തന്നെ തടുത്തിട്ടു. അങ്ങനെയൊക്കെ നിന്ന് ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കളിച്ചൊക്കെ നിന്നിട്ട് പേടിപ്പിച്ചിരുന്നപ്പോഴേക്കും ചെറിയൊരു റൈറ്റ് സൈഡിലേക്ക് തട്ടിക്കൊണ്ട് അദ്ദേഹം ആ ഒരു ഗോൾ വലയിലേക്ക് ഗോളാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മത്സരത്തിൽ നിന്ന് ബ്രസീലിന്റെ ജേഴ്സി മാറ്റിയിട്ട് ഇനി ലോകകപ്പിൽ അദ്ദേഹം ഇല്ല.
1: അതുപോലെ തന്നെ എർലിംഗ് ഹാലൻഡ്, നമ്മുടെ നോർവേയുടെ കളിക്കാരൻ, അദ്ദേഹം വളരെ നന്നായിട്ട്
0: കേട്ടുകൊണ്ടിരിക്കുന്ന ബ്രസീൽ ഫാൻ അവിടെ ഇരുന്നിട്ട് ഈ കൊച്ചു ബ്രസീൽ ഫാൻ ആണോ തിരിച്ച് എന്റെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇത്രയും ദുഃഖകരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ ഇരുന്നിട്ട് ഹോളണ്ടിന്റെ കാര്യം രണ്ട് ഗോൾ അടിച്ച് അവരെ വിറപ്പിച്ച സംഭവത്തിന് അദ്ദേഹത്തിന് എന്താണ് പറയുന്നത്?
1: നമ്മള് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. കാര്യം നമ്മുടെ ടീം തോറ്റാലും എതിർ ടീം നന്നായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അംഗീകരിക്കണം.
0: ശരി, അതാണ് ഒരു ബ്രസീൽ ഫാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും ടീമുകൾ ഏതായിരുന്നാലും ഇന്നത്തെ മത്സരവും ആവേശത്തിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അപ്പം നമ്മുടെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങളോടൊപ്പം ഓള പെരുക്കം എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ നമ്മുടെ അപ്ഡേറ്റ്സ് തരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അല്ലാത്ത അപ്ഡേറ്റ്സ് തരുന്നുണ്ട്. അപ്പം ശ്രോതാക്കൾക്ക് വേണ്ടി ഓരോരോ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഫുട്ബോളിന്റെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഓരോ ശ്രോതാവും ഇന്ന് കാത്തിരിക്കുന്നത് ഇന്ന് രാത്രി 12:30 ഇന്ത്യൻ സമയം 12:30 നടക്കുന്ന ആ മത്സരത്തിന് വേണ്ടിയാണ്. സ്പെയിനും പോർച്ചുഗലും ആര് ജയിക്കുന്നുള്ളത്, രണ്ടും ശക്തമായിട്ടുള്ള ടീമാണ്. പിന്നെ റൊണാൾഡോ ആരാധകർ കാത്തിരിക്കുന്നു ശക്തമായിട്ട്, അദ്ദേഹം തിരിച്ചു വന്ന് പരമ്പര ഗോൾ അടിച്ച് ജയിപ്പിക്കുന്നുള്ളത്. പക്ഷെ സ്പെയിനും ശക്തമായിട്ടുള്ള ടീം തന്നെയാണ്.
1: അപ്പോൾ
0: ആര് ജയിക്കുന്നു അറിയത്തില്ല. സോ ബിഫോർ ദാറ്റ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അടുത്ത ഗാനം.

ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റും 2 സെക്കൻഡും ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ ഒരു ശ്രോതാവ് വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ബ്രസീൽ മാത്രമല്ല വേറെയും ടീമുകൾ ഇഷ്ടമാണ്, എനിക്ക് സ്പെയിനിന് ഇഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ശ്രോതാവിനും ഓരോ ടീമായിരിക്കും ഇഷ്ടം. അപ്പം എന്തായിരുന്നാലും ഇപ്പോഴത്തെ മാച്ചൊക്കെ കണ്ട് മാച്ചിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനൽ ലൈനപ്പൊക്കെ കഴിഞ്ഞതാ, അടുത്ത സെമിയിലേക്കെല്ലാം മുന്നോട്ട് പോകുമ്പോഴേക്കും ആരായിരിക്കും ഈ ലോകകപ്പ് ഫുട്ബോളിൻ്റെ വിജയി എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത്? ആരായിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണ്? ആ ടീമായിരിക്കും വിജയിക്കുന്നത്? എന്ത് തോന്നുന്നു ആര് വിജയിക്കും എന്നുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഉത്തരം, നിങ്ങൾക്ക് ആരാണ് ജയിക്കുമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറായ 8547341075 എന്ന നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും ചേർത്ത് നിങ്ങൾക്കിപ്പോൾ അയക്കാവുന്നതാണ്. നോക്കട്ടെ നിങ്ങൾക്ക് ആരൊക്കെ ഏത് ടീമിനേക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ലോക ഫുട്ബോളിൽ ആര് കപ്പ് നേടണം അല്ലെങ്കിൽ ആര് കപ്പ് നേടും എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുള്ളത് നിങ്ങളിപ്പോൾ തന്നെ വാട്സപ്പിൽ നിങ്ങൾ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8547341075. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 നിങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കാം. ആരൊക്കെ ഏതൊക്കെ ടീമിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. സോ അതിനു മുമ്പ് നല്ലൊരു മനോഹരമായ ഗാനം നിങ്ങൾക്കായി.

വെൽക്കം ബാക്ക് ടു ഓൾ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ ഓൾ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ ഒന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ, ആര് ജയിക്കുമെന്നുള്ളത് ലോക ഫുട്ബോൾ മത്സരത്തിൽ. ഇപ്പോൾ പറവറ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ, അർജന്റീന ജയിച്ചാൽ മതി എന്നുള്ളതാണ് സുനിത ഉണ്ണികൃഷ്ണൻ വടക്കൻ പറവൂർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മഹിമ അർജന്റീന മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. പോർച്ചുഗൽ ജയിക്കണമെന്നാണ് നവതേജ് പറഞ്ഞിരിക്കുന്നത്. സ്പെയിൻ പറഞ്ഞിരിക്കുന്നു രാഗേഷ്. അതുപോലെ തന്നെ ദാ USA ജയിക്കുമെന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നു. സയ്യിദ് പറഞ്ഞിരിക്കുന്നത് USA ജയിക്കും എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഫാൻസ് വന്നിട്ടുണ്ട്. വീണ്ടും അർജന്റീന ജയിക്കണം എന്നുള്ളത് വീണ്ടും പറഞ്ഞിരിക്കുന്നു രേഖ. രേഖയ്ക്കും അർജന്റീനയാണ് ജയിക്കണം എന്നുള്ള സംഭവത്തിനകത്ത്. ഇംഗ്ലണ്ട് ജയിക്കും എന്നത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് വിമല്. വിമൽ ഇംഗ്ലണ്ടിന്റെ ഫാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ ടീമിനെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ ജയിക്കണമെന്ന് വീണ്ടും പറഞ്ഞിട്ടുള്ളത് സിദ്ദിഖ് പറഞ്ഞിട്ടുള്ളത് പോർച്ചുഗൽ ജയിക്കണം എന്നുള്ളതാണ്. അപ്പം ആവേശത്തോടെ എല്ലാവരും പോർച്ചുഗലിനും അർജന്റീനയും സ്പെയിനെയും USA വരെ സപ്പോർട്ട് ചെയ്ത് ഇംഗ്ലണ്ടിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോരുത്തരും ഓരോ ടീമുകൾക്ക് വേണ്ടി പറയുന്നുണ്ട്. സോ ഈ ഒരു ടീമുകളൊക്കെ തന്നെ അവരുടെ എന്താ പറയുക ശക്തി പ്രകടനങ്ങൾ പുറത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കാനുള്ള കുറച്ച് കളികൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം എല്ലാ ടീമുകളും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീമുകളൊക്കെ തന്നെ ജയിക്കട്ടെ. അപ്പോൾ നല്ല മത്സരം എല്ലാവരും കാഴ്ചവെക്കട്ടെ, നമുക്ക് നല്ല മത്സരം കിട്ടട്ടെ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് നമുക്ക് കാണാവുന്നതാണ്. ബിഫോർ ദാറ്റ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇനി മലയാളത്തിൽ ന്യൂസിനുള്ള സമയമാണ്. ന്യൂസ്

0: കേട്ടിട്ട് നമുക്ക് മടങ്ങിയെത്താം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട് ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലന്റ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
2: We will be operating 300+ special trains during the Ratha Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
1: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
3: सहकारिता मंत्रालय के इनिशिएटिव से कुल 9 राष्ट्रीय स्तर पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक ये 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
1: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതിതല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന

0: വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധത

0: ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത രണ്ട് ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
1: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയപാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവെ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. ഫെബ്രുവരി 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് 15 സെക്കൻഡ്. അപ്പോൾ പ്രതീക്ഷിക്കണം സാന്ദ്രയുമാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലുള്ളത്. നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു വാർത്തകൾക്ക് മുമ്പേ, ഏത് ടീമിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ലോക ഫുട്ബോൾ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടെ ഒരുപാട് ഉത്തരങ്ങളാണ് വന്നത്. ഇപ്പോൾ ദാ വീണ്ടും ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഏത് ടീം ജയിക്കും ഞാൻ ചോദിച്ചിരുന്നു, പോർച്ചുഗലിൽ ജയിക്കും എന്ന സൽമാൻ ജമാലുദ്ദീൻ പറയുകയാണ്. ദാ അർജന്റീന ജയിക്കുമെന്ന് വീണ്ടും ബിന്ദു മാധു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അഖില് അർജന്റീന ജയിക്കുമെന്ന് പറയുന്നുണ്ട്. പോർച്ചുഗലിൽ ജയിക്കും, റൊണാൾഡോ ഇത്തവണ കപ്പ അടിക്കും എന്ന് മിഥുൻ പറയുന്നു. ഗ്രീഷ്മ പറയുന്നു സ്പെയിൻ ജയിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അരൂരിൽ നിന്ന് രാകേഷ് അർജന്റീന ഫാനാണ്, മെസ്സി ഇത്തവണ വീണ്ടും കപ്പ് അടിക്കും, കപ്പ് കൊണ്ടുപോകുമെന്ന് എന്തായിരുന്നാലും അദ്ദേഹവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വപ്ന പറയുന്നത് ഇംഗ്ലണ്ട് ജയിക്കും എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇത്തവണത്തെ ഒരു മത്സരത്തിന് എന്ന് പറയുന്നത് ഇത്രയും നമുക്ക് വരുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് എല്ലാ ടീമിനും വേണ്ടി ഫാൻസ് ഉണ്ട്. അതുപോലെ തന്നെ രാജേഷ് ഇടപ്പള്ളി ആ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അർജന്റീന ജയിക്കും ഉറപ്പാണ്, ഒരു തമ്പും കൂടി തന്നിട്ടുണ്ട്. അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു അർജന്റീന ജയിക്കും എന്നുള്ളത്. അപ്പം എല്ലാ ടീമുകൾക്കും വേണ്ടി ഇങ്ങനെ ഓരോ നമ്മുടെ ശ്രോതാക്കൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, ആര് ജയിക്കും, ഏതാണ് നിങ്ങളുടെ ഇഷ്ട ടീം എന്നുള്ളത്. അപ്പോൾ അവരുടെ സന്ദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ അർജന്റീനയും പോർച്ചുഗലുമാണ് നമുക്ക് വാട്സപ്പിൽ സന്ദേശങ്ങൾ അയക്കുന്നത്. പക്ഷേ എന്നാലും മറ്റു ടീമുകൾക്കും സന്ദേശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇനിയും ആരെങ്കിലും അയക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ടീം ഏതാണ്, നിങ്ങളുടെ ടീമാണോ കപ്പടിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അറിയിക്കാം. നിങ്ങളുടെ ഒരു സാധ്യത നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ട ടീമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കളി കണ്ടതിന് ശേഷം ഈ ടീമിന് തന്നെയാണ് ലോകകപ്പ് നേടാനുള്ള കഴിവുള്ളത്, നിങ്ങൾക്ക് വിശ്വാസമുള്ളതെന്നുണ്ടെങ്കിൽ ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിക്കുന്ന ടീമിനെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രവചിക്കാം. 8547341075 എന്ന വാട്സപ്പ് നമ്പറിലൂടെ, 8547341075 എന്ന നമ്പറിൽ നിങ്ങളുടെ വിജയ ടീം ഏതാവും എന്നുള്ളത് പെട്ടെന്ന് ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് അയച്ചു തന്നോളൂ.

വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റും 14 സെക്കൻഡും. ഞാൻ പ്രതീക്ഷകാരനോടൊപ്പം സാന്ദ്ര. അപ്പം ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ചോദിച്ചതാണ് ലോകകപ്പിൽ ആര് കിരീടം നേടും എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അപ്പം പരപര ആൻസേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ പേരുടെ പേരുകൾ നേരത്തെ വായിച്ചു കഴിഞ്ഞു. തിരിച്ചതിനുശേഷം എന്താ ഇപ്പം വീണ്ടും ദീപ സുരേഷ് വീണ്ടും വന്നിരിക്കുകയാണ്. അർജന്റീന തന്നെ ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ സാനിഫ് പറയുന്നു പോർച്ചുഗൽ ഇത്തവണ കപ്പ് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അരൂരിൽ നിന്ന് സുധി പറയുന്നു സ്പെയിൻ കപ്പടിക്കും, ഇത്തവണ അവരായിരിക്കും ചാമ്പ്യന്മാരെന്ന് പറയുന്നു. അതുപോലെ തന്നെ മൃദുല പറയുന്നത് അർജന്റീന എന്നുള്ളതാണ്. മെസ്സി തന്നെ ജയിക്കും എന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും സിദ്ദിഖ് പെരുമ്പാവൂരി എന്ന് പറഞ്ഞിരിക്കുന്നു. മെസ്സി തന്നെ ജയിക്കും, അർജന്റീന കപ്പടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോർച്ചുഗൽ ജയിക്കുമെന്ന് വീണ്ടും നമ്മുടെ ജലീൽ, പോർച്ചുഗൽ ജയിക്കും എന്നുള്ളത് ജലീൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ആവേശത്തോടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടീമുകൾക്ക് വേണ്ടി ഇങ്ങനെ കോർത്തുകൊണ്ടിരിക്കുകയാണ്. ആര് കപ്പടിക്കും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം അട്ടിമറികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഒരു ടീമിനെ

0: നമുക്ക് അവഗണിക്കാൻ വേണ്ടി പറ്റത്തില്ല.
1: വിചാരിക്കാത്ത ജയവും തോൽവിയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായും നമ്മുടെ ജീവിതം പോലെ തന്നെയാണ്,
1: മാറി
0: മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ നമുക്ക് ഫുട്ബോൾ വിശേഷങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു പാട്ട് കഴിഞ്ഞതിനു ശേഷം വീണ്ടും അവരിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരോടൊപ്പം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കുള്ള സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇന്ന് പ്രതീക്ഷേഖരം സാന്ദ്രയും ഓൺ ടു ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്ന് വിട പറയുന്നു. ഒപ്പം നമ്മളോടൊപ്പം എല്ലാം എല്ലാ ഉത്തരങ്ങളും ഒക്കെ തന്ന കൃത്യമായിട്ട് നമ്മളോടൊപ്പം കൂട്ടുകൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും
1: ഒത്തിരി സ്നേഹവും ഒത്തിരി
0: നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം ഇനിയും
1: വീണ്ടും കേട്ടുമുട്ടാം
0: കേട്ടുമുട്ടാം
1: വിശ്വാസത്തോടെ ഞങ്ങൾ വിട പറയട്ടെ.
0: ഓക്കെ, അപ്പം നല്ലൊരു ഈവനിങ് എല്ലാവർക്കും ആശംസിക്കുന്നു. സോ നിങ്ങളുടെ സഹകരണത്തിനൊക്കെ നന്ദി. അപ്പൊ അതിനൊക്കെ എല്ലാവർക്കും വേണ്ടി നിങ്ങളിപ്പോ ഇഷ്ടപ്പെട്ട ടീമുകളൊക്കെ പറഞ്ഞു, ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ തന്നെ ഞങ്ങളോട് സഹകരിച്ചു, നിങ്ങളുടെ ടീമുകളൊക്കെ തന്നെ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു ഗാനം. ഇത് നമ്മുടെ എല്ലാവരുടെയും കാലം തന്നെയാണ്. സോ ഹിയർ ഫ്രം ദ മൂവി പരാശക്തി, നമക്കാന കാലം. എൻജോയ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുഗിയാന്തോയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി മയക്കുമരുന്നുകൾ വിവിധ രൂപങ്ങളിൽ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമനടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ആരോഗ്യവകുപ്പിലെ കഴിഞ്ഞ 10 വർഷത്തെ പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആസൂത്രണ ബോർഡിലെ PSC നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ ഉത്തരവിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നിർദ്ദേശം. റോഡ് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 7 വയസ്സുകാരൻ മാസ്റ്റർ ലോഗിനേനി യാഷ്വിന്റെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവനേകും. ദാനം ചെയ്ത വൃക്ക തിരുവനന്തപുരത്തു നിന്നും അതീവ ജാഗ്രതയോടെ റോഡ് മാർഗം ആംബുലൻസിൽ കോഴിക്കോട് എത്തിച്ചു. ഡിവിഷൻ നിർത്തലാക്കുന്നതിന്റെ പേരിൽ പാലക്കാട് ഹേമാംബിക സംസ്കൃതം ഹൈസ്കൂളിലെ ST വിഭാഗത്തിൽപ്പെട്ട ഏക 9-ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഇടപെട്ട് മന്ത്രി KA തുളസി. ഇതേ സ്കൂളിൽ തന്നെ കുട്ടിക്ക് 9-ാം ക്ലാസ്സിൽ പഠനം തുടരാൻ ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി July 7 ഉച്ചയ്ക്ക് 12 മണിവരെ ദീർഘിപ്പിച്ചു. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ ഓഫറിന്റെ പേരിൽ വ്യാജ പേജുകളും പരസ്യങ്ങളും സൃഷ്ടിച്ച് പൊതുജനങ്ങളിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമം വ്യാപകമാവുന്നതായി കേരള പോലീസ്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ അവസാനിച്ചു.
1: News Rainbow.

നമ്മൾ 90s കിഡ്സോടിയ ഹാർട്ട് ത്രോബ് റൊമാൻറ്റിക് ആൻഡ് ചാർമിംഗ് ഹീറോ മാഡി ആർ മാധവൻ, രംഗനാഥൻ മാധവൻ. ഒരു ആക്ടർ, സ്ക്രീൻ റൈറ്റർ, പ്രൊഡ്യൂസർ ആൻഡ് ഡിറക്ടർ, എല്ലാത്തിലെയും പൊരുത്തമാനവർതാണ് നമ്മ മാധവൻ. ആക്ടർ എൺപതുക്കോ മേലെ ഒരു ഉണ്മയാണ് നേർമയാണ് മനുതൻ കൊടുത്താണ് നമ്മ മാധവൻ. 2000 വെളിവന്ത മണിരത്നം പടം അലി പായുതയില് മൊതൽ സീനെ മാധവൻ ഇപ്പി ബൈക്കിൽ ഇരുന്ന് മ്യൂസിക് കേട്ടിട്ട് വേറെ സീൻ താ. എവ്വളവ് കോൺഫിഡൻറ്റാ, ബ്യൂട്ടിഫുള്ളാണ് സ്മൈലോടെ അവർ അത് പടത്തക്ക് എൻട്രി കൊടുത്തിരിക്കാറ്. ഇന്ന മാതിരി ഒരു ഹീറോ എൻട്രി എന്ത പടത്തിലെയുമേ എന്ത ഡയറക്ടറുമേ കൊടുത്തത് കിടയാതെ അന്ത മാതിരി ഒരു എൻട്രി കൊടുത്തിരിക്കാറ് ഡയറക്ടർ മണിരത്നം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തെയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ ചിന്നക്കനാൽ പ്രദേശത്തെ വന്യജീവി ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. സൂര്യനെല്ലി ആസ്ഥാനമാക്കിയാവും പുതിയ RRT പ്രവർത്തിക്കുക. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി മയക്കുമരുന്നുകൾ വിവിധ രൂപങ്ങളിൽ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസ് വിവരം ലഭിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ആരോഗ്യവകുപ്പിലെ കഴിഞ്ഞ 10 വർഷത്തെ പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നതായുള്ള ആക്ഷേപങ്ങൾ അന്വേഷിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. അയോധ്യ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ട്രസ്റ്റ് അംഗീകരിച്ചു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് രാജി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകളുടെ നിർമ്മാണം സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. കർക്കടക വാവുബലി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അവലോകന യോഗം ചേർന്നു. പ്രധാന ക്ഷേത്രങ്ങളിൽ ഏകോപനത്തിന് സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ചു. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള

0: അവസാന തീയതി ജൂലൈ 7 ഉച്ചയ്ക്ക് 12 മണി വരെ ദീർഘിപ്പിച്ചു. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow. ഉലക സഞ്ചാരം.
2: ഉലകം ചുറ്റി ഒരു സഞ്ചാരം. ഇത്

ഹലോ, നമസ്കാരം. ടീ ഉലക സഞ്ചാരത്തിന്റെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങാൻ പോകുവാട്ടോ. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണേ. ഞാനേ ആദ്യം ഒരു ചോദ്യം ചോദിക്കുന്നു. ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ പിന്നാലെയാണ് നമ്മളുടെ യാത്ര തുടങ്ങാൻ പോകുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഊട്ടിയിൽ പോയത് എപ്പോഴാണ്? ജീവിതത്തിൽ ആദ്യത്തെ ഊട്ടി യാത്ര ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഉറപ്പായിട്ടും അത് സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലായിരിക്കാനാണ് എല്ലാവിധ സാധ്യതയും. ഇനിയിപ്പോൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഊട്ടിയിൽ ക്ലാസ്സിൽ നിന്ന് ടൂർ പോയപ്പോൾ വിട്ടിട്ടില്ലെങ്കിൽ പിന്നീട് അല്പം കൂടി മുതിർന്നതിന് ശേഷമായിരിക്കും പോയിട്ടുണ്ടാവുക. എങ്ങനെ വന്നാലും ഒരു 10, 15, 18 വയസ്സിനുള്ളിൽ ഊട്ടിയിൽ പോയവരാണ് നമ്മൾ ഏറെക്കുറെ എല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 3/4 പേരും. അപ്പോൾ കുറച്ച് പേര് തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്, ഞങ്ങൾ അപ്പോഴൊന്നും ഊട്ടി പോയിട്ടില്ല, ഞങ്ങൾ കുറേ കാലം കൂടി കഴിഞ്ഞപ്പോഴാണ് ഊട്ടി പോയത് എന്നും പറഞ്ഞുകൊണ്ട്. ഓക്കെ, എന്നാലും ഊട്ടി പോയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലയിടങ്ങളിലുള്ളവർ പറയുന്നു, ഈ ഊട്ടിയിലൊന്നും ഞങ്ങൾ പോയിട്ടൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ കാഴ്ചകളാണ് കൂടുതൽ കാണാറ്. ഒരു കുഴപ്പമില്ല കേട്ടോ, ഊട്ടി പോയില്ലെന്നും പറഞ്ഞ് യാതൊരുവിധ പ്രശ്നവുമില്ല. എന്നാലും ഊട്ടി കൊടൈക്കനാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് എറണാകുളത്തുള്ളവരുടെ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരുടെയൊക്കെ സ്ഥിരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ചാൽ ആദ്യം വരുന്ന പേരുകളായിരുന്നു. ഇപ്പോൾ പിന്നെ പേരുകളിൽ കുറേ എണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥിരം പോകുന്ന സ്ഥലം വേണ്ട എന്നൊക്കെയുള്ള ആലോചനകൾ വന്നു തുടങ്ങി. അങ്ങനെ അങ്ങനെ അങ്ങനെ പോകുന്നു. എന്നാലും ഊട്ടിയെ നമുക്കങ്ങനെ മറക്കാനൊന്നും പറ്റൂല. ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ തന്ന, ഒത്തിരി ഒത്തിരി ഇഷ്ടം, സന്തോഷം, സ്നേഹമൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഊട്ടിയെ പറ്റി ആലോചിക്കുമ്പോൾ. അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം ഊട്ടി പോകുമ്പോൾ, പണ്ട് നമ്മൾ ഊട്ടി പോയപ്പോൾ ഇവിടെ ഇങ്ങനെയായിരുന്നു, ആ കടയിൽ കയറി ഇത് വാങ്ങി, രാത്രി ഇതിലൂടെ നടന്നു, തണുപ്പ് വന്നു, ഇങ്ങനെ ഇങ്ങനെ ഓർമ്മകളെ റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഊട്ടിയെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ഊട്ടി പോകാനൊരു അവസരം കിട്ടിയാലും നമ്മൾ പോകും. ടീം ഉലകസഞ്ചാരം ഇന്ന് ഊട്ടിയിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഊട്ടി വരെ നമ്മൾ പോകുന്നുണ്ട്, പക്ഷേ ഊട്ടിയിൽ നമ്മൾ ഇറങ്ങുന്നില്ല. ഊട്ടിയെ ചുറ്റിപ്പറ്റി കുറച്ച് കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. ചുറ്റിപ്പറ്റുന്ന ദൂരം ഉണ്ടല്ലോ, ഒരു 50 കിലോമീറ്റർ മാറിയാണ്. അതായത് ഇവിടെ നിന്ന് നമ്മൾ ഊട്ടി ചെല്ലാതെ അല്പം വഴിതിരിച്ച് വിട്ട്, അല്ലെങ്കിൽ ഊട്ടിയിൽ നിന്ന് 50 കിലോമീറ്റർ മാറിയുള്ള മനോഹരമായ മലഞ്ചെരുവിലെ ചില ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തിരക്കുമില്ലാത്ത, ഒരുപാട് സഞ്ചാരികളൊന്നും വരാത്ത, നമ്മൾ ചെന്ന് കഴിഞ്ഞാലേ അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു വൈബുള്ളൊരിടത്തേക്കുള്ള യാത്രയാണ്. നീലഗിരി ജില്ലയുടെ ഭാഗമായിട്ടുള്ള കുന്ദ താലൂക്കിൽ ഉൾപ്പെട്ട കിണ്ണക്കോരെ എന്ന മനോഹരമായ ഗ്രാമത്തിലേക്കുള്ള നമ്മളുടെ യാത്രയാണ്. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലക സഞ്ചാരത്തിന്റെ കിണ്ണക്കോര യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ഊട്ടിയിൽ നിന്ന് അല്പം മാറി സഞ്ചരിക്കുക എന്നുള്ളൊരു പ്ലാനുമായിട്ട് പുറപ്പെട്ട യാത്രയാണ്. കിണ്ണക്കോര എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു ഗ്രാമമാണ്. അപ്പോൾ ഈ ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ്. അത്യാവശ്യം തിരക്കുകളിൽ നിന്നെല്ലാം അല്ലെങ്കിൽ നഗരങ്ങളിൽ നിന്നെല്ലാം മാറി നമ്മൾ ഊട്ടിയുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് വളരെ വല്ലാത്തൊരു സന്തോഷം തോന്നി. ഒപ്പം തണുപ്പ് നല്ലൊരു സന്തോഷം നമുക്ക് തരുന്നുണ്ട്. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെയുള്ള യാത്രയാണ് കേട്ടോ. വശങ്ങളിലായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും അല്ലെങ്കിൽ പൈൻമരക്കാടുകളും അതിൻ്റെ ഇടയിലൂടെയുള്ള റോഡും ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ അടിച്ചകത്തേക്ക് കയറുന്ന കാറ്റും തണുത്ത കാറ്റും ഇടയ്ക്ക് പെയ്യുന്ന നൂൽമഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി പോയി പോയി പോയി എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓനിക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഫുള്ള് തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. പണ്ട് ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള അഭയാർത്ഥികളെല്ലാം ഇവിടെ കൃഷിക്കാരായിട്ട് ജോലി ചെയ്യുന്ന അവരുടെ ലയങ്ങളൊക്കെ ഒത്തിരി ഉള്ള ഒരിടമാണ്. ഇവർ സംസാരിക്കുന്ന ഭാഷയൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവരെന്താണ് എന്ത് തരത്തിലുള്ള തമിഴാണ് പറയുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അപ്പം അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള മനുഷ്യർ താമസിക്കുന്ന ഇടമാണ്, അവരുടെ നാടാണ്, അവരുടെ നാട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വണ്ടി നിർത്താൻ സമയമില്ല, കാരണം നമുക്ക് മുന്നോട്ട് ഇനിയും പോകാനുണ്ട്. കിണ്ണക്കോര വരെ പോകണമല്ലോ. കിണ്ണക്കോരയിൽ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇരുളരും ബടകരും തോടരും മലയാളികളുമൊക്കെ ആയിട്ട് ഒത്തിരി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെല്ലാം ഒരു നാട്ടിൽ വളരെ സ്നേഹത്തോടെ താമസിക്കുന്നു. പക്ഷേ എല്ലാ വിഭാഗത്തിനും അവരുടേതായ ചരിത്രം കൃത്യമായി പറയാനുണ്ട്. അപ്പോൾ അവരുടെ ചരിത്ര പാരമ്പര്യമൊക്കെ കണ്ട് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയും അല്ലെങ്കിൽ ഇവർ നടത്തുന്ന പല ആചാരങ്ങളുമൊക്കെ എന്തൊക്കെയാണ് എന്നറിയാനൊക്കെ വേണ്ടിയുള്ള യാത്രയാണ് കേട്ടോ. അവിടെ ചെന്ന് ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നിയേക്കാം. നമ്മളുടെ ആചാരം അവരോട് പറയുമ്പോൾ അവർക്ക് അത്ഭുതം തോന്നും, ഉറപ്പാണ്. നമ്മളിപ്പോൾ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓനിക്കണ്ടി വിട്ട് വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങി ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി മെല്ലെ ഒന്ന് നിർത്തി കേട്ടോ. അവിടെ ഒരു ബോർഡാണ് കണ്ടത്. ബോർഡ് കണ്ട് നിർത്തിയതാണ്. ഒലിയുട്ടെന്നാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒലിയുട്ട് ബോർഡ് കണ്ട് വണ്ടി നിർത്തിയപ്പോൾ ഈ സ്ഥലം ഏതാണ്, എന്താണ് പ്രത്യേകത, ഒലിയുട്ടെന്ന് എഴുതിയിരിക്കുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടി ചുമ്മാ നിർത്തിയതാണ്. പക്ഷേ നിർത്തിയത് നന്നായി എന്ന് നിർത്തിക്കഴിഞ്ഞ് കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഒലിയുട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ഥലത്തിൻ്റെ പേരിൽ ഒരു സ്മാരകമാണ്. അതായത് പണ്ട് കുറച്ചെന്തോ കാര്യം നടന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കുറച്ചും കൂടി കാടായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചെറിയ രീതിയിൽ കാടാണ് ഇവിടെ, പുലിയിറങ്ങും, അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളൊന്നും കണ്ടിട്ടില്ല.

ും ഊട്ടി പരിസരത്ത് പുലിയിറങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ഇത് ഊട്ടിയിനേക്കാളും എന്ന് പറഞ്ഞാൽ ഒട്ടും നഗരത്തിന് ഉള്ളിലായിട്ടുള്ള സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ പണ്ട് ഇവിടെ വന്യജീവി ആക്രമണമൊക്കെ അത്യാവശ്യം നല്ല കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന പുലിയെ വേട്ടയാടി പിടിച്ച് അതിനെ കൊന്നിട്ട് അതിനെ തോളിലേറ്റി ആഘോഷം നടത്തിയ ഇടം എന്ന നിലയ്ക്കാണ് ഈ ഒലിയൂട്ട് എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശം വളരെയധികം പോപ്പുലർ ആയത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ബോർഡ്. അതായത് പുലിയെ കൊന്ന് തോളിലേറ്റി ഡാൻസ് കളിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വെച്ചിട്ടുള്ള ബോർഡിൻ്റെ അരികത്താണ് നമ്മൾ നിൽക്കുന്നത്. ബോർഡ് കണ്ട് ഈ തലമുറയിലെ പുലി പേടിച്ചു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ബോർഡിൻ്റെ അടുത്ത് നിൽക്കാതെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഗ്രാമങ്ങളിലേക്കുള്ള യാത്രയാണ്. ഒരുപാടൊരുപാട് മനോഹരമായ പച്ചക്കറിത്തോട്ടങ്ങൾ നിറഞ്ഞ ഇടത്തേക്കാണ് ഇനി നമ്മൾ പുറപ്പെടുന്നത്. തേയിലത്തോട്ടങ്ങളിൽ നിന്നും നേരെ പച്ചക്കറിത്തോട്ടങ്ങളിലേക്കുള്ളൊരു മാറ്റമാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലക സഞ്ചാരത്തിന്റെ കിണക്കോര യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ഊട്ടിയിൽ നിന്ന് അല്പം മാറി സഞ്ചരിച്ച് മനോഹരമായ ഒരു ഗ്രാമമായിട്ടുള്ള കിണക്കോര എന്ന് പറഞ്ഞ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ തോടർ താമസിക്കുന്നു, തോടർ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഏരിയയിലേക്കാണോ ആദ്യം ചെല്ലാൻ പോകുന്നത്. ശരിക്കും ഇത്രയും നേരം നമ്മൾ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട്, വളരെയധികം പച്ചപ്പൊക്കെ കണ്ട്, കണ്ണിങ്ങനെ മഞ്ഞളിച്ചു എന്നല്ല, നമ്മൾ വൻ ചാർജ് ആയതിൻ്റെ സന്തോഷത്തിൽ ഈ ഗ്രാമത്തിലേക്ക് എത്തിയിട്ട് വണ്ടി ഇറങ്ങി ഇനി അങ്ങ് നടന്നാണ് കാഴ്ചകൾ മൊത്തം കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത്യാവശ്യം മനോഹരമായി പരന്നു കിടക്കുന്ന ഇടമാണ്, കൃഷിയിടങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഇത്രയും നേരം കണ്ടത് മുഴുവൻ പച്ചപ്പായിരുന്നെങ്കിൽ ഇവരുടെ വീടുകളുടെ നിറം നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തും. കാരണം ഈ ഏരിയ ആയിട്ട് യാതൊരു തരത്തിലും ചേരാത്ത നിറത്തിലുള്ള പെയിൻറ്റിങ്ങോട് കൂടിയ വീടുകളാണ്. ചെറിയ ചെറിയ വീടുകളാണ്, ഓട് മേഞ്ഞ വീടുകളാണ്. വീടിൻ്റെ ഭിത്തിക്ക് ഒരു വീടിന് മഞ്ഞയാണെങ്കിൽ ഒരു വീടിന് ചുവപ്പായിരിക്കും, നീലയായിരിക്കും, പച്ചയായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ വീടുകൾ, എല്ലാത്തിനും പല നിറം. ആ നിറങ്ങളെല്ലാം നമ്മളെ വളരെയധികം അങ്ങോട്ടേക്ക് ആകർഷിക്കുകയാണ്. അതായത് വീട് കാണാതെ നമുക്ക് പോകാൻ പറ്റില്ല. വീടിൻ്റെ ഭിത്തിക്കൊരു നിറമാണെങ്കിൽ വീടിൻ്റെ മതിലെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ചെറിയ, നമ്മൾ സ്നേഹമതിലെന്നൊക്കെ വിളിക്കുന്നത് പോലത്തെ ഒരു 3 അടി അല്ലെങ്കിൽ 2.5 അടി ഉയരത്തിലുള്ള ചെറിയ ഒരു അതിര് തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിന് മറ്റൊരു നിറമായിരിക്കും. ഈ നിറങ്ങൾ തമ്മിൽ വലിയ വലിയ കൂട്ടിമുട്ടലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇതെല്ലാം കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു ഗ്രാമത്തിൽ ചുറ്റും മലകൾ നിറഞ്ഞ, മലകളിൽ കോട വന്ന് വീഴുന്ന, മലകളിൽ മുഴുവനും തേയിലയും അല്ലെങ്കിൽ പൈൻ മരങ്ങളും പച്ചപ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്ന മലയുടെ ചെരുവിലായിട്ടുള്ള വീടുകൾക്ക് പല പല നിറം. എന്തായാലും അവിടെ മുതൽ ഈ നാടിൻ്റെ പ്രത്യേകതകൾ തുടങ്ങുവാണ്. നമുക്ക് പലതരത്തിലും അല്ലെങ്കിൽ ആലോചിച്ചു കഴിഞ്ഞാൽ എത്താൻ പറ്റാത്ത, നമ്മളുടെ ചിന്തകൾ കൂട്ടിമുട്ടാത്ത പല

പ്രത്യേകതകളുള്ള നാട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. തോടരെ പറ്റി അവർ തന്നെ പറയുന്നത് ഈ നാട്ടിലെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും ബുദ്ധിശാലികളായിട്ടുള്ള ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ഇവരെന്നാണ്. അതിന് പല തരത്തിലുള്ള തെളിവുകളും പല കാരണങ്ങളും അവർ പറയാറുണ്ട്. എന്തായാലും ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെങ്കിൽ ഇവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലി വളർത്തലാണ്. കൃഷി ചെയ്യുന്ന പരിപാടി ഇവർക്കില്ല. അപ്പോൾ വഴിയിൽ കണ്ട കൃഷിയിടമൊക്കെ ആരുടേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിലുള്ളവരുടേതാണ്. ഇവർ കന്നുകാലി പോത്ത് എരുമ വളർത്തലാണ് ഇവരുടെ പ്രധാന പരിപാടി. പോത്തിനെ എരുമയും വളർത്തും. എരുമയുടെ പാല് കൊണ്ട് ഉള്ള വിഭവങ്ങൾ ഇവർ കഴിക്കും. അത് ബാക്കി പാല് വിറ്റ് ഇവർ പൈസ ഉണ്ടാക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇവർക്കുള്ളത്. എരുമ വളരെയധികം ജീവിതത്തിൽ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ജീവിയായിട്ടാണ് ഇവർ എരുമയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് മുന്നിൽ എരുമയുടെ ചെറിയൊരു പടം വരച്ചിട്ടുണ്ടാവും. ക്ഷേത്രങ്ങളിൽ എരുമയുടെ വലിയ ചിത്രങ്ങളുണ്ടാവും. അങ്ങനെ എരുമയുമായിട്ട് വളരെയധികം ബന്ധമുള്ള മനുഷ്യരാണ്. പിന്നെ ഇവരുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ പണ്ടുകാലത്തെ വീടുകളൊക്കെ ഒന്ന് രണ്ടെണ്ണം ആ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചെന്ന് കാണുന്ന ഓടിറ്റ വീടുകളല്ല, ഇതുക്കും മുന്നേ ഒരുപാട് കാലം മുൻപ് ഇവർ താമസിച്ചിരുന്ന വീടുകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇത് കൊള്ളാം, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. കാരണം പുല്ലുമേഞ്ഞ വീടാണ്. പുല്ലുമേഞ്ഞതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീടിൻ്റെ ഷേപ്പ് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി നമ്മളിപ്പോൾ എ ഫ്രെയിം കോട്ടേജ് എന്നൊക്കെ പറയില്ലേ, ഒരു എ ഫ്രെയിം കോട്ടേജിനെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ആ എ ഫ്രെയിം മാറ്റിയിട്ട് അതിനെ ഒരു റാ ഫ്രെയിം ആക്കണം. റാ ഫ്രെയിം കോട്ടേജ് അയാൾ എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിലത്തൊരു റാ വരച്ചിട്ട് അപ്പുറത്തെ അറ്റത്ത് റാ വരച്ചിട്ട് ഈ രണ്ട് റാകളെ തമ്മിൽ പുല്ലുകൊണ്ട് പുല്ലുമേഞ്ഞ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു രൂപം. ഈ രൂപം വരെ ഓക്കെയാണ്. ഇതിനകത്ത് പുല്ല് വേയുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. സൈഡിൽ മൺഭിത്തി വരുമ്പോൾ അതിനേക്കാൾ ഭംഗിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തേക്കുള്ള വാതിലെവിടെ എന്ന് നമ്മൾ നോക്കി ചുറ്റും രണ്ട് മൂന്ന് റൗണ്ട് നടക്കും. വീടിൻ്റെ വാതിലെവിടെ കാണാനില്ലല്ലോ. വീടിൻ്റെ വാതിൽ എന്ന് നമ്മൾ വിചാരിക്കുന്നതിന് നമ്മളുടെ വീടിൻ്റെ ജനലിനേക്കാളും കുറച്ചുകൂടി വലുപ്പം കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പക്ഷിക്കൂട് ഒക്കെ ആക്കാൻ പറ്റുന്ന വാതിൽ കേട്ടോ. വീടിന് വലുപ്പമുണ്ട്, പക്ഷേ വാതിലിന് ഭയങ്കര ചെറിയ വലുപ്പമാണ്. അത് ഇവരുടെ പണ്ടുകാലം മുതലുള്ള രീതിയാണ്. വീടിൻ്റെ അകത്തേക്ക് ഇരുന്നോ എഴഞ്ഞോ അങ്ങനെ ഇരുന്ന് നിരങ്ങിയൊക്കെ കയറാൻ പറ്റുള്ളൂ, കുനിഞ്ഞ് കയറാൻ പറ്റില്ല. അതിനേക്കാളും ഉയരം കുറഞ്ഞ വാതിലുകളുള്ള വീടാണ്. വീടിൻ്റെ അകത്ത് സൗകര്യമുണ്ട്, നിൽക്കാം, കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വീടുകളാണ്. പക്ഷേ വലുപ്പത്തിൽ വളരെ കുറവാണെങ്കിലും സൗകര്യം ഉള്ള വീട്. ഇത്തരം വീട് ഇപ്പോൾ ഈ നാട്ടിൽ വളരെ കുറവേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ക്ഷേത്രങ്ങൾ ആ പഴയ രീതി ഫോളോ ചെയ്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നാട്ടിൽ പലയിടങ്ങളിലായിട്ടും ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ വാതിലും ഇതേ രീതിയിലാണ്. ഇവർ ഓടിട്ട വീട്ടിലേക്കൊക്കെ മാറി പഴയ സിസ്റ്റത്തിൽ നിന്നൊക്കെ കുറച്ചധികം മാറി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവരുടെ രണ്ട് മൂന്ന് നാലഞ്ച് വീടുകൾ ചേർന്നൊരു സെറ്റ്, അങ്ങനെ അങ്ങനെ പല പല സെറ്റുകളായിട്ടാണ് ഇവരുടെ വീടുകൾ ഇങ്ങനെ വിന്യസിച്ചിട്ടുള്ളത്. മണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഗ്രാമം, നമ്മൾ ഊര് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. പിന്നെ മൂന്നാല് വീട് ചേർന്ന ഒരു സെറ്റിനെ മഠം എന്നും വിളിക്കും. ഇവരുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷമാണ് കേട്ടോ. കല്യാണം ആണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷം. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഉത്സവവും, ഇത് രണ്ടും എല്ലാവരും ഒന്നിച്ച്. നമ്മളിങ്ങനെ കല്യാണം നമ്മുടെ നാട്ടിലെ ആഘോഷമൊക്കെ തന്നെയാണെങ്കിലും നമ്മളെല്ലാവരും രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഡാൻസൊക്കെ കളിച്ച് ആഘോഷിക്കുന്ന പരിപാടി നമുക്കില്ലല്ലോ. ഉണ്ട്, പക്ഷേ അത് വളരെ അടുപ്പമുള്ളവർക്ക് മാത്രമാണല്ലോ. ഇതിവിടെ നാട് മുഴുവനും ആഘോഷമാണ്. കല്യാണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാലേ, ഒരു ചെക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ നാട്ടിലെ ചെക്കനും പെണ്ണിനും ഇഷ്ടപ്പെടുന്നു, അവർക്ക് താമസിക്കാൻ ഒരു വീട് കൊടുക്കും. എന്നിട്ട് കുറേ കാലം അവരൊന്നിച്ച് താമസിച്ച് ആ ചേച്ചി ഒരു ഏഴ് മാസം പ്രഗ്നൻ്റ് ആയതിന് ശേഷമാണ് ഇവരുടെ കല്യാണം, ആചാരം അനുസരിച്ചുള്ള കല്യാണം നടക്കുന്നത്. കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പുള്ളിക്കാർ ഒരു വലിയ കണ്ണാടിയിലൊക്കെ നോക്കിയിരിക്കും. അങ്ങനെ കുറേ ഇവരുടെ തനതായിട്ടുള്ള വേഷമൊക്കെ അണിഞ്ഞ് എല്ലാവരും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒത്തുകൂടും. അപ്പോൾ ഈ ചേട്ടൻ മാത്രം അവിടെ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടൻ മിസ്സിംഗ് ആണ്. എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ കാട്ടിൽ പോയേക്കാണ്. കാട്ടിൽ പോയിട്ട് ഒരു കൊമ്പ് എടുത്തിട്ട് പൂക്കൾ നിറഞ്ഞ ഒരു കൊമ്പ് കൊണ്ടൊരു അമ്പുണ്ടാക്കിയിട്ട് അമ്പും വില്ലുമായിട്ട് കാട്ടിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തി ഈ ആഘോഷം നടക്കുന്ന ഇടത്ത് ആ ചേച്ചി ഇരിക്കുന്ന അടുത്ത് കൊണ്ടുപോയിട്ട് അമ്പ് ചെയ്യണ്ട, അമ്പ് അവിടെ വയ്ക്കും. എന്നിട്ടാണ് ഇവരുടെ ആഘോഷ പരിപാടികൾ തുടങ്ങുന്നത്. കൈകൊണ്ട് നെയ്തെടുത്ത പ്രത്യേകതരം വേഷമൊക്കെ അണിഞ്ഞിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത്. പിന്നെ ഡാൻസാണ്, ഇവർ നേതൃത്വം കൊടുക്കുന്ന ഡാൻസ്. എല്ലാവരും ഒന്നിച്ച് കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ വലിയ ആഘോഷം ആയിട്ടാണ് കല്യാണം നടക്കുന്നത്. കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കല്യാണം തന്നെയാണ്. ശരിക്കും വേറെ ഒരുപാട് പേര് ഇത് കാണാൻ ആഗ്രഹമായിട്ട് വന്നാലും അവരങ്ങനെ കാണിക്കില്ല. നമുക്ക് പുറത്തു നിന്ന് ദൂരെ നിന്ന് നോക്കിക്കാണാനുള്ളൊരു അവസരം മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുകളുടെ നാട്ടിലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. കേട്ടുകൊണ്ടിരുന്നോളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനു.

ഈ ഉലക സഞ്ചാരത്തിന്റെ കിണ്ണക്കോരയിലൂടെയുള്ള യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഗ്രാമം കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. നല്ല തണുപ്പിൽ നിന്ന് കഠിനമായിട്ടുള്ള തണുപ്പിലേക്കുള്ള ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നല്ല തണുപ്പുള്ള സ്ഥലത്ത് നല്ല കാറ്റും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഒരു വൈബ് ഉണ്ടല്ലോ, അത് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിൻ്റെ പ്രത്യേകത, ഇവിടെ പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കും. സൂര്യൻ പൊതുവേ സൂര്യനെ കാണുക തന്നെ വലിയ പ്രയാസമാണ്, കാരണം എപ്പോഴും ഒരു മൂടലായിരിക്കും. മൂടൽ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നല്ല തണുപ്പും, അതായത് മഴക്കാലത്ത് പോയാലുള്ളൊരു അവസ്ഥയാണോ. ഇത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ മഴക്കാലം അല്ലാത്തപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല നീലാകാശം കാണാൻ പറ്റുന്ന ഇടമാണ്. പിന്നെ ഈ ഗ്രാമത്തിൽ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴികളിൽ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് നോക്കിയാലും ഈ നാട്ടുകാരുടെ വീടുകളല്ലാത്ത വേറൊന്നും അവിടെ കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഊട്ടിയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാരുടെ വീടുകൾ, ഊട്ടിയിൽ പണ്ട് കാലം മുതൽ ജനിച്ച് വളർന്ന ഒരാളുടെ വീട് കാണിച്ചു തരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരൊന്നൊന്നര ചോദ്യമായിരിക്കും. കാരണം അങ്ങനെയുള്ള വീടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് റിസോർട്ട് അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ, അങ്ങനെ അങ്ങനെ കെട്ടിടങ്ങൾ തിങ്ങിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ അങ്ങനെയൊന്നും ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ ഇങ്ങനെ വന്നുകൂടാ എന്നില്ല, പക്ഷേ വരുന്നതിന് മുൻപ് പോയി ഇത്തരം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മളെ പ്ലാൻ. നമ്മളിപ്പോൾ അടുത്ത ഗ്രാമത്തിലേക്ക്, അടുത്ത ഗ്രാമക്കാഴ്ചകൾ കാണാൻ വേണ്ടി, ഇവിടെ ശരിക്കും ഇരളരും ബിടകരും തോടരും മലയാളികളൊക്കെ താമസിക്കുന്ന ഇടമാണ്. അതിങ്ങനെ ഒരു സെറ്റ് ഏരിയ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെറ്റ് ആളുകളുടെ ഏരിയ, അങ്ങനെ അങ്ങനെ അങ്ങനെ കിടക്കുമുണ്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത ഇടത്തേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ ബിടകരുടെ ആ ഒരു നാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം തോടരുടെ ഏരിയയിലൂടെ സഞ്ചരിച്ചപ്പോൾ പറഞ്ഞു ഇവർ കൃഷി ചെയ്യില്ലെന്ന്. അപ്പോൾ അവിടെ കണ്ട കൃഷിയൊക്കെ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ബിടകരുടേതാണ്. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്ന കൃഷിയിടങ്ങളെല്ലാം, നമ്മൾ കൊടൈക്കനാൽ അല്ലെങ്കിൽ പൂണ്ടിയിലേക്കൊക്കെ, കൊടൈക്കനാലിൽ നിന്ന് മന്നവന്നൂരിലേക്ക് പൂണ്ടിയിലേക്കൊക്കെ മാറി യാത്ര ചെയ്തപ്പോൾ കണ്ട തട്ട് തട്ടുകളായിട്ടുള്ള കൃഷിയുണ്ടല്ലോ, ഏറെക്കുറെ അത് തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ പച്ചക്കറി കൃഷി കാണാൻ അങ്ങനെ ഒരു ഭയങ്കര സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് കാണാൻ ഭയങ്കര സംഭവമാണ്. കാരണം പച്ചക്കറി കൃഷി ചെയ്യുന്നത് മലയുടെ ചെരുവിലായിട്ടാണ്. അവിടെ തട്ട് തട്ടുകളായിട്ട് ഒരുക്കിയിട്ടുള്ള മണ്ണിലാണ് അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്ത രസമാണ്. വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായി നിൽക്കുന്ന പയറോ കുമ്പളങ്ങയോ പടവലങ്ങയോ ഒന്നും

കാണാൻ നമുക്ക് വലിയ രസമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അതും രസമാണ് എന്നതിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് കേട്ടോ. കാരണം ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പല കൃഷിയിടങ്ങളിലെയും പല ഐറ്റംസും വണ്ടിക്കകത്ത് ഇവരെല്ലാം പറിച്ച് കൊട്ടയ്ക്കകത്താക്കിയിട്ട് കൊട്ടയം ചെയ്യുന്നൊരു വണ്ടിക്കകത്ത് കയറ്റിയിട്ട് ഈ വണ്ടി കറങ്ങി തിരിഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ കടകളിലെത്തി നമ്മുടെ വീട്ടിലെത്തി നമ്മൾ കഴിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് ബന്ധമുള്ള ഇടത്ത് തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കൃഷി എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ബീൻസ് ഉണ്ട്, കാബേജ് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, റാഗിയുണ്ട്, തുവരയുണ്ട്, ഗോതമ്പുണ്ട്, നെല്ല് മാത്രം വരും എന്ന് പറഞ്ഞാൽ അരി മാത്രം വരും കടയിൽ നിന്ന് വാങ്ങിക്കണം. എല്ലാം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ത്രില്ലില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു, അതറിയാൻ പാടില്ല. അപ്പോൾ ഇവരുടെ വീടുകളിലേക്ക് ചെല്ലുവാണ്, ഇവരുടെ നാട്ടിലേക്ക് ചെല്ലുവാണ്. കുറച്ച് മുൻപ് നമ്മൾ പരിചയപ്പെട്ടവർ, കണ്ടവർ, കൃഷി ചെയ്യാത്തവരും കന്നുകാലി വളർത്തൽ ജീവിതത്തിൻ്റെ മാർഗമാക്കിയവരുമാണെങ്കിൽ ഇവർ പണ്ടുകാലം മുതൽ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കും, പണ്ടുകാലം മുതൽ ഒരു രീതി തുടർന്നു വരുന്നു, അതായത് അവരുടെ തലമുറ തലമുറ കൈമാറി ഒരു രീതി തുടർന്നു വരുന്നു, അതിൽ നിന്ന് ഒരു തരി പോലും മാറ്റമില്ലാതെ വേണമെങ്കിൽ അവർക്ക് കൃഷി ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇവർക്ക് കന്നുകാലി വളർത്തിക്കൂടെ, കുറച്ചും കൂടി വരുമാനമാകില്ലേ എന്ന് നമ്മൾ ആലോചിക്കും. ഇവർ പക്ഷെ അങ്ങനെയൊന്നും ആലോചിക്കില്ല, അവർക്ക് അവരുടെ തനതായിട്ടുള്ള രീതി എത്ര കാലം തുടർന്നു കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ്. അതായത് അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളിൽ സംതൃപ്തിയോടെ ജീവിക്കുന്ന കുറേ മനുഷ്യരിടയ്ക്കൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് തിരിഞ്ഞാലോചിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളല്ലല്ലോ ഇവരുടേത് എന്നൊക്കെ ഒന്ന് ഓർക്കാനൊക്കെയുള്ള ഒരിടം എന്ന് വിചാരിച്ചാൽ മതി. നമ്മളതൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികളൊന്നുമില്ല. ആ നാട്ടുകാരുടെ ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ അതിലൂടെ പോയാൽ പറയാ പോയെന്ന്. അപ്പോൾ റോഡും ഭയങ്കര സമ്പൂർണ്ണ റോഡൊന്നുമല്ല, നല്ല റോഡുണ്ടാക്കിയിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വണ്ടി നിർത്തി ഒരിടത്തുനിന്ന് ഇങ്ങനെ ഒരു 360 ആംഗിൾ, എല്ലായിടത്തും നമുക്ക് 360 പിടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ നിന്നിടത്തുനിന്ന് നിന്ന് കറങ്ങി നോക്കിയാലും താഴെ മുഴുവനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ കൃഷിയിടങ്ങളാണ്, പച്ചക്കറി ചെയ്യുന്ന കൃഷിയിടങ്ങളാണ്, പച്ചക്കറി കൃഷി ചെയ്യുന്ന ഇടങ്ങളാണ്. കുറച്ച് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളാണ്, പല തരത്തിലുള്ള പല വലുപ്പത്തിലുള്ള തേയിലകൾ, പല നിറത്തിൽ ഇളം പച്ച കരിമ്പച്ച അങ്ങനെ നിൽക്കുന്ന ഇടങ്ങളാണ്. അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ അറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൈൻ മരങ്ങളുടെ കാടാണ്. ഇതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ പോയാൽ വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും ഇവിടെ ഇതൊന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കെട്ടിടമോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ. പക്ഷേ അങ്ങനെയൊന്നും കിട്ടാത്തത് തന്നെയാണ് കേട്ടോ ഈ നാടിൻ്റെ ഭംഗി. നമ്മളതെല്ലാം ആസ്വദിച്ചുകൊണ്ട് പോയിട്ട് ഇവരുടെ നാട്ടിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് ബെടകരുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം എന്താണ് എന്നറിയാനൊരു ശ്രമം നടത്തി. അപ്പോൾ അവർ പറഞ്ഞു മാർഗഴി മാസത്തിൽ നടക്കുന്ന ഹെയ്ത് ഹെബ്ബ എന്ന് പറഞ്ഞൊരു ഉത്സവമുണ്ട്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷമാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാൾ ഈ ആഘോഷത്തിലും കൂടി ഇവിടെ വരണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് തിരിച്ചു വരാനുള്ള നേരം ആയതിൻ്റെ പേരിൽ മാത്രം നമ്മൾ തിരിച്ചു വരുന്നത്. എത്ര നേരം അവിടെ ചെലവഴിച്ചാലും നമുക്കങ്ങനെ മടുക്കാത്തൊരിടമാണ്. ഇനിയിപ്പോൾ കുറേ നേരം അവിടെ ചെലവഴിച്ചിട്ട് രണ്ട് ദിവസം അവിടെ താമസിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ താമസിക്കാനൊന്നും പറ്റില്ല, കണ്ടിട്ട് പൊക്കോളാം. അല്ലെങ്കിൽ ഒരുപാട് സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം, നമ്മളുടെ ആംഗിളിലുള്ള സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ടൈപ്പ് റെസ്റ്റോറൻ്റ് ഒന്നും അവിടെ ഉണ്ടാകില്ല. ശരിക്കും അങ്ങനെ താമസിക്കാൻ ഇടമില്ലാത്തതും ഒരുപാട് ഫുഡ് കഴിക്കാൻ സ്ഥലമില്ലാത്തതും ഈ നാടിൻ്റെ ഭംഗി കൂട്ടുമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളങ്ങനെ നിന്നു പോകരുത്, കണ്ട് കേട്ട് അറിഞ്ഞ് തിരിച്ചു വരണം. അവിടെ അങ്ങോട്ട് കൂടിക്കളയരുത്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങോട്ട് കൂടിക്കളയുന്നില്ല, നമ്മൾ അവിടെ കണ്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും വരാം. അടുത്ത വഴികളിലൂടെ, ഈ റൂട്ടിലൂടെയും അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇത്രയും നേരം കിണ്ണക്കവരെ ഗ്രാമത്തിലൂടെ ചുറ്റിക്കറക്കിയത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അരികെ ഇന്ന് ശ്രോതാക്കളോട് ചോദിക്കുന്നത് പ്രണയവും സൗഹൃദവും എന്ന വിഷയത്തെ കുറിച്ചാണ്.
1: എല്ലാ പ്രണയവും ആദ്യം സൗഹൃദമായിരുന്നു അല്ല, പക്ഷെ നല്ലൊരു പ്രണയത്തിൽ തീർച്ചയായും സൗഹൃദമുണ്ടാവും. കാരണം പ്രണയത്തിന് ഭംഗി നൽകുന്നത് സ്നേഹമാണെങ്കിൽ അതിന് കരുത്ത് നൽകുന്നത് സൗഹൃദമാണ്.
0: പ്രണയവും സൗഹൃദവും അത് രണ്ട് വഴികളാണ്, പക്ഷേ ഒരു ലക്ഷ്യം. സൗഹൃദം വിശ്വാസത്തിൽ തുടങ്ങുന്നു, പ്രണയം ഹൃദയത്തിൽ പൂക്കുന്നു. യഥാർത്ഥ പ്രണയത്തിൻ്റെ അടിത്തറ പലപ്പോഴും സൗഹൃദമാണ്. പ്രണയം നഷ്ടപ്പെട്ടാലും സൗഹൃദം ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകും. ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങൾക്കും സൗഹൃദത്തിൻ്റെ ഒരു സ്വഭാവം ആവശ്യമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 0484 24 2 8 1 0 1. നമ്മളോടൊപ്പം ആദ്യ കോളർ ഇപ്പോൾ ലൈനിലുണ്ട്. നമസ്കാരം, അരികിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ,
0: നമസ്കാരം. ആരാണിത്?
2: എന്റെ പേര് സ്മിത.
1: സ്മിത, എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാൻ എടപ്പള്ളിയിൽ നിന്ന്.
1: എടപ്പള്ളി.
0: സ്മിത, ഇന്ന് പ്രണയവും സൗഹൃദവും എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്?
2: ഞാൻ കേട്ടു, വളരെ നല്ലൊരു വിഷയമാണ്. കാരണം പ്രണയമാണോ സൗഹൃദമാണോ എന്ന് നമ്മളൊരു തുലാസിൽ വെച്ച് തൂക്കിയാൽ നമുക്ക് രണ്ടും ഒരേപോലെ ആയിരിക്കും. രണ്ടിന്റെയും സ്ഥാനം എന്ന് പറയുന്ന ഞാൻ എന്റെ അഭിപ്രായമായിട്ടാ പറയുന്നത്. പിന്നെ സൗഹൃദങ്ങള് കാത്ത് സൂക്ഷിക്കണമല്ലോ എപ്പോഴും ജീവിതത്തില്. പ്രണയിച്ച് നമ്മള് ഒരാളെ അല്ലേ നമുക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ.
0: അങ്ങനെ ഒരാളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞോ?
2: സ്വീകരിച്ചു കഴിഞ്ഞു.
0: ഓക്കേ, നല്ല ശബ്ദം. എന്തായാലും പാട്ട് പാടുമെന്ന് തോന്നുന്നു.
1: അപ്പൊ
0: നമ്മുടെ അരികെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ?
1: നല്ലൊരു ഗാനം
2: ശ്രമിക്കാം
0: പ്ലീസ്. താങ്ക് യു സ്മിത. എന്തായാലും ഈ പാട്ട് പാടിത്തതിന് വളരെയധികം നന്ദി. അപ്പം എന്തായിരുന്നാലും വളരെയധികം സന്തോഷമുണ്ട് അരികയിലേക്ക് വിളിച്ചതിൽ. അപ്പം സ്മിതയ്ക്കായിട്ട് ആ ഗാനം തന്നെ നമ്മൾ അരികയിലൂടെ പ്ലേ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അരികയിലേക്ക് വിളിക്കാം 0484 24 2 8 1 0 1 എന്ന നമ്പറിലേക്ക്.

0: അരികിലേക്ക് വീണ്ടും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. സൗഹൃദവും പ്രണയവും പറയാതെ പറയുന്ന ഒരു ഭാഷയാണ്.
1: ജീവിതത്തിൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്നില്ല, പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പ്രണയത്തിലും സൗഹൃദത്തിലും ജയിക്കേണ്ടത് ഒരാളെയല്ല, ഒരു മനസ്സിനെയാണ്. ആ മനസ്സെന്നും സ്നേഹത്തോടെ നിറഞ്ഞിരിക്കണം.
0: സത്യം, ചില വികാരങ്ങൾക്ക് വാക്കുകൾ ആവശ്യമില്ല. ഒരു നോട്ടം, ഒരു പുഞ്ചിരി, ഒരു നിശബ്ദത, ഇവയാണ് പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഭാഷ. അകലെയായിരുന്നാലും ആ മനസ്സുകൾ അടുത്തായിരിക്കണം. അടുത്ത ഒരു കോളർ നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: പേരെന്താണ്?
2: സഫ്വാൻ.
0: സഫ്വാൻ എവിടെ നിന്ന് വിളിക്കുന്നു?
2: മലപ്പുറം.
0: മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ന് സൗഹൃദത്തിനെ കുറിച്ചും പ്രണയത്തെ കുറിച്ചും ആണ് സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് സഫ്വാന് പറയാനുള്ളത്?
2: അതായത് സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഇരുമ്പോ നമ്മൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോ ചിലപ്പോ നമുക്ക് പരിചയമില്ലാത്ത ഒരു സൗഹൃദങ്ങളായിരിക്കും നമുക്ക് ഹെൽപ്പായിട്ട് വരുന്നത്. പിന്നെ അത് നമ്മള് കാത്തു സൂക്ഷിക്കാൻ നോക്കും. പിന്നെ ആ ബന്ധങ്ങള് അയാളെ ഒന്ന് കാണാൻ ശ്രമിക്കും. അങ്ങനെ ഒരുപാട് സൗഹൃദത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. പക്ഷെ പറയാനുണ്ടെങ്കിലും ഈ സമയപരിധിക്കുള്ളിൽ നമുക്ക് അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പക്ഷെ ഈ പ്രണയം എന്ന് പറയുന്നത് എന്താണ്, യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് ഈ മനസ്സ് കീഴടക്കുക എന്നാണ്. മനസ്സ് കീഴടക്കുക എന്ന് പറയുന്നത് നമ്മളെ ശൗഷീതല്ല, ഒരിക്കലും ഷൗട്ട് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ സ്നേഹം കൊണ്ടേ അതിനെ കീഴ്പ്പെടുത്താൻ
0: പറ്റുള്ളൂ.
2: നമ്മുടെ ജീവിതത്തില് നമ്മളൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, ആ പെൺകുട്ടി എന്നോട് മാത്രം മിണ്ടാൻ പാടുള്ളൂ, മറ്റൊരാളോടും മിണ്ടാൻ പാടില്ല. നീ എന്തിനാണ് അവനോട് മിണ്ടിയത്, എന്നോട് മിണ്ടിയ പോലെ അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ആ പെൺകുട്ടിയുടെ ഒരു സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം നമ്മൾ കടന്നു കയറാൻ പാടില്ല. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ സ്വാതന്ത്ര്യം ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ ആ പെൺകുട്ടിയോട് ആ പെൺകുട്ടിക്ക് നമ്മളോട് ഒരു ആത്മീയമായ ബന്ധം ഉണ്ടാവും. യഥാർത്ഥമായിട്ടുള്ള ഇപ്പൊ ഞാനൊരു ആത്മീയമായ കാര്യം പറയുന്നില്ല,
0: ആത്മീയമായിട്ടുള്ള
2: ഒരു വിശ്വാസം.

0: ഉണ്ടെങ്കിൽ, ദൈവികമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് മറ്റേ അത്യാവശ്യത്തിന് ഫ്രീഡം കൊടുക്കുക. ഈ ചങ്ങലയിൽ കെട്ടിയുള്ള പ്രണയം ഒരിക്കലും വരരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ വ്യക്തിത്വമാണ് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത്. എന്നോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ എന്റെ പ്രവർത്തികളും നല്ലതാണെങ്കിൽ മാത്രമേ ഇഷ്ടം തോന്നുള്ളൂ. അല്ലാതെ ഞാൻ എന്നെ ഇഷ്ടപ്പെടും എന്നെ ഇഷ്ടപ്പെടും എന്നുള്ള ഞാൻ പറയുന്ന അർത്ഥമില്ല.
1: ശരിയാണ് സുഫാൻ.
0: അതെന്താ വെച്ചാല് ഇപ്പൊ നമ്മൾക്ക് ഒരു പെൺകുട്ടിക്ക് നമ്മളോട് ഇഷ്ടം തോന്നുക, അയാളുടെ വ്യക്തിത്വമാണ് ഇഷ്ടം തോന്നുന്നത്. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ എന്റെ പിതാവ് മരണപ്പെട്ടു. അപ്പൊ ഞാന് സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നല്ലൊരു പെൺകുട്ടി. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്നതാണ്. പക്ഷെ ആ ഒരു ഘട്ടത്തിലൂടെ അത് കടന്നു പോയിട്ടുണ്ടാവാം. പിതാവ് മരിച്ചിട്ടില്ല എന്നാണ് അത് പറഞ്ഞത്. പക്ഷെ പാവപ്പെട്ട കുടുംബമാണ്, നല്ലൊരു ക്യാരക്ടർ ഉള്ള പെൺകുട്ടിയാണ്. അപ്പൊ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ആരെ കണ്ടാലും നമ്മളൊരു തിരിച്ച മൈൻഡാണ്. നമ്മൾ എപ്പോഴും ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് നമ്മൾ കാണിക്കണം. മറ്റൊരാൾക്ക് നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നാനുള്ള ഒരു ഘടകം പുഞ്ചിരിയാണ്. മുതൽ മുടക്കില്ല, സാമ്പത്തിക മുടക്കില്ല, എല്ലാം നമുക്ക് ഒരു പുഞ്ചിരിയോടുകൂടി നമുക്ക് ഇതാകാം. നമ്മളൊരാളെ കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളെ നമ്മൾക്ക് നോക്കി ചിരിക്കും.
1: തീർച്ചയായും തീർച്ചയായും സഫ്വാൻ. സത്യം, ഈ ചില ബന്ധങ്ങള് സംസാരിക്കത്തില്ല, പക്ഷെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പിലും അവരുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. സഫ്വാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് സഫ്വാൻ അത് അർത്ഥത്തോടെ പറയുന്നുണ്ട്.
0: വ്യക്തം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരിക്കലും ഒരാളെയും കീഴ്പ്പെടുത്തരുത്. കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താവുള്ളു. നിങ്ങൾ സ്നേഹിക്കൂ എന്നെ, നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കൂ, ആകാശത്തോളം നിങ്ങളെയും സ്നേഹിക്കുന്നതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്.
1: മനസ്സിലായി.
0: കാരണം യഥാർത്ഥ ഒരു ഈശ്വരവിശ്വാസി നമ്മളൊരു ഒരാളെയും ചങ്ങളിൽ ഇടരുത്. ചങ്ങളിൽ ഇതുള്ള പ്രണയം പ്രണയമല്ല. ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു കാര്യം കഴിഞ്ഞ് പറഞ്ഞ അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മള് ഒരു പെൺകുട്ടിയോട് നമ്മൾ ഇഷ്ടം പറയുക, ഇഷ്ടം പറയുമ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി പറയാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് പഠനോ എനിക്ക് പഠിക്കണോ അല്ലെങ്കിൽ എനിക്കിപ്പൊ എന്നെ താല്പര്യമില്ല പിന്നീട് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും അവളെ അങ്ങനെ ഷൗട്ട് ചെയ്ത് എന്നെ ഇഷ്ടം പെടണം അല്ലെങ്കിൽ നിന്നെ വിടില്ല എന്നൊക്കെ പറയുന്നത് ഒരു ഭീരുത്വമാണ്.
1: മനസ്സിലായ സഫ്വാൻ. തങ്ങൾ നേരത്തെയും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു അല്ലേ? മനസ്സിലായി. എന്തായിരുന്നാലും സമയപരിപാടി കാരണം എന്തായാലും ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം നന്ദി. കാരണം ഒത്തിരി സന്തോഷം. അപ്പൊ സഫ്വാൻ ഇനി വീണ്ടും വിളിക്കുക. അപ്പം സഫ്വാന് വേണ്ടി നല്ലൊരു ഗാനം നമ്മളിത് വയ്ക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അരികിലേക്ക് വിളിക്കാം. 0484 24 2 8 1 0 1 എന്ന നമ്പറിലേക്ക്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അരികിലേക്ക് വീണ്ടും സ്വാഗതം. അരികെ ഇന്ന് പ്രണയവും സൗഹൃദവും എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.
1: പ്രണയമായാലും സൗഹൃദമായാലും ഒരു ബന്ധം നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്. ദിവസവും മണിക്കൂറുകളോളം സംസാരിക്കുന്നതല്ല ബന്ധത്തിന്റെ അളവ്, ആവശ്യമുള്ള സമയത്ത് ഒപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. നിങ്ങളെ മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങളായി തന്നെ അംഗീകരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്:
0: 0484242801 എന്ന നമ്പറിലേക്ക്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു കോളർ ഉണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. നമസ്കാരം, ഇതാരാണ്? ആ, പേരെന്താണ്?
2: എന്റെ പേര് തൻഷില.
0: തൻഷില, എവിടെ നിന്നാണ് വിളിക്കുന്നേ? ഫോർട്ട് കൊച്ചി. നമ്മുടെ സ്ഥിരം ശ്രോതാവാണോ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് സൗഹൃദത്തെ കുറിച്ചും പ്രണയത്തെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അപ്പൊ തൻഷിലക്ക് എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്?
2: ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. എനിക്ക് പ്രണയം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഗേൾസ് ബോയ്സ് എന്നും പറഞ്ഞിട്ടുള്ള സൗഹൃദത്തിന് വലിയ വിലയൊന്നുമില്ല. അത് ഗേൾസ് പെൺകുട്ടികളും തമ്മിലുള്ള സൗഹൃദങ്ങള്, ആൺകുട്ടികളും തമ്മിലുള്ള സൗഹൃദങ്ങള്, അങ്ങനെയായിരുന്നു എന്റെയൊക്കെ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോ ഞാനൊക്കെ ആ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ആൺകുട്ടികളുമായിട്ട് സൗഹൃദം വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ പിന്നീട് എന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച് എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ ഫ്രണ്ട്സാണ് എന്റെ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നതൊക്കെ. അങ്ങനെയാണ് എന്റെ ഫാമിലിയിലുള്ളവർക്കും എന്റെ ആൾക്കാർക്കും എല്ലാവർക്കും സുഹൃത് ബന്ധത്തിന്റെ വില എന്താണെന്ന് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ എന്റെ കല്യാണം കഴിയുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിന് 20 വയസ്സേ ഉണ്ടായിരുന്നത്, എനിക്ക് 19 വയസ്സ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത്

0: കഴിക്കേണ്ട സമയമാണോ അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ട സമയമാണോ വെച്ചാൽ നമുക്കൊന്നും പറയാനില്ല. ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ആ സമയത്ത് കല്യാണം എന്താണെന്നുള്ളതൊന്ന്. വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ചിട്ട് നടക്കണ കല്യാണമാണ്. അപ്പോ കൂട്ടുകാരികൾ ഇങ്ങനെ പറയും, എന്താണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്നേഹമൊന്നും ഉണ്ടാവില്ലട്ടാന്ന് പറയും. കാരണം ഓരോരുത്തരുടെ അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ. കല്യാണം കഴിക്കണതിന് മുമ്പ് എല്ലാവരും ഭയങ്കര സ്നേഹമായിരിക്കും, കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ മൈൻഡ് ചെയ്യില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ചിന്തിച്ചിരുന്നത് ആ ഒരു ഇതാണ്, എന്തായിരിക്കും നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും പോണതെന്നായിരുന്നു.
1: ഇപ്പൊ എല്ലാം മനോഹരമായിട്ട് പോകുന്നില്ലേ?
0: അൽഹംദുലില്ലാ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷങ്ങൾ ഞങ്ങൾക്ക് കഴിയുന്നതോറും കുറച്ചും കൂടി ഞങ്ങളുടെ ബന്ധം കൂടുന്നുണ്ടോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ.
1: സന്തോഷം, ഒത്തിരി സന്തോഷം. അങ്ങനെ തന്നെ പോകട്ടെ, ദൈവത്തിന്റെ പ്രാർത്ഥന. അപ്പൊ എന്തായിരുന്നാലും തനസിൽ വിളിച്ചതിന് വളരെയധികം നന്ദി, ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഇനിയും ഇടയ്ക്ക് വിളിക്കുക കേട്ടോ.
0: ഓക്കെ.
1: തൻസീലയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. തൻസീല സംസാരിച്ച ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, സൗഹൃദവും പ്രണയവും. സത്യം പറഞ്ഞാൽ സൗഹൃദവും പ്രണയവും എന്ന് പറയുന്നത് മഴയും മണ്ണും പോലെയാണ്. മഴ മണ്ണിനെ തേടുന്നത് പോലെ പ്രണയം ഹൃദയത്തെ തേടുന്നുണ്ട്. മണ്ണ് മഴയെ സ്വീകരിക്കുന്നത് പോലെ സൗഹൃദം എല്ലാ കുറവുകളും സ്വീകരിക്കുന്നുമുണ്ട്. രണ്ടും ജീവിതത്തെ പൂക്കാൻ സഹായിക്കുന്ന ശക്തികളാണ്. അരികയിൽ സൗഹൃദവും പ്രണയവും എന്ന വിഷയത്തിൽ നിങ്ങൾക്കും വിളിക്കാം.
2: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-84-24-1-01.
1: മഴ പെയ്താൽ മണ്ണ് മണക്കം, സ്നേഹം തൊട്ടാൽ മനുഷ്യർ മനോഹരമാകും. ഇത് നിങ്ങളുടെ അരികെ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ. അരികെ പ്രദീപ് ശേഖറും സാന്ദ്രയും.

0: ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ. പ്രണയവും സൗഹൃദവും എന്നാണ് നമ്മുടെ വിഷയം ഇന്നത്തെ.
1: എല്ലാ പ്രണയവും ആദ്യം സൗഹൃദമായിരുന്നോ? അല്ല, പക്ഷെ നല്ലൊരു പ്രണയത്തിൽ തീർച്ചയായും സൗഹൃദമുണ്ടാവും. കാരണം പ്രണയത്തിന് ഭംഗി നൽകുന്നത് സ്നേഹമാണെങ്കിൽ അതിന് കരുത്ത് നൽകുന്നത് സൗഹൃദമാണ്.
0: പ്രതീക്ഷകരും സാന്ദ്രയുമാണ് അരികയിൽ ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം. നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484242101. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. നമസ്കാരം, അരികയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം,
0: ആരാണ് വിളിക്കുന്നത്?
2: സരസ്വതി.
0: ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നേ?
1: പുത്തൻകുരിശ്.
0: ഓക്കെ, എന്തുണ്ട് വിശേഷം പുത്തൻകുരിശിൽ? നമ്മളിന്ന് അരികയില് പ്രണയത്തെ കുറിച്ചും സൗഹൃദത്തെ കുറിച്ചും ആണ് സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് പറയാനുള്ളത്? പ്രണയവിവാഹം ഒക്കെ ആയിരുന്നോ? ഇപ്പൊ എത്ര വർഷമായി?
2: ഇപ്പൊ 41 വർഷമായി.
0: 41 വർഷമായി. അപ്പൊ മക്കള്?
2: മക്കള് മകനും മകളും. മകളില്ല, മകനൊരു കുട്ടി ഉണ്ട്, 8th class പഠിക്കുന്നു. അവിടെ പെണ്ണ് വെളിയില്ല, പെണ്ണ് വെളിയിലാണ്. മനസ്സിലും ചേച്ചി 2.5 വർഷമായി. ഞങ്ങള് അമ്മയും മകനും മകനും മകനും കൂടെ ആണ് ഇവിടെ.
0: പെട്ടെന്ന് റേഡിയോയിലൂടെ ഈ ഒരു പ്രണയവും സൗഹൃദവും കേട്ടപ്പോ എന്താണ് സംസാരിക്കണമെന്ന് തോന്നിയത് ആ വിഷയത്തെ കുറിച്ച്?

0: നിങ്ങളെ ചില പഴയ പ്രേമായാലും പറയാമോ?
1: തീർച്ചയായിട്ടും
2: തീർച്ചയായും
1: പറയണല്ലോ.
0: 40 വർഷം മുമ്പ്, 41 വർഷമായി. അപ്പൊ എനിക്കറിയില്ലായിരുന്നു അന്നത്തെ എന്ന് പറഞ്ഞാൽ എന്റെ വലിയ ഫ്രണ്ടിൽ കൂടെയാണ് പുള്ളി പഠിച്ചോണം. അപ്പൊ അന്നത്തെ കാലത്തെ വീട്ടിലുകൾ ഒത്തിരി വായിക്കില്ല. മനോരമ, മനോരാജും, മംഗളം, ജനനി എന്ന് പറഞ്ഞൊരു വീട്ടിലേക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുസ്തകം ഉണ്ടെങ്കിൽ മൂന്നാല് വീട്ടുകാർ മാറി മാറി വായിക്കും.
2: അപ്പൊ
0: പുള്ളി രാവിലെ വന്നേരം എന്റെ വീടിന്റെ അവിടെ പുസ്തകം വെച്ചിട്ടുണ്ട്, അവിടെ പുസ്തകം വെച്ചിട്ട് ഉണ്ടോട്ടെന്ന് പറഞ്ഞു. ഞാനതൊന്നും പറഞ്ഞില്ല. കൊറേ കഴിയുമ്പോ എന്റെ ഞങ്ങളെ അവിടെ അടുത്തേനെ വലിയ വന്ന് രാവിലെ പുസ്തകം എടുത്തോണ്ടി കൊണ്ടുപോയി കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു വീട്ടിലേക്ക് പുള്ളിയുടെ
2: അടുത്തേക്ക്.
0: അപ്പൊ ഈ പുള്ളി ഞാൻ അറിയാതെ എനിക്ക് ലവ് ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ഞങ്ങളുടെ
1: കയ്യിലിട്ട്
0: ഞാൻ പറഞ്ഞ ഞാൻ അറിയാത്ത കാര്യം പറഞ്ഞു. അത് പക്ഷേ ഞാൻ അറിയാത്തതാണ് വിഷയം. പിന്നീട് ഞങ്ങള് പ്രണയിച്ച് കല്യാണം കഴിച്ച് 41 വർഷം കഴിഞ്ഞിട്ട്.

0: പക്ഷേ എന്നിട്ട്
1: ഞാൻ പറയാം, ഞാൻ അറിയാത്ത കാര്യമെന്ന് പറഞ്ഞു. അത് പക്ഷേ ഞാൻ അറിയാത്തതാണ് മിസ്സേണ്ട കാര്യം. പിന്നെ ഞങ്ങൾ പ്രസംഗിച്ച് കല്യാണം കഴിച്ച് 41 വർഷം കഴിഞ്ഞിട്ട്
2: സന്തോഷം. എന്തായിരുന്നാലും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ.
1: ആ ഞാൻ ആദ്യം സാറിനോട് പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങള്, എന്തും ഒരുപോലെ ഇരിക്കില്ല, കുറച്ച് ഉണ്ടാവുമ്പോൾ അതിൽ കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടാവില്ല ജീവിതത്തില്.
2: സത്യം, ജീവിതം അങ്ങനെയാണല്ലോ.
1: ഇന്നും സന്തോഷമായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളല്ലാന്നാരല്ലേ.
2: സത്യം സത്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ ടോപ്പിക്കും, പ്രണയവും സൗഹൃദവും. കാരണം പ്രണയമായിരുന്നാലും അതിനകത്ത് സൗഹൃദം വേണം, സൗഹൃദമാണെങ്കിലും പ്രണയം വേണം. അതും ഇഴചേരുന്ന ഒന്ന് തന്നെയാണല്ലോ. നമ്മുടെ ജീവിതവും അതുപോലെ രണ്ടും ചേർന്നതാണല്ലോ, സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ചേർന്നത്. എല്ലാം മാറും, നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകും.
0: വ്യത്യാസം വരും,
2: ഉറപ്പായിട്ടും വരും.
1: പിന്നെ നമ്മൾ ആലോചിച്ച എല്ലാം നാളും എല്ലാം നോക്കി കല്യാണം കഴിച്ചിട്ട് 1 മാസം പോലും ജീവിക്കാൻ പറ്റാണ്ട്
0: പോകും.
2: തീർച്ചയായും തീർച്ചയായും.
0: 41 വർഷം ഒരു ചെറിയ കാലയളവല്ലല്ലോ.
1: രാഘവാലം നോക്കി പലതും നടത്തണ്ടല്ലോ.
2: എന്തായാലും ഇന്ന് വളരെയധികം സന്തോഷം ആ ഒരു കഥ കേൾക്കാൻ പറ്റിയാലും വിളിച്ചാലും. ഇനിയും വിളിക്കണം കേട്ടോ.
1: ഓക്കെ. ഞാനേ ഇന്ന് റേഡിയോ അടുക്കള രാവിലെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പഴയ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കുറെ പരിപാടികളൊക്കെ കേൾക്കും. ഇപ്പോഴാണ് ഞാൻ റേഡിയോ വെച്ചതും പരിപാടി തുടങ്ങിയത്. ഫോൺ വാങ്ങേണ്ട കുട്ടിൻ്റെ കയ്യിലായിരുന്നു, അവനോട് ഞാൻ നേരിട്ട് വിളിച്ചു നോക്കിയതാണ്.
2: ഒത്തിരി സന്തോഷം സംസാരിക്കാൻ പറ്റിയില്ല. ഇനിയും വിളിക്കുക, ഇടയ്ക്ക് വിളിക്കുക മറ്റു പരിപാടികളിൽ.
1: അപ്പൊ ഒരു പാട്ട് തരുമോ?
2: ഒരു പാട്ട് ഞാനിപ്പം വെച്ചു തരാം. എന്തായാലും സരസ്വതി അമ്മയെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഇപ്പൊ ഒരു പാട്ട് വെച്ചു തരാം.
0: പഴമയുടെ മധുര ഉറന്ന ഓർമ്മകൾ.
2: സത്യം, കാരണം നമുക്ക് ഓരോ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോഴല്ലേ 41 വർഷം എന്തായിരുന്നാലും അരികയിലേക്ക് പ്രിയപ്പെട്ട മറ്റു ശ്രോതാക്കൾക്കും വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0484 242 81. മറ്റൊരു ഗാനം നമ്മളുടെ പ്രിയപ്പെട്ട അരികയിലെ ശ്രോതാക്കൾക്കായി. ഇതാ അരികയിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രതീക്ഷേഖർ, എന്നോടൊപ്പം സാന്ദ്ര.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികയിലൂടെ ഇന്ന് പ്രണയവും സൗഹൃദവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 39:40. പ്രണയം എന്ന് പറയുന്നത് സ്വന്തമാക്കാൻ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ്. സൗഹൃദം പക്ഷേ അത് സ്വതന്ത്രമാക്കും. പ്രണയത്തിൽ ചിലപ്പോൾ അവകാശബോധം വരാം. യഥാർത്ഥ സൗഹൃദം സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുമുണ്ട്. രണ്ടിൻ്റെയും ഏറ്റവും മനോഹരമായ രൂപം പരസ്പര ബഹുമാനമാണ്. അരികിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. 04-84-24-28-101. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു കോളറുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്.
1: ഹലോ, നമസ്കാരം, അരികിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ രമേഷ്, കാക്കനാട്.
1: കാക്കനാട് എന്ന്?
0: ആ, നമ്മുടെ സ്റ്റുഡിയോയും കാക്കനാടാണ്. ഓക്കെ. അപ്പം
2: റേഡിയോ ഫാനാണ് ഞാൻ.
0: ഓക്കെ, വളരെയധികം സന്തോഷം അത് കേൾക്കുന്നതിന്.
2: ടിവി കാണുന്നതിൽ കൂടുതൽ ഞാൻ റേഡിയോ ആസ്വദിക്കാറ് ഞാൻ.
0: ഓക്കെ, നമ്മുടെ ഒരു അത്രയും വലിയൊരു ശ്രോതാവിനെ നമ്മുടെ അരികിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷം.
2: ഞാൻ കാക്കനാട് റേഡിയോ യാത്ര ചെയ്യാറുണ്ട്
0: ഞാൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം കേട്ടായിരുന്നോ, സൗഹൃദവും പ്രണയവും?
2: എനിക്ക് അതിനെ കുറിച്ച് സൗഹൃദവും പ്രണയവും രണ്ടും പരസ്പരം തുറന്നു പറഞ്ഞില്ല എങ്കിൽ നഷ്ടബോധങ്ങൾ ഉണ്ടാകുമെന്ന് അനുഭവിച്ച ആളാണ്.
0: അതെന്താണ്, എന്തെങ്കിലും ഇൻസിഡന്റ്?
2: സൗഹൃദമായിരുന്നു, പക്ഷേ ഞാനും തുറന്നു പറഞ്ഞില്ല, പുള്ളിക്കാരിയും തുറന്നു പറഞ്ഞില്ല. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. 10th കഴിഞ്ഞു, രണ്ടുപേരും രണ്ട് സ്ഥലത്തായി പഠിക്കാൻ പോയത്. അപ്പോഴും നാടൊന്നാണെങ്കിലും കാണാറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളും ക്ഷേത്രത്തിൽ വരുമ്പോ കാണും. ഞങ്ങൾ നല്ല സൗഹൃദമാണ്. പക്ഷേ പരസ്പരം നന്നായി ആ സൗഹൃദത്തിൽ പ്രണയമുണ്ടെന്ന് പരസ്പരം തുറന്നു പറഞ്ഞില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തില് പിന്നെ അവളുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ഞാൻ ബോംബെക്ക് പോയി. ഞാൻ ബോംബെക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് കൂടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടു. കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര മനപ്രയാസം ഉണ്ടായി. എന്നാലും ആർക്കും ഒന്നും മനസ്സിലാകുന്ന രീതിയിൽ, ആർക്കും പിടികിട്ടുന്ന രീതിയിൽ, ഇന്നത്തെ പോലെയല്ല. അന്ന് ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഇത്ര അടുത്തൊന്നും പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകുന്ന ഒരു സ്വഭാവം ഇല്ലാന്ന്. ഇപ്പൊ സുഭാഷ് പാർക്കിൽ പോയിരുന്നാൽ പോലും ഒരു പത്തടി

0: ദൂരത്തിലേ ഇരിക്കുള്ളൂ. ഇരുപത്തഞ്ച് വിനോദ ജനറേഷൻ പിള്ളേർ ഇരിക്കുന്ന പോലെ അല്ല, അതുപോലെ അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു അന്ന്. ഇപ്പൊ വിവാഹം കഴിച്ചു, പിന്നെ അവള് പിന്നെ കുടുക എന്ന് പറഞ്ഞ സ്ഥലത്ത്, കുടുക
1: വയനാട് കർണാടക,
0: കർണാടകയിലെ കുടുക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 8 വർഷം 10 വർഷം മുൻപ് വരെയൊക്കെ വിളിക്കുമായിരുന്നു. മൊബൈലിലല്ല, ലാൻഡ് ഫോണില്. ഇപ്പൊ ഒരു 8 വർഷം നിയർലി ഒരു 8 വർഷമായിട്ട് അങ്ങനെ യാതൊരു കണക്ഷനും ഇല്ല. എങ്കിലും അവര് സുഖമായിട്ട്, അവർക്കും രണ്ടു കുട്ടികളുണ്ട്, എനിക്കും രണ്ടു കുട്ടികളുണ്ട്. ഇപ്പോഴും സൗഹൃദത്തിന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നാൽ അന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ഭാര്യയ്ക്ക് വരണ്ടതായിരുന്നു എന്ന് ഇടക്ക് ഓർക്കുമായിരുന്നു.
1: മനസ്സിലായി.
0: പക്ഷേ എന്തോ വിധി, അതിന് വിധിയാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമാണോ അറിയില്ല. ഇനി
1: എന്തായാലും കുഴപ്പമില്ല, കാരണം എന്തായാലും ആ സൗഹൃദത്തോടെ അത് നിലനിർത്തിയല്ലോ. ഇപ്പോഴും ആ മനസ്സിലെ സ്നേഹമുണ്ട്, ആ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ, ആ സ്നേഹവും. അത് തന്നെ വലിയ കാര്യം.
0: സാർ, ഞാൻ ഒരു പാട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ എല്ലാത്തിനും വലിയ സംഭവമുണ്ട്. ഞാൻ റേഡിയോയിൽ ഞാൻ ആദ്യം വിളിക്കുക.
1: ഓക്കെ.
0: എല്ലാ പരിപാടിയും കാണുന്നതാണ്. ഞാൻ ഇന്ന് വരെയായിട്ട് ഫോൺ ചെയ്തിട്ടില്ല.
1: ഓക്കെ.
0: അപ്പൊ അരികിലേക്കൊന്ന് വിളിക്കണം എന്ന് എനിക്ക് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ തോന്നി.
2: അങ്ങനെ
0: അതിന് വേണ്ടി തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നെ ഇരുന്നിരുന്നത്.
1: ഏത് സിനിമയിലെ പാട്ടാണ് ആവശ്യം?
0: ഞാൻ ഉദ്ദേശിക്കുന്നത് നഷ്ടപ്രജങ്ങളെ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ.
1: ഏത് സിനിമയിലെയാണ്
0: അത്? പടത്തിന്റെ പേര് ഞാൻ നഷ്ടപ്രജങ്ങളെ, നിങ്ങൾ എനിക്കൊരു ദുഃഖ സിംഹാസനം നൽകി.
2: അടുത്തൊരു പാട്ടിന് ശേഷം നമുക്ക് വെച്ചു കൊടുക്കാം അല്ലേ?
1: അടുത്തൊരു പാട്ടിന് ശേഷം ആ ഒരു പാട്ട് വെച്ച് തരാം. എന്തായാലും ഇനിയും ഇടയ്ക്ക് വിളിക്കണം, വിളിക്കാതിരിക്കരുത്, കൂടെ ഉണ്ടാവണം. അരികയോടൊപ്പവും ആകാശവാണിയോടൊപ്പം സന്തോഷം. താങ്ക് യു. അദ്ദേഹം മനോഹരമായ അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹവും സൗഹൃദവും കരുതലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: ചില പ്രണയങ്ങൾ ഒരുമിച്ചില്ലെങ്കിലും മനോഹരമാണ്.
1: സത്യം, തീർച്ചയായും അങ്ങനെയാണല്ലോ. പ്രണയം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് അങ്ങനെയാണ്, സൗഹൃദവും അങ്ങനെയാണ്.
2: ശരിക്കും ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു പ്രണയത്തിന് എപ്പോഴും സൗഹൃദം ആവശ്യമാണ്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും.
1: ജീവിതത്തിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടും. ചിലരെ ഒരു മഴ പോലെ കടന്നുപോകും, ചിലർ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടാകും. എന്നാൽ ചിലരുണ്ട്, അവർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയല്ല, ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റി എഴുതും. ആ ബന്ധങ്ങൾക്ക് നാം നൽകുന്ന രണ്ട് മനോഹരമായ പേരുകളാണ് പ്രണയവും സൗഹൃദവും. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. 04-84-24-2-8-1-01 എന്ന നമ്പറിലേക്ക്.

0: അരികയിൽ പ്രതീക്ഷകരും സാന്ദ്രയും സൗഹൃദവും പ്രണയവും എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അല്ലേ? ചിലർ ചോദിക്കും, പ്രണയമാണോ വലുത്, സൗഹൃദമാണോ വലുത്, ഏതാണ് വലുത് സാന്ദ്ര? എനിക്ക് തോന്നുന്നത് കടലിനോട് ചോദിച്ചാൽ തിരമാലയാണ് വലുതെന്ന് പറയും, തിരമാലയോട് ചോദിച്ചാൽ കടലാണ് വലുതെന്ന് പറയും. അതുപോലെ പ്രണയവും സൗഹൃദവും പരസ്പരം പൂർണ്ണമാക്കുന്ന രണ്ട് വികാരങ്ങളാണ്. എന്തായാലും അരികയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. 04-844-248-10 എന്ന നമ്പറിലേക്ക് അടുത്തൊരു കോളർ നമ്മളോടൊപ്പം ലൈനിലോട്ട് നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. അനില, എവിടെയാണ് വിളിക്കുന്നത്?
1: പെരുമ്പാവൂരിന്ന്.
0: ബംഗോളിയിൽ നിന്ന്. അപ്പം അവിടെ എന്തുണ്ട് വിശേഷം ബംഗോളിയിലൊക്കെ? നല്ല കാറ്റും മഴയും തണുത്ത അന്തരീക്ഷം ഒക്കെ പെട്ടെന്ന് മാറി പോയല്ലേ? അപ്പൊ അത്രക്കെ പോലീപ്പിക്കണ്ട.
1: നല്ല വെയിലായിരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ വെയിലത്ത് നമ്മൾ ഇന്ന് രാത്രി എടുത്ത വിഷയം സൗഹൃദവും പ്രണയവുമാണ്. അപ്പൊ ചൂടേറിയ കാര്യങ്ങളാണോ
1: പ്രണയവും? രണ്ടും രണ്ട് തല.
0: ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
1: പ്രണയത്തിൽ സൗഹൃദം അത്യാവശ്യമാണ്. സൗഹൃദത്തിൽ അത് പ്രണയത്തിലേക്ക് മാറുമ്പോ ആ സൗഹൃദത്തിന്റെ തലം മാറുക ചെയ്യുന്നത്.
0: ഓക്കെ.
1: അപ്പ പ്രണയത്തിൽ സൗഹൃദം നമുക്ക് വേണം, അതുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേസമയം സൗഹൃദത്തിൽ പ്രണയം വരുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് തുറന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും.
0: ഓക്കെ.
1: എന്താന്ന് വെച്ചാല് ആ ആളുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നഷ്ടാവോ എന്നുള്ള പേടി വരും.
0: പക്ഷെ പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ പ്രണയത്തിലേക്ക്
1: വഴിമാറും വെച്ചാൽ അത് നഷ്ടാവോ എന്നുള്ള പേടി ആദ്യം ഉള്ളിലുണ്ടാവും പ്രണയം തോന്നുന്ന വ്യക്തിക്ക്.
0: ഓക്കെ.
1: അപ്പൊ ഒന്ന് വളഞ്ഞു മൂക്ക് പിടിക്കും. എന്നുവെച്ചാ എന്നോട് ഒരാള് ഇന്ന രീതിയിൽ ഇഷ്ടം പറഞ്ഞു എന്നുള്ള രീതിയിൽ വളഞ്ഞെടുക്കും. അപ്പൊ ഇയാളുടെ എന്താ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
0: ഓക്കെ.
1: അപ്പൊ സൗഹൃദമാണോ ആൾക്ക് നമ്മളോട് പ്രണയാണോ ഇല്ലെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും.
0: ഒരു സൈക്കോളജിക്കൽ മൂവ് അല്ലേ?
1: അത് തന്നെ. അതാ വളഞ്ഞു മൂക്ക് പിടിക്കാൻ പറഞ്ഞത്.
0: എന്തായാലും അത് കൊള്ളാം, നല്ലൊരു പോയിന്റ് ആണ് തിരിച്ച്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പോയിന്റ് പറഞ്ഞതിന് വളരെയധികം നന്ദി. അപ്പം ഇനിയും വിളിക്കണം കേട്ടോ.
1: അല്ല, ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ.
0: എന്നിട്ട് അവരൊക്കെ ഓക്കെ ആയോ? അവരിപ്പം സ്റ്റഡി ആയിട്ടൊക്കെ?
1: അത് ആ രീതിയിൽ എന്നുവെച്ചാ ഞാൻ ഇന്ന രീതിയിൽ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. അവന്റെ അടുത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ അവളുടെ അടുത്ത് ഇരുന്നേച്ച് ഇതാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരാൾക്ക് എന്നോട് ഇഷ്ടം തോന്നണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ പറയണ്ടേ? നമുക്ക് സംശയം കൂടുതലുള്ള സമയത്ത് അതുപോലെ സംസാരിക്കണം.
0: ഓക്കെ, തീർച്ചയായും. എന്തായാലും പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ശരിയായി.
1: മറ്റേ ഭാവം നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്ക് നമ്മളോട് ഏത് രീതിയിലാണുള്ള ഇഷ്ടം എന്നുള്ളത് അപ്പൊ മനസ്സിലാക്കാം. ഒരു മൂന്നാലും ദിവസം

0: വർത്താനം പറയുമ്പോൾ മനസ്സിലാക്കാം.
1: ഓക്കെ,
0: ആൾക്ക് നമ്മളോട് പ്രണയമാണോ അത് നമ്മളോടുള്ള ഡെപ്ത് സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം.
1: സമയം എല്ലാത്തിനും ആവശ്യമാണല്ലേ?
0: ആ സമയം കൊടുക്കണം. സമയം കൊടുക്കാണ്ട് ഇന്നിപ്പോ എനിക്ക് പ്രണയം ഒരാളോട് തോന്നി എന്നും പറഞ്ഞു നാള് ആളെന്നോട് സ്നേഹിക്കാൻ പറയാൻ പറ്റാ പറയാനില്ലല്ലോ.
1: തീർച്ചയായും
0: ഓപ്പോസിറ്റ് നിൽക്കണ ആൾക്ക് ടൈം കൊടുക്കണമല്ലോ. ആ ആൾക്ക് നമ്മളെ കൺവിൻസ് ആവണമല്ലോ.
1: അതെ. അപ്പൊ എന്തായിരുന്നാലും ഇന്ന് ഈ സമയം അവസാനിക്കുന്ന സമയത്താണെങ്കിലും വിളിച്ച ഈ കാര്യം പറഞ്ഞതിന് വളരെ നന്ദി. ഇനിയും വിളിക്കണം കേട്ടോ. ശുഭരാത്രി.
0: ഞാനൊക്കെ പ്രണയസല്ലാപത്തിന്റെ സ്ഥിര ശ്രോതാവായിരുന്നു.
1: സന്തോഷം, സന്തോഷം, ഒത്തിരി സന്തോഷം.
0: 13 മുതല് പ്രണയസല്ലാപം തുടങ്ങി അന്നത്തിൽ കേട്ടോണ്ടിരിക്കുന്ന ആളാ.
1: ശരി, അപ്പൊ അരികയുടെയും കൂട്ടായത്തിന് വളരെയധികം സന്തോഷം.
0: കൂട്ടാണല്ലോ.
1: നന്ദി. അപ്പൊ ശുഭരാത്രി, ഇനിയും വിളിക്കാം.
0: ശുഭരാത്രി. ഞാൻ ആ ഒരു പാട്ട് വൈകുന്നേരം മുതൽ മുകളിൽ കൊണ്ട് നടന്ന ഓർക്കപ്പുറത്ത് ആ പാട്ട് വന്നപ്പോ ഞെട്ടിപ്പോയി. ആ ഡെയ്സിയിലെ പാട്ട്
1: സന്തോഷം.
0: ആ പാട്ട് അതായിരിക്കും ഞാൻ വിചാരിച്ചു. ആ വിചാരിച്ചതിന്റെ തൊട്ടൊരേ പാട്ട്.
1: ഇപ്പൊ നേരത്തെ ഒരു കോളറ് ഒരു ഗാനം ആവശ്യപ്പെട്ടു, ആ ഗാനം ഒന്ന് വെക്കുകയാണ്.
0: ടെലിപ്പതി, ടെലിപ്പതി അവിടെ
1: എന്തായാലും കിട്ടിയല്ലോ, നേരത്തെ കിട്ടിയല്ലോ ആ പാട്ട്. അപ്പൊ വളരെയധികം സന്തോഷം. ഇനിയും വിളിക്കുക. ഓക്കെ, താങ്ക് യു. ശുഭരാത്രി.
0: ഗുഡ് നൈറ്റ്.
1: ചില കാര്യങ്ങൾ അങ്ങനെയാണ്.
2: എനിക്കതില് പറഞ്ഞതില് ഏറ്റവും ഹിറ്റ് ചെയ്തൊരു പോയിന്റ്, ഒരു നല്ല പ്രണയബന്ധം നിലനിൽക്കണമെങ്കിൽ അതിൽ സൗഹൃദം വേണം. പക്ഷെ പ്രണയം ചിലപ്പോൾ വികാരങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. എന്നാൽ സൗഹൃദം പരസ്പര ബഹുമാനത്തിലും വിശ്വാസത്തിലും ഒക്കെ ആയിരിക്കും നിലനിൽക്കുന്നത്. അപ്പൊ അത് രണ്ടും രണ്ട് തലങ്ങളാണ്. അത് പറഞ്ഞ ആ പോയിന്റ് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്.
1: നമ്മളെ തേടി ഒരുപാട് ആളുകൾ വരും ജീവിതത്തിൽ. നമ്മള് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി ചിലർ വരും, നമ്മളെ മറക്കാൻ പലരും പോകും. പക്ഷെ ഒരു സുഹൃത്തും ഒരു യഥാർത്ഥ പ്രണയവും ഒക്കെ നമ്മളെ വിട്ടുപോയാലും ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. പലപ്പോഴും പ്രണയം വിജയിക്കണമെന്നില്ല, പക്ഷെ പ്രണയിച്ച മനസ്സ് ഒരിക്കലും പരാജയപ്പെടില്ല. പലപ്പോഴും സൗഹൃദം അകന്നു പോകാം, പക്ഷെ ഒരിക്കലും ആത്മാവിൽ ചേർന്ന സൗഹൃദം സമയത്തിന് മായ്ക്കാൻ വേണ്ടി കഴിയത്തില്ല. പ്രണയം എന്നത് നീ എന്റേതാണ് എന്ന് പറയുന്നതല്ല, നീ സന്തോഷമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ നേരത്തെ കോളർ ആവശ്യപ്പെട്ട പ്രകാരം
2: നഷ്ടപ്രണയം.
1: അതെ, ആ ശ്രോതാവിനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അരികയുടെ ഇന്നത്തെ സമയം അവസാനിക്കാനുള്ള സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 57:07. അരികയിൽ ഇന്ന് നിങ്ങളുടെ കൂട്ടിലുണ്ടായിരുന്നത്
1: ഞാൻ സാന്ദ്രയാണ്.
0: ഞാൻ പ്രതീഷ് ശേഖറാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഒരുപാട് ശ്രോതാക്കൾ സൗഹൃദവും പ്രണയവും എന്ന ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി എത്തി. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചു അല്ലേ.

0: കോളുകൾ വരുന്നുണ്ട്, പക്ഷേ സമയപരിമിതി മൂലം നമുക്കതൊന്നും എടുക്കാൻ പറ്റുന്നതല്ല. അപ്പം എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.
1: എന്തായാലും ഈ സൗഹൃദവും പ്രണയവും ഒരുപാട് പേര് വിളിക്കുന്നതിന് വളരെയധികം സന്തോഷം.
0: അതെ,
1: ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ ലക്ഷ്യത്തേക്കാൾ മനോഹരം വഴിയിൽ കൈകോർക്കുന്ന മനുഷ്യരാണ്. ആ കൈയുടെ പേര് ചിലപ്പോൾ സൗഹൃദം, ചിലപ്പോൾ പ്രണയം. എന്നാൽ ആ രണ്ടിൻ്റെയും മറ്റൊരു പേര് സ്നേഹം എന്നാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ശ്രോതാക്കൾക്കും സ്നേഹം. ശുഭരാത്രി. വീണ്ടും കേട്ടുമുട്ടാം.